പ്രഭാതഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ദിവാകരൻ പൂവത്തുംകണ്ടി.

പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന പൂന്താനം നമ്പൂതിരിയുടെ പ്രസിദ്ധമായ ജ്ഞാനപ്പാനയിലെ കുറച്ച് വരികൾ ഞാൻ ഉദ്ധരിക്കുന്നു. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ട തടിക്കു വിനാശവു മിന്ന നേരമെന്നേതും അറിഞ്ഞില്ല, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. പൂന്താനം ഈ കവിതയിലൂടെ വ്യാഖ്യാനിക്കുന്നതെന്ന് വെച്ചാൽ വളരെ അർത്ഥവത്തായ വരികളാണ്. അതായത് ഈ ലോകത്തെ ഭൂരിപക്ഷം പേരും കഴിഞ്ഞതിനെപ്പറ്റി വേദനിക്കുന്നവരും ടെൻഷൻ അടിക്കുന്നവരും വരാനിരിക്കുന്നവയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ആകുലതയും വെച്ചു പുലർത്തുന്നവരുമാണ്. ഇതിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് വേണ്ടെന്ന് പൂന്താനം ഇവിടെ പറയുന്നു. ജീവിതം സുന്ദരമാക്കുന്നതിന് നാം വർത്തമാനത്തിൽ ജീവിക്കണം. വർത്തമാനം നന്നായാൽ സർവസ്വവും നന്നായി. ആരെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ലയോ അവരെക്കുറിച്ച് ദുഃഖിക്കുന്ന അർജുനന്മാരാണ് നമ്മൾ. ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കരുത് എന്ന് ചുരുക്കം. കഴിഞ്ഞ കാലത്ത് നാം എന്തായിരുന്നു എന്നോ ആരായിരുന്നു എന്നോ നമുക്കറിയില്ല. വരാനിരിക്കുന്ന കാലത്ത് നാം ആരായിരിക്കും എന്നും അറിയില്ല. ഈ കാണുന്ന ശരീരം എന്നാണ് ഇല്ലാതാവുക എന്നും പറയാനാകില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ മറഞ്ഞുപോയിട്ടുണ്ട്. ഇതെല്ലാം ഈശ്വരന്റെ ഒരു താളബോധം ആണ്. ഈ താളം എന്നു തുടങ്ങിയെന്ന് പറയാനാവില്ലെന്ന് ഋഗ്വേദത്തിലെ നാസദീയ സൂക്തത്തിൽ പറയുന്നു. ആധ്യാത്മികത എന്നാൽ നിഷേധങ്ങളുടെ കഥ പറയലല്ല, അത് ഒന്നിനെ

നിഷേധിക്കുന്നില്ല. പലരും നിരാശാവാദത്തെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ആധ്യാത്മികതയെയും ഭൗതികതയെയും സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്നതാണ് യഥാർത്ഥ വേദതത്വം. യജുർവേദം ചോദിക്കുന്ന പ്രസക്തമായൊരു ചോദ്യമുണ്ട്. അതേ ചോദ്യം പൂന്താനവും ചോദിക്കുന്നു. മാധുര്യമൂറുന്ന മലയാള ഭാഷയിൽ, കസ്യദ്വിധനം, ഈ ധനം ആരുടേതാണ് എന്ന്. ഈശ്വരൻ്റേതാണ്. നാമിക്കാണുന്ന ധനമെല്ലാം. വളരെ പെട്ടെന്ന് ഒരാൾ ധനവാനാണ്.

പാപ്പരാകുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്നു. രണ്ടിനോടും തുല്യമായ മനോനില സൂക്ഷിക്കുന്നവൻ ജീവിത വിജയം കൈവരിക്കുന്നു. അതിനാൽ ഇവിടെ ധനവാനാകേണ്ടെന്ന കാഴ്ചപ്പാടില്ല. മറിച്ച് അങ്ങനെ ധനവാനാകുമ്പോഴും താനൊരു സൂക്ഷിപ്പുകാരനാണെന്ന ഭാവം ഉണ്ടാവുന്നവനെ ജീവിത വിജയം കൈവരും. ഇത് ഈശ്വരൻ്റേതാണ്, എൻ്റേതല്ല. ഇതമഗ്നേയ ഇതം നമ മമ എന്ന ഭാവം വേണം.

0: ദിവാകരൻ പൂവത്തുംകണ്ടി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കവിധാരയിൽ ഒ എൻ വിയുടെ പാഥേയം എന്ന കവിത ആലപിക്കുന്നു ശ്രീജൻ പുന്നാട്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ഉത്സവമേളത്തിൽ കൂടാളി വീരനെ കുറിച്ച് കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എഡ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചാരുകസേര, മഹാഭാരതത്തിലെ പട്ടിയുടെ കഥ. 12:00 ചിരിനേരം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി നാടകത്തിന്റെ പുനഃപ്രക്ഷേപണത്തിൽ നെല്ലിക്ക നാടകം 1-ാം ഭാഗം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഉത്സവമേളം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 കായികം. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ONV കുറുപ്പിന്റെ പാഥേയം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ശ്രീജൻ പുന്നാട്.

വരുന്നു കൊച്ചു സുഖ ദുഃഖ മഞ്ചാടിമണികൾ ചേർത്തുവച്ച് പല്ലാങ്കഴി കളിക്കുന്നു. വിരിയുന്നു കൊഴിയുന്നു യാമങ്ങൾ നമ്മളും പിരിയുന്നു യാത്ര തുടങ്ങി.

േറ്റി വന്ന് വിറകിൻ കൊള്ളി പകുതിയുമെരിഞ്ഞു തീരുന്നു. ഒടുവിലൻ ഭാണ്ഡത്തിൽ ഭദ്രമായി സൂക്ഷിച്ച തൊടു

ഒരു കപട ഭിക്ഷുവായി ഒടുവിലൻ ജീവനെയും ഒരു നാൾ കവർന്നു പറന്നു പോവാൻ നിഴലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറി നിൽക്കൂ. ഒരു കപട ഭിക്ഷുവായി ഒടുവിലൻ ജീവനെയും ഒരു നാൾ കവർന്നു പറന്നു പോവാൻ നിഴലായി നിദ്രയായി

0: സന്ധ്യകൾ മടങ്ങി വരുമോ, പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ONV കുറുപ്പിന്റെ കവിത പാഥേയം. ആലപിച്ചത് ശ്രീജൻ പുന്നാട്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് മെയ് 27. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 27 വർഷത്തിലെ 147-ാം ദിനമാണ്. മെയ് 27-ന് നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1937 സാൻ ഫ്രാൻസിസ്കോ ഗോൾഡൻ ഗേറ്റ് പാലത്തിലൂടെ ഗതാഗതം തുടങ്ങി. 1941 രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് ജർമ്മൻ പടക്കപ്പലായ ബിസ്മാർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങി ഏകദേശം 2100 പേർ മരണമടഞ്ഞു. ഫ്രഞ്ച് സാഹിത്യകാരനായ ലൂയി ഫെർഡിനൻഡ് സോക്കസ് ഡെട്യൂഷ്, ഡ്രാക്കുള ചിത്രങ്ങളിലെ ഡ്രാക്കുള വേഷങ്ങളിലൂടെ പ്രശസ്തി ആർജിച്ച നടൻ ക്രിസ്റ്റഫർ ലീ, മലയാളത്തിലെ പ്രശസ്ത കവി ONV കുറുപ്പ് തുടങ്ങിയവരുടെ ജന്മദിനവും ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, മലയാള ചലച്ചിത്ര രംഗത്തെ പ്രശസ്തനായ ഒരു സ്വഭാവ നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരുടെ ചരമദിനവും മെയ് 27-നാണ്.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: പ്രാപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക

0: സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ശ്രീജിത്ത് പാലോന്നം മുഴക്കുന്ന് വരികളെഴുതി ഈണം നൽകി ആലപിച്ച ഗാനം ശ്രീഗണനാഥ.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കല ചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് മെയ് 27, ഇടവം 13, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സംസ്ഥാനത്ത് പ്ലസ് ടു പരീക്ഷയിൽ 77.97% പേർ വിജയിച്ചു. 1990 സ്കൂളുകളിലായി റെഗുലർ വിഭാഗത്തിൽ 372,423 പേർ പരീക്ഷ എഴുതിയതിൽ 290,381 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. മുൻവർഷം 77.81 ആയിരുന്നു വിജയശതമാനം. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വാർത്താസമ്മേളനത്തിലാണ് ഫലം പ്രഖ്യാപിച്ചത്. പെട്രോൾ ഡീസൽ വിലവർദ്ധനയ്ക്ക് പിന്നാലെ CNG വിലയും കേന്ദ്ര സർക്കാർ കൂട്ടി. കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 15 ശേഷം 4 തവണയായി 6 രൂപയാണ് ഇതുവരെ വർദ്ധിപ്പിച്ചത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിന്റെ സഹകരണവും തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ചർച്ച നടത്തി. മുഖ്യമന്ത്രിയായ ശേഷം നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിലക്കയറ്റ സാധ്യതയടക്കമുള്ള സാമ്പത്തിക സമ്മർദ്ദം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് കേരളമാണെന്നും ഇത് മറികടക്കാൻ കേന്ദ്ര സമീപനം ഉദാരമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 20 വർഷമായി സൗദിയിലെ റിയാദിൽ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് രാമനാട്ടുകര കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള അന്തിമ ഉത്തരവായി. ബക്രീദിനോട് അനുബന്ധിച്ചുള്ള സൗദി നടപടി അബ്ദുൾ റഹീമിന് ജീവിതത്തിലേക്കുള്ള 2ാം പിറവിയായി. സൗദി വിടാനുള്ള ഫൈനൽ എക്സിറ്റ് രേഖയും ലഭിച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇതോടെ വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടങ്ങൾക്കും അനിശ്ചിതത്വത്തിനും വിരാമമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന ഇൻസ്പെക്ടർ S. അനിൽകുമാർ, അകമ്പടി സേനയിലെ അംഗങ്ങളായിരുന്ന ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ S. സന്ദീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തെപ്പറ്റി അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം മേധാവി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൌക്കത്ത് അലിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറാണ് സസ്പെൻഷൻ ഉത്തരവിറക്കിയത്. വകുപ്പുതല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ 5 രൂപയ്ക്ക് ചോറും മീൻകറിയും ഉൾപ്പെടെ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ. സംസ്ഥാനത്തുടനീളമുള്ള 4,000 സർക്കാർ ക്യാന്റീനുകളിൽ 5 രൂപയ്ക്ക് ചോറും മീൻകറിയും ലഭിക്കും. സ്ത്രീകൾക്ക് 3,000 രൂപ ലഭിക്കുന്ന അന്നപൂർണ യോജനയ്ക്കുള്ള ഫോമുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. സ്കൂളുകൾ, കോളേജുകൾ, ക്ഷേത്രങ്ങൾ എന്നിവയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ മദ്യശാലകൾ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് സിദ്ധരാമയ്യ ഉടൻ രാജിവെച്ചേക്കും. സ്ഥാനമൊഴിയാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സിദ്ധരാമയ്യയോട് ആവശ്യപ്പെട്ടു.

രാജ്യസഭാംഗമായി ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ രാഹുൽ നിർദ്ദേശിച്ചതായാണ് വിവരം. കർണാടകത്തിലെ അധികാര വടംവലിയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും വിളിച്ചു വരുത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ് ചൊവ്വാഴ്ച ചർച്ച നടത്തിയിരുന്നു. സർക്കാർ രണ്ടര വർഷം പിന്നിടുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന് മുൻപ് നൽകിയ വാക്കു പാലിക്കണമെന്നാണ് ശിവകുമാറിന്റെ നിലപാട്. അഞ്ചു വർഷവും മുഖ്യമന്ത്രി സ്ഥാനത്ത് തികയ്ക്കുമെന്ന് സിദ്ധരാമയ്യ നേരത്തെ പറഞ്ഞിരുന്നു. തർക്കത്തിൽ നിന്ന് ഇരുവിഭാഗവും പിന്മാറാതെ തുടരുന്നതിനിടെയാണ് ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചത്. സെമി കണ്ടക്ടറുകൾ, ബാറ്ററികൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ അപൂർവ ധാതുവസ്തുക്കളുടെ വിതരണത്തിനും ഖനനത്തിനും സംസ്കരണത്തിനുമായുള്ള കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ചു. വിദേശമന്ത്രി എസ് ജയശങ്കറും യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് മട്ടന്നൂർ എടയന്നൂരിലെ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഉത്തരവ് പ്രഥമദൃഷ്ട്യാ നിയമവിരുദ്ധമാണെന്ന് വിലയിരുത്തി പ്രതികളെ ഉടൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കാൻ വിചാരണ കോടതിയോട് നിർദ്ദേശിച്ചു. ജാമ്യം റദ്ദാക്കിയ സാഹചര്യം സംബന്ധിച്ച വിശദീകരണം മുദ്രവച്ച കവറിൽ ഹൈക്കോടതിക്ക് നൽകാനും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നിർദ്ദേശിച്ചു. ഹർജി വീണ്ടും 5-ാം തീയതി പരിഗണിക്കും. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുള്ള സമഗ്ര വികസനത്തിന് സർക്കാർ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ദേവസ്വം ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൊട്ടിയൂർ ദേവസ്വം മന്നഞ്ചേരിയിൽ നിർമ്മിച്ച പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിരഹിത കേരളം ലക്ഷ്യമിട്ട് വിജിലൻസിൽ പ്രൊജക്ട് സീറോ പദ്ധതി പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അഴിമതി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്ന പൊതുജനങ്ങൾക്ക് 5,000 രൂപ സമ്മാനം നൽകും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും നേതാക്കളും വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്നും മന്ത്രി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഓൺലൈൻ കൂട്ടായ്മയെ രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് അഭിഭാഷകൻ. ഹരിയാനയിലെ പാനിപ്പത്തിൽ നിന്നുള്ള അഭിഭാഷകൻ സുധീർ ജാഖറാണ് അപേക്ഷ നൽകിയത്. കേന്ദ്ര സർക്കാർ 2017 കൊണ്ടുവന്ന തണ്ണീർത്തട ചട്ടങ്ങളിലെ തണ്ണീർത്തടം എന്ന വാക്കിന്റെ നിർവചനം പരിശോധിക്കാൻ സുപ്രീംകോടതി. നിർവചനത്തിൽ അവ്യക്തതയുണ്ടെന്നും അത് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് ഇടപെടൽ. ജിഹാദി ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടൻ ടിനി ടോമിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നടി അൻസിബ ഹസൻ. അമ്മ സംഘടനയിൽ നൽകിയ പരാതിയിൽ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാത്തതിനാലാണ് ഇതെന്ന് മുൻ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അൻസിബ പറഞ്ഞു. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ബുധനാഴ്ച ഹാജിമാർ മിനായിൽ സാത്താന്റെ പ്രതീകമായ ജംറയ്ക്ക് നേരെയുള്ള ആദ്യ കല്ലേർ കർമ്മം നിർവഹിക്കും. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് പുലർച്ചെ ആദ്യ ദിനത്തിലെ കല്ലേർ കർമ്മം നടക്കുക. അതിനുശേഷം തീർത്ഥാടകർ ബലിയർപ്പണം നടത്തും. തുടർന്ന് മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും ഉൾപ്പെടെ നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി പുതുവസ്ത്രമണിയും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച നടക്കുന്നതിനിടെ ഇറാനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിലുൾപ്പെടെ ആക്രമണം നടത്തി യു എസ്. സമാധാന ചർച്ചയുടെ ഭാഗമായി ഇറാൻ പ്രതിനിധികൾ ഖത്തറിലെത്തിയതിനു പിന്നാലെ തിങ്കളാഴ്ച രാത്രിയാണ് യു എസ് സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് ആക്രമണം നടത്തിയത്. ഇറാൻ സേനയുടെ ഭീഷണിയിൽ നിന്ന് തങ്ങളുടെ സൈനികരെ രക്ഷിക്കുന്നതിനായാണ് ആക്രമണമെന്ന് സെൻകോം വക്താവ് ക്യാപ്റ്റൻ ടോം ഹോക്കിൻസ് പറഞ്ഞു. ദേശീയ ഷൂട്ടിംഗ് താരത്തെ വീടിനുള്ളിൽ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. പന്തീരങ്കാവ് പാറക്കുളം റോഡിൽ എടക്കാട്ടുപുറത്ത് മണാൽ ശിബുവിന്റെ മകൻ കാർത്തിക്കാണ് മരിച്ചത്. കുറ്റിക്കാട്ടൂർ AWH എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് വിദ്യാർത്ഥിയാണ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം ചൊവ്വാഴ്ച കേരളത്തിലെത്തുമെന്ന് പ്രവചിച്ചിരുന്നെങ്കിലും വൈകാൻ സാധ്യത. അനുകൂല സാഹചര്യങ്ങളായിട്ടില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. June 5 ശേഷമേ സാധ്യതയുള്ളൂ. സംസ്ഥാനത്ത് ഗവൺമെന്റ് സ്കൂളുകളിലെ പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും സേവന വേതന വ്യവസ്ഥകൾ 4 മാസത്തിനുള്ളിൽ തീരുമാനിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പരിഗണിക്കണമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടക്കുന്ന നെയ്യാട്ടത്തിനായി വ്രതം നോൽക്കുന്ന വിവിധ മഠങ്ങളിലെ നെയ്യമൃത് സംഘങ്ങൾ നെയ്ക്കിണ്ടിയുമായി ഇന്ന് കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കും. എഴുന്നള്ളത്തിന് അതത് മഠങ്ങളിലെ കാരണവർ നേതൃത്വം നൽകും. ആറളം ഫാം പുനരധിവാസ മേഖലയിൽ കാട്ടാനകളുടെ പരാക്രമം തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി Block 11 പാലാക്കുന്നിലെ അങ്കണവാടി കെട്ടിടത്തിന്റെ ചുറ്റുമതിൽ തകർത്തു. മുൻഭാഗത്തെ ഗേറ്റിന്റെ കല്ലുകളും ആന തകർത്തു.
SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം.

0: കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിന് നേരെ നടന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വയനാട്ടിൽ ദമ്പതികൾക്ക് നേരെയുണ്ടായ കാട്ടാനാക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മേപ്പാടിയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ബക്രീദ് അവധിക്കാലത്തെ യാത്രക്കാരുടെ കനത്ത തിരക്ക് പരിഹരിക്കുന്നതിനായി മംഗളൂരു സെൻട്രലിൽ നിന്നും ഷോർണൂർ ജംഗ്ഷനിലേക്ക് റെയിൽവേ പ്രത്യേക വൺ വേ അൺറിസർവ്ഡ് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചു. പാലക്കാട് ഡിവിഷന് കീഴിലാണ് ഒരു സർവീസ് മാത്രമുള്ള ഈ പ്രത്യേക ട്രെയിൻ ഓടിക്കുന്നത്. മട്ടന്നൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് ഊന്നുവടി വിതരണം ചെയ്തു. 205 പേർക്കാണ് ഊന്നുവടി നൽകിയത്. നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫിൽ ഗുജറാത്തിനെ 92 റൺസിന് തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഫൈനലിൽ. നോർവേ ചെസ് ടൂർണമെന്റിലെ ആദ്യ റൗണ്ടിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷിനും പ്രജ്ഞാനന്ദയ്ക്കും ജയം. സാഫ് കപ്പ് വനിതാ ഫുട്ബോളിൽ വമ്പൻ ജയത്തോടെ ഇന്ത്യ അരങ്ങേറി. മാലദ്വീപിനെ 11-0 തോൽപ്പിച്ചു. ദേശീയ ജൂനിയർ ബാസ്ക്കറ്റ്ബോളിൽ കേരളത്തിന് ഇരട്ട ക്വാർട്ടർ ഫൈനൽ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836. ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
3: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം: KK ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
0: ഹലോ, നിങ്ങളുടെ കാറിൻ്റെ

0: ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177. സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542.
1: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഐ പി എൽ ക്രിക്കറ്റ് ക്വാളിഫയർ വൺ മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. കേരളത്തിൽ നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. തുടർന്ന് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്നലെ കൊച്ചി നഗരത്തിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ദേശീയപാതയിൽ മൂന്നിടത്തെ നിർമ്മാണ അവശിഷ്ടങ്ങൾ ജൂൺ ഒന്നിനകം അടിയന്തരമായി നീക്കം ചെയ്യാൻ ദേശീയപാതാ അതോറിറ്റിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണാവശിഷ്ടങ്ങൾ വൻ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പറവൂർ തെക്കേക്കനാൽ ജൂൺ ഒന്നിന് മുൻപ് വൃത്തിയാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. മെട്രോ നിർമ്മാണ മേഖലയിൽ ഡ്രെയിനേജുകളുടെ ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു.
0: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപ്പട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനിന് പ്രത്യേക എഞ്ചിൻ ഉണ്ടാവില്ല. ഓരോ കോച്ചിലെയും ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിക്കുന്ന പവർ റോളിംഗ് സ്റ്റോക്ക് സാങ്കേതിക വിദ്യയാണ് ഈ ഡെമോ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. സി ബി എസ് ഇ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും സി ബി എസ് ഇയെ സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് സി ബി എസ് ഇ വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും സി ബി എസ് ഇ അറിയിച്ചു. രാജ്യത്തെ നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴി ഉണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവോലേക്കർ സമിതി അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. സെൻസസ് കമ്മീഷണർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷാമിക രവി തുടങ്ങിയവർ ഉൾപ്പെടെ 5 സമിതിയെയും ഇതിനായി നിയമിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യാപരവും മതപരവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ ഉന്നതതല സമിതി നടത്തും. ക്രിമിനൽ കേസിൽ അപ്പീൽ കോടതി ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിയിൽ നിന്ന് ശിക്ഷയെ സംബന്ധിച്ച വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാകാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേസ് കീഴ്ക്കോടതിയിലേക്ക് അയക്കുന്ന രീതി അനുചിതമാണെന്ന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൊൽക്കത്ത ഹൈക്കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ശിക്ഷിച്ച ശേഷം അതേപ്പറ്റി വിചാരണ കോടതിയിൽ വാദം കേൾക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാവേളയിലാണ് കോടതിയുടെ നിർദ്ദേശം. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചിലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഇ ചെല്ലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിനും ഡാറ്റ ചോർച്ചയ്ക്കും കാരണമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഔദ്യോഗിക പരിവാഹൻ പോർട്ടൽ വഴി മാത്രം ട്രാഫിക് ചെല്ലാനുകൾ പരിശോധിക്കാനും ഫാക്ട് ചെക്ക് യൂണിറ്റ് ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷിക ദിനം ഇന്ന്. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമിറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ ഇന്ന് രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ത്തിലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ് ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. കേരളത്തിൽ നാളെയാണ് ബലിപ്പെരുന്നാൾ ആഘോഷം.
0: സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷേമം മെച്ചപ്പെടുത്താൻ ക്ഷേമ ബോർഡുകളെ ശാസ്ത്രീയ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന സംസ്ഥാനതല ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരക്കു വാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ വേതനം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാപനം പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷാ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പിന്റേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചോമ്പാലയിലെ വീട്ടിൽ മന്ത്രി സന്ദർശിക്കും. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാനയാക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ പരിശീലനകാലത്ത് നേടിയെടുത്ത അഭ്യാസമുറകൾ അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനമൊരുക്കിയത്. കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്നാണ്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിക്കാൻ ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് അനുമതി നൽകി. അറ്റകുറ്റപ്പണികൾക്ക് തടസ്സം ഉണ്ടാവാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
3: കാലവർഷത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അറ്റകുറ്റപ്പണികളും അണക്കെട്ടിൽ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി ബഗ്ഗിക്കാർ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി. ഹൈഡൽ ടൂറിസം സെന്ററിന്റെ അഭ്യർത്ഥനയും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് തീരുമാനം. ബുധനാഴ്ചകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിലും സന്ദർശനത്തിന് വിലക്കുണ്ടാകും. ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും ടൂറിസം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും വിനോദസഞ്ചാരികളെ അണക്കെട്ടിലേക്ക് പ്രവേശിപ്പിക്കുക.
0: ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP MLA മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിലെത്തി. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത്.

0: സ്വന്തമാക്കിയത്. ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബെർത്തിനായി രണ്ടാം ക്വാളിഫയറിൽ മത്സരിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചു വാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ വ്യക്തമാക്കി. അപേക്ഷകരോട് ഓഫീസിലെത്തി ഫയൽ പരിശോധിച്ച് രേഖകളുടെ പകർപ്പ് എടുക്കാമെന്ന് മറുപടി നൽകുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്. രാത്രി കുടുംബാംഗങ്ങൾ വീട്ടിൽ ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം. വണ്ടൂരിൽ സിപിഐഎം പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ രണ്ടുപേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമമടക്കം വകുപ്പുകൾ ചുമത്തി. കാപ്പിൽ ചൌക്കിയിലെ ബാർബർ ഷോപ്പിൽ കഴിഞ്ഞ ഞായറാഴ്ച മൂലങ്ങടൻ സാജുവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. ഐപിഎൽ ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. अथ वार्ताः. केन्द्रेण अनुप्रवेशेण अन्यैः कारणैः च जनसांख्यिकीय परिवर्तनस्य समाह्वानान् निवारणाय उच्चस्तरीय समित्याः निर्माणं विहितम्. सामाजिकान्तर्जालीये पटले केन्द्रीय गृहमन्त्री अमित शाहः ह्यः अवदत् यत् सर्वोच्च न्यायालयस्य पूर्व न्यायाधीशः प्रकाश प्रभाकर नावलेकरः समित्याः अध्यक्षः भविष्यति. जनगणना आयुक्तेन सह पूर्व आईएएस अधिकारी दुर्गा शंकर मिश्रा, पूर्व आईपीएस अधिकारी बालाजी श्रीवास्तव, अर्थशास्त्री डॉक्टर समीका रवि इत्येषा च समित्याः सदस्य रूपेण नियुक्तः अस्ति. गृहमन्त्रालयस्य संयुक्त सचिवः एकः वैदेशीयः समित्यां सदस्य सचिव रूपेण कार्यं करिष्यति. गृहमन्त्रिणा अमितशाहेन उक्तं यत् ड्रोन यन्त्रैः मादकद्रव्याणां शस्त्राणां च तस्करणं निवारयितुम् अग्रिमेषु 6 मासेषु एव सर्वकारः ड्रोन अवरोधप्रणाल्याः नियोजनं प्रचालयिष्यति. राजस्थानस्य बीकानेर जनपदस्य सांचू सीमा पोस्ट इत्यत्र बीएसएफ सैनिकान् सम्बोधयन् सः अवदत् यत् यद्यपि सीमापारात् उद्भूताः विभीषिकाः महत्वपूर्णानि एव सन्ति, तथापि देशस्य अन्तः एतादृशानां विभीषिकानां साहाय्यं कुर्वताम् आन्तरिकतत्त्वानां विषयेऽपि समानं ध्यानं दातव्यम्.
2: ड्रोन और अन्य उपकरणों के लिए भारत सरकार ड्रोन रोधी संयंत्र लगाने की शुरुआत अगले 6 माह में ही कर लेगी. परंतु ड्रोन उतरता तो भारत की भूमि में है, कौन इसके अंदर के मटेरियल को देश विरोधी कार्यों के लिए उपयोग करता है, इस पर हमारी पैनी नजर होनी चाहिए. और इसके न्यूट्रलाइजेशन के लिए सिविल अथॉरिटी और डिस्ट्रिक्ट पुलिस से हमारा जीवंत संपर्क होना चाहिए और परिणाम लक्षी कार्यवाही भी हमने करनी पड़ेगी.
1: ऑस्ट्रेलिया देशस्य विदेश मंत्रिणा पेनी वोंगह इत्येषा ह्यः नवदिल्ल्यां प्रधानमंत्रिणा नरेन्द्र मोदिना सह मिलितवती. श्रीमोदी रक्षा व्यापार प्रौद्योगिकी इत्यादिषु क्षेत्रेषु वर्धमानस्य भारत ऑस्ट्रेलिया व्यापक सामरिक सहभागित्वस्य विषयेऽपि आपूर्ति श्रृंखलायाः स्थितिस्थापकतायाः विषये च चर्चितवान्. प्रधानमन्त्री अवदत् यत् भारत ऑस्ट्रेलिया देशौ स्वतन्त्रं मुक्तं सुरक्षितं समृद्धं च हिन्द प्रशान्त क्षेत्रस्य कृते निरन्तरं कार्यं करिष्यतः. विदेशमन्त्री डॉ एस जयशंकरः सुश्री वोंग इत्यनया सह 17वें विदेशमन्त्रिणां फ्रेमवर्क संवादेत्यस्य सह अध्यक्षतां कृतवान्. सामाजिकान्तर्जालीये पटले डॉ जयशंकरः

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ഏവർക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. മണ്ണിന്റെ ജൈവാംശം സമൃദ്ധിവൽക്കരിച്ച് സുസ്ഥിര കൃഷി ലക്ഷ്യമാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാർ സഹായത്തോടെ നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് പദ്ധതിക്ക് കേളകം കൃഷിഭവനിൽ തുടക്കമായി. പരിശീലന പരിപാടി, വിവിധ വളക്കൂട്ട് നിർമ്മിക്കുന്ന കേന്ദ്രം, പ്രദർശന തോട്ടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന സമഗ്ര പദ്ധതിയാണ് ലക്ഷ്യമിടുന്നത്. താൽപര്യമുള്ള കർഷകർ ജൂൺ മാസം 10 തീയതിക്കകം കരമടച്ച രസീത്, ആധാർ, പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ സഹിതം കൃഷിഭവനിൽ വന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ചെറുതേനീച്ചകളെ വളർത്തുന്നതിലും പരിചയപ്പെടുന്നതിലും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയും തലേക്കാട് ഹണിബി ഫാമും ചേർന്നാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. LP വിഭാഗം മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള കുട്ടികൾക്ക് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാം. ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ മലപ്പട്ടം തലക്കോട് ഹണിബി ഫാമിലാണ് പരിശീലനം. ഫോൺ നമ്പർ 9496923694. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ ശ്രീനാരായണ കോളേജിൽ ഫിസിക്സ് വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. മറ്റന്നാൾ പകൽ 11:30 കോളേജ് പ്രിൻസിപ്പൽ മുൻപാകെ അഭിമുഖത്തിന് ഹാജരാകണം. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ കോഴിക്കോട് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരും UGC യോഗ്യതയുള്ളവരുമായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിഭാഗത്തിൽ മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, മലയാളം, ഹിന്ദി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, അറബിക് ജൂനിയർ അധ്യാപക ഒഴിവ്. അഭിമുഖം ജൂൺ മാസം 12 പകൽ 10 നെരുവമ്പ്രം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ ഓട്ടോമൊബൈൽ, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്നീ വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 30 11 ഫോൺ നമ്പർ 9447965464. അഴീക്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗം നോൺ വൊക്കേഷണൽ ടീച്ചർ, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്നീ വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ജൂൺ മാസം 2 രാവിലെ 10 ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ ഒഴിവുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ Grade 2 തസ്തികയിൽ നിയമനം നടത്തുന്നതിന് അർഹരായ ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം നാളെ സർക്കാർ അവധി

0: പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിനമായ 29-ാം തീയതി പകൽ 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടത്തും. പരിയാരം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിലേക്ക് ക്ലാർക്കിനെ നിയമിക്കുന്നു. SSLC ജയിച്ചവർക്ക് അപേക്ഷിക്കാം. അഭിമുഖം മറ്റന്നാൾ പകൽ 10:30. തലശ്ശേരി കൊടുവള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു. യോഗ്യത MCOM, BEd, SET. അഭിമുഖം മറ്റന്നാൾ പകൽ 11 മണിക്ക് സ്കൂളിൽ. ചുണ്ടങ്ങാപ്പൊയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST മലയാളം, HSST എക്കണോമിക്സ്, HSST ഇംഗ്ലീഷ് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു. അഭിമുഖം June 10, 2023 രാവിലെ 10 മണിക്ക്. സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ നോർത്ത് റീജ്യന്റെ കീഴിലുള്ള മലപ്പുറം ഉള്ളണം ഹാച്ചറി, എരഞ്ഞോളി ഫാം എന്നിവിടങ്ങളിൽ ക്ലാർക്കം അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത BCOM ബിരുദം, MS ഓഫീസ്, ടാലി, ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ, മലയാളം ലോവർ. വാക്ക് ഇൻ ഇന്റർവ്യൂ June 5, 2023 രാവിലെ 10:30 തലശ്ശേരി എരഞ്ഞോളിയിലെ അഡാക് നോർത്ത് സോൺ റീജിയണൽ ഓഫീസിൽ. ഫോൺ നമ്പർ 0490234573. ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ എരഞ്ഞോളി ഫിഷ് ഫാമിൽ ജനറേറ്റർ, വാട്ടർ പമ്പ്, എയറേറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ സ്കിൽഡ് ലേബർമാരെ താൽക്കാലികമായി നിയമിക്കുന്നു. SSLC, ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് എന്നിവയുള്ള 45 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. അഭിമുഖം June 5, 2023 പകൽ 2 മണിക്ക് തലശ്ശേരി എരഞ്ഞോളിയിലെ അഡാക് നോർത്ത് സോൺ റീജിയണൽ ഓഫീസിൽ. ഫോൺ നമ്പർ 0490234573. പഴയങ്ങാടി ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിൽ 5 മുതൽ 10-ാം തരം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകുന്നതിന് അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 30-ാം തീയതി രാവിലെ 10 മണിക്ക് പഴയങ്ങാടി താവത്തുള്ള കല്യാശ്ശേരി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ. ഫോൺ നമ്പർ 9605-9960-32. കൊട്ടിയൂർ പഞ്ചായത്ത് പ്രൊജക്ട് പ്രകാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ മറ്റന്നാളിന് മുൻപായി അപേക്ഷകൾ കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ നൽകേണ്ടതാണ്. എരഞ്ഞോളി ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഈവനിംഗ് ഒപിയിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ ഒഴിവ്. ഡിഫാം ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് യോഗ്യതയുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 30-ന് പകൽ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി നാട്ടുവിശേഷം. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ദോഹയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് June 4, 2023 മുതൽ ആരംഭിക്കും. അഴീക്കോട് മഞ്ചങ്കണ്ടി തറവാട് കുടുംബസംഗമം ഈ മാസം 31-ന് പകൽ 10 മണിക്ക് അഴീക്കോട് പരയങ്ങാട്ട് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തോടനുബന്ധിച്ച് 4 മുതൽ June 24 വരെ പാൽചുരം ബോയ്സ് ടൗൺ ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. വയനാട്ടിൽ നിന്ന് പാൽചുരം വഴി കൊട്ടിയൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ തിരികെ നെടുമ്പോയിൽ പെരിയാർ ചുരം വഴി പോകണമെന്നാണ് നിർദ്ദേശം. ബലിപെരുന്നാൾ ദിനമായ 4 രാവിലെ 7 മണിക്ക് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിക്കും. ആലക്കാട്ട് മുത്തപ്പൻ മടപ്പുരയിൽ പ്രതിഷ്ഠാദിനം ഇന്ന് ആഘോഷിക്കും. കിഴുന്ന വലിയ വീട് കന്നിരാശി ക്ഷേത്രത്തിലെ ഊർപ്പഴശ്ശി ദൈവത്താറീശ്വരന്റെയും ഇളം കരുമുഖൻ പൂതാടി ദൈവങ്ങളുടെയും ശ്രീകോവിലിന്റെ കട്ടിളവിപ്പ് കർമ്മം ഇന്ന് രാവിലെ 7:30-9:30 ഇടയിൽ നടക്കും. കുഞ്ഞിമംഗലം ഐലഞ്ചേരി കുട്ടിത്തറവാട് തൊണ്ടച്ചൻ ദേവസ്ഥാനം പ്രതിഷ്ഠാദിനം June 5, 2023 നടക്കും. കൊടക്കാട് പണയക്കാട്ട് ഭഗവതി സ്ഥാനത്ത് 50 വർഷത്തിന് ശേഷമുള്ള നവീകരണ കലശോത്സവം ഈ മാസം 31 വരെ നടക്കും. കടമ്പൂർ പുത്തൻപുര മുത്തപ്പൻ മടപ്പുരയിലെ പുതുക്കിപ്പണിത കഴകപ്പുരയിലെ ഗുരുവിന്റെയും എല്ലയിടത്ത് ഭഗവതിയുടെയും പുനഃപ്രതിഷ്ഠാ കർമ്മം ഈ മാസം 30-31 തീയതികളിൽ നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്.

0: അത്യാധുനിക കാത്ലാബ് എക്കോ, TMT ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
3: ഉത്സവമേളം. കൂടാളി വീരൻ. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ടിപ്പു സുൽത്താന്റെ സൈന്യത്തിനെതിരെ പോരാടിയ ആളാണ് കൂടാളി വീരൻ. മൈസൂർ സേനക്കെതിരെ ഒറ്റയ്ക്ക് പൊരുതി രക്തസാക്ഷിയായ രാമറുകുട്ടി എന്ന കാര്യസ്ഥനാണ് കൂടാളി വീരനായി മാറിയത് എന്നാണ് ഐതിഹ്യം.

ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് മൈസൂർ വ്യാഘ്രം ടിപ്പു സുൽത്താൻ മലബാറിലേക്കൊരു പടയോട്ടം നടത്തി. മലയാളം കീഴ്പ്പെടുത്തണം, മകനെക്കൊണ്ട് അറക്കൽ ബീവിയുടെ മകളെ വിവാഹം ചെയ്യിക്കുകയും വേണം. ഈ ഉദ്ദേശത്തോടെയാണ് കണ്ണൂരിനെ ലക്ഷ്യമാക്കി ടിപ്പു സുൽത്താൻ പുറപ്പെട്ടത്. തൻ്റെ പ്രബല സൈന്യത്തെ പകുത്ത് ഒരു ഭാഗത്ത് താമരശ്ശേരി വഴിയും മറ്റേ ഭാഗത്ത് ഇരുട്ടി വഴിയും നയിച്ചുകൊണ്ടാണ് പുറപ്പാട്. ശക്തവും സമർത്ഥവുമായ ഈ ആക്രമണ പ്രയാണം നേരിടാൻ ആർക്കും വയ്യെന്ന നിലയിലായി. അതൊരു ജൈത്രയാത്രയായിരുന്നു. നാടാകെ പരിഭ്രാന്തി പാളിപ്പടർന്നു. പലരും പ്രാണനം കൊണ്ടോടി.

കൂടാളിത്താഴത്തു വീട്ടിൻ്റെ തിരുമുറ്റത്ത് അന്ന് വൈകുന്നേരം വല്ലാത്തൊരാൾക്കൂട്ടം. പൂമുഖത്തിണ്ണയിൽ പുല്ലുപായിൽ താഴത്തുവീട്ടിലെ കാരണവർ കോരൻ ഗുരുക്കളച്ചൻ വിചാരഗ്രസ്തനായി ഇരിപ്പുണ്ട്. തൊട്ടടുത്ത് അനന്തരവൻ കേളപ്പനും കാര്യസ്ഥൻ രാമർകുട്ടിയും നിൽക്കുന്നു. അവർക്ക് പിറകിൽ നാട്ടുപ്രമാണിമാരായ കുറേ പേർ മോതിരക്കൈകൊണ്ട് വാപൊത്തി വിനയാന്യതും നിശബ്ദം നിൽക്കുന്നു. കുടിയാന്മാരും ആശ്രിതന്മാരും മുറ്റത്ത് കൂട്ടം കൂടിയിട്ടുണ്ട്. ആരും സംസാരിക്കുന്നില്ല. ഗുരുക്കളച്ചൻ്റെ മുഖത്ത് അസാധാരണമായ ഗൗരവം, പേടിപ്പിക്കുന്ന വല്ലാത്തൊരു നിശബ്ദത. തങ്ങളെയെല്ലാം വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് ആർക്കുമറിയില്ല. നീണ്ടുനിന്ന നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ഗുരുക്കളച്ചൻ പറഞ്ഞു, വളരെ ഗൗരവമുള്ളൊരു കാര്യമറിയിക്കാനാണ് നിങ്ങളെയെല്ലാം വിളിച്ചു വരുത്തിയത്. ടിപ്പുവും പടയും ഇരുട്ടിക്കടുത്തെത്തിയിട്ടുണ്ട്. അവരുടെ നീക്കം രഹസ്യമായി അറിയാൻ ഞാൻ എൻ്റെ വിശ്വസ്ത സേവകനായ തേറത്ത് കുഞ്ഞുമ്പുവിന് അയച്ചിരുന്നു. അവൻ അവരുടെ പിടിയിൽപ്പെട്ടു. അവനെ സൈന്യനായകന്റെ മുമ്പിൽ കൊണ്ടുചെന്നു അത്രേ. രണ്ടു ദിവസത്തിനകം കണ്ടോളാം എന്ന സന്ദേശവുമായി വരാനിരിക്കുന്ന ആപത്തിൻ്റെയും

ഭീകരതയുടെയും മുന്നടയാളമെന്നോണം ഒരു കൈപ്പടം മുറിക്കപ്പെട്ട നിലയിൽ ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ പട ഒരുപക്ഷെ നാളെ പുലരും മുൻപേ ഇവിടെ എത്തിച്ചേരുമെന്ന് വേണം കരുതാൻ. അതിനാൽ നാട്ടുകാരായ നിങ്ങളെല്ലാം ആത്മരക്ഷാർത്ഥം ഇന്ന് തന്നെ ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് വിട്ടുമാറി നിൽക്കുന്നത് നന്നായിരിക്കും. ഞാൻ എവിടെയും പോകുന്നില്ല. എനിക്ക് അപകടം സംഭവിക്കുകയാണെങ്കിൽ

അവരെ ഇതി കർത്തവ്യാമൂഢരാക്കി. ഗുരുക്കളച്ഛനെ മരണത്തിൻ്റെ വായിലേക്ക് എറിഞ്ഞുകൊണ്ട് അവിടം വിടാൻ ആരും തയ്യാറല്ല. അനുസരിക്കാൻ മാത്രമറിയാവുന്ന അനന്തരവൻ കേളപ്പൻ എല്ലാം മറന്ന് കുറച്ച് ഉയർന്ന സ്വരത്തിൽ തന്നെ പറഞ്ഞു, താൻ എവിടെയും പോയി രക്ഷപ്പെടില്ല, അമ്മാമൻ്റെ കൂടെ നിന്ന് ഏതാപത്തിനെയും നേരിടും. അമ്മാമനെ കൈവിടഞ്ഞ് തറവാട്ടിൽ താൻ മാത്രം അവശേഷിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഈ കാര്യത്തിൽ തൻ്റെ നിശ്ചയം നടത്താൻ അനുവദിക്കണമെന്നും മരുമകൻ അപേക്ഷിച്ചു. തൻ്റെ തീരുമാനത്തിൽ നിന്ന് അല്പം പോലും വിട്ടുനിൽക്കുവാൻ തയ്യാറില്ലാത്ത ഗുരുക്കളച്ചൻ കർശന സ്വരത്തിൽ അനന്തരവനെ ശാസിച്ചു. കളരിസ്ഥാനവും പഞ്ചമൂർത്തികളെയും കൈവിടിഞ്ഞ് താൻ എവിടെയെങ്കിലും ചെന്ന് രക്ഷപ്പെടുന്നത് മൺമറഞ്ഞ ഗുരുക്കന്മാരോട് ചെയ്യുന്ന അപരാധമായിരിക്കുമെന്നും ഗുരുക്കളച്ചൻ ധരിപ്പിച്ചു. ഒടുക്കം മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് കൽപ്പനയനുസരിക്കുവാൻ കേളപ്പൻ സമ്മതിച്ചു. അമ്മാമൻ്റെ കാലിൽ സാഷ്ടാംഗം പ്രണമിച്ചു. സംതൃപ്തനായ ഗുരുക്കളച്ചൻ മരുമകനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അശ്രുപൊഴിച്ച് അനുഗ്രഹിച്ചു. കേളപ്പൻ കളരിക്കും ഗുരുക്കന്മാരുടെ അസ്ഥിത്തറയ്ക്കും മുമ്പിൽ നമസ്കരിച്ച് കണ്ണീർ ചൊരിഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി. ഒട്ടും വൈകാതെ എവിടെയെങ്കിലും ചെന്ന് രക്ഷപ്പെടുക എന്ന് തൻ്റെ ആശ്രിതരെ ഒരിക്കൽ കൂടി അറിയിച്ചു. അവരെല്ലാം വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി തൊഴുകൈകളോടെ അവിടം വിട്ടു. ഗുരുക്കളച്ചൻ കാര്യസ്ഥനായ രാമറുകുട്ടിയെ കുറേ കൂടി അടുത്തേക്ക് വിളിച്ചിങ്ങനെ പറഞ്ഞു, രാമറുകുട്ടി, നിന്നെക്കൊണ്ടൊരു ഉപകാരം സാധിക്കേണ്ടതുണ്ട്. അത് നീ എനിക്ക് സാധിപ്പിച്ചു തരാമെന്ന് ഗുരുക്കന്മാരെ സാക്ഷി നിർത്തി സത്യം ചെയ്യണം. അത് കേട്ട് അത്ഭുതം കൊണ്ട് രാമറുകുട്ടി പറഞ്ഞു, അവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവരാണ് അടിയൻ. അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഗുരുക്കളച്ചൻ്റെ പാദത്താണ് ആണ്ട് കഴിഞ്ഞ് ഗുരുക്കന്മാരാണ് അങ്ങ് ആവശ്യപ്പെടുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ഇതാ സത്യം ചെയ്യുന്നു. ഗുരുക്കളച്ചൻ്റെ കണ്ണിൽ പ്രകാശം വിരിഞ്ഞു. രാമറുകുട്ടി ഉത്തരവ് കാത്തുനിന്നു. ഞാൻ നിന്റെ വശം ഇപ്പോഴേൽപ്പിക്കുന്ന തോക്കും വാളും നീ ഉപയോഗിക്കണം. രാമറുകുട്ടി, കഴിഞ്ഞ കളരി പൂജയ്ക്ക് ആചാരപ്പയറ്റു കഴിഞ്ഞ് കുരുതി തർപ്പണത്തിന് ഞാൻ കോഴിയെ അറുത്ത് പിന്നോട്ടെറിഞ്ഞപ്പോൾ അത് പിടച്ച് തെക്കോട്ട് നീങ്ങിയത് കണ്ട് നീയെന്ന് നന്നെ പരിഭ്രമിച്ചു. ദുർലക്ഷണമാണെന്ന് പറഞ്ഞ് നീ ഭയന്നു. ഇന്നേക്ക് 40 ദിവസമായി. എൻ്റെ രക്തം നൽകി ഭഗവതിക്ക് തർപ്പണം ചെയ്യാനുള്ള സന്ദർഭം വന്നിരിക്കുന്നു. നീ എന്നെ സഹായിക്കണം. രാമറുകുട്ടി സ്വല്പം ആശ്വാസത്തോടുകൂടി പറഞ്ഞു, നരബലി ആവശ്യമാണെങ്കിൽ ഞാനുണ്ടിവിടെ. ആ ഭാഗ്യം എനിക്കനുവദിക്കണം. രാമറുകുട്ടിയുടെ വാക്കുകൾ ഗുരുക്കളച്ചനെ വികാരമുറച്ചയിലാഴ്ത്തി. നിമിഷങ്ങൾ നിശബ്ദമായി നീങ്ങി. ഗുരുക്കളച്ചൻ കുറേ കൂടെ തീക്ഷ്ണമായ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ ആവശ്യപ്പെടുന്നത് ചെയ്യാമെന്ന് സത്യം ചെയ്തവനാണ് നീ. അത് മറക്കരുത്. ഇന്ന് രാത്രി ഈ തോക്കുകൊണ്ട് നീ എന്നെ വെടിവെച്ചു കൊല്ലണം. ഉടൻ തന്നെ എൻ്റെ ജഡം ഗുരുക്കന്മാരുടെ ശ്മശാനത്തിൽ കൊണ്ടുപോയി ചുട്ടു ചാമ്പലാക്കണം. അതാണ് ഉണ്ട ചോറിന് കൂറുകാട്ടുന്നവനാണ് നീയെങ്കിൽ ചെയ്യേണ്ടത്. എന്നെ ഉപദേശിക്കരുത്. സത്യം പാലിക്കുക. ഈ ഉടവാൾ നിന്റെ രക്ഷയ്ക്കുള്ളതാണ്. അത് കയ്യിൽ എന്നും സൂക്ഷിക്കുക. രാമറുകുട്ടി ഞെട്ടിത്തെറിച്ചു. മറുത്തൊന്നും പറയാൻ കഴിയാതെ രാമറുകുട്ടി ഗുരുക്കളച്ചൻ്റെ വാക്ക് അക്ഷരം പ്രതിപാലിച്ചു കൊള്ളാമെന്ന് ഇടനെഞ്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടറിയിച്ചു. ഗുരുക്കളച്ചൻ രാമറുകുട്ടിയെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് അവൻ്റെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ചു. രണ്ടുപേരും കൂടി വിറകുപുരയിൽ ചെന്ന് ആവശ്യമായ വിറക് കെട്ട് ഗുരുക്കളച്ചന്മാരെ ദഹിപ്പിക്കുന്ന ശ്മശാനത്തിൽ കൊണ്ടുപോയി ചിതയൊരുക്കി. ഗുരുക്കളച്ചൻ കുളത്തിലിറങ്ങി കുളിച്ച് പാവമുണ്ട് തറ്റെടുത്ത് വീരാളിപ്പെട്ട് ചുറ്റി കളരിയിൽ വന്ന് വാളും പരിചയമെടുത്ത് പുറത്തിറങ്ങി. പരദേവതകളുടെ സ്ഥാനങ്ങളിൽ ചെന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ഭദ്രദീപത്തിന് മുന്നിൽ പൂത്തറയ്ക്ക് നേരെ തിരിഞ്ഞ് മുറപ്രകാരം തൊഴുതു. കുലപരദേവതകളെ ധ്യാനിച്ച് കണ്ണുമടച്ചു നിന്നു.

ഒരു വെടിയൊച്ച. ഗുരുക്കളച്ചൻ നിലം പതിച്ചു. രാമരക്കുട്ടിയും മൃതദേഹം താങ്ങിയെടുത്ത് കളരിവാതിലടച്ച് പിന്തിരിഞ്ഞു നോക്കാതെ ശ്മശാനത്തിൽ ചെന്നു. ശവം ചിതയിൽ കയറ്റി തീക്കൊളുത്തി. കടമ നിർവഹിച്ച് സംതൃപ്തിയോടെ രാമരക്കുട്ടി കളരിയിലേക്ക് തിരിച്ചു വന്നു. കളരിവാതിൽ തള്ളിത്തുറന്ന് നിലത്ത് വീണ് കിടക്കുന്ന ഗുരുക്കളച്ചന്റെ വാളും പരിചയമെടുത്ത് പൂത്തുറക്ക് നേരെ നിന്ന് തൊഴുതു. കല്ലിക്കൊണ്ടവനെ പോലെ അവൻ പുറത്തേക്ക് ചാടി. അവൻ കലിയുറഞ്ഞു പാഞ്ഞത് കുമ്പത്തിൽ വയലിൽ താവളമടിച്ചിരിക്കുന്ന മൈസൂർ പടയുടെ കൂടാരത്തിലേക്കായിരുന്നു. മിന്നലൊളി ചിന്നുമാറ് വാള് ചുഴറ്റി കലിയുറഞ്ഞു തുള്ളുന്ന രാമരക്കുട്ടിയെ കണ്ട പടയാളികൾ അന്തം വിട്ടു. ഏഴെട്ടു പേര് രാമരക്കുട്ടി വാളിനിരയാക്കി. ഏറെ താമസിച്ചില്ല, മൈസൂർ പടയുടെ പിടിയിൽപ്പെട്ട് രാമരക്കുട്ടി തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കപ്പെട്ടു. സ്വന്തം ജീവനേക്കാൾ തൻ്റെ ആശ്രിതരുടെ ജീവരക്ഷണം മുഖ്യമെന്ന് കണ്ട ഗുരുക്കളച്ചൻ യജമാനഭക്തിയുടെ ബലിപീഠത്തിൽ ആത്മാഹൂതി നിർവഹിച്ച രാമരക്കുട്ടി. എല്ലാവരും വലിയ മനസ്സുകൾ. രാമരക്കുട്ടി ഇന്നും കൂടാളി വീരനായി കൊണ്ടാടപ്പെടുന്നു. ഒരാത്മത്യാഗത്തിൻ്റെ വീരകഥയായി, ധീരസ്മരണയായി.

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ഇളനീർക്കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
3: അമൃതാംശു കല ചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ദക്ഷിണ

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177. സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും

0: ും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മത സാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം ഉന്നത സമിതി വിലയിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ജനനനിരക്കിലെ വ്യത്യാസങ്ങൾ, അതിർത്തി കടന്നുള്ള സഞ്ചാരം, സാമ്പത്തിക അവസരങ്ങൾ, മറ്റ് സാമൂഹിക പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ ജനസംഖ്യാ മാറ്റങ്ങളുടെ കാരണങ്ങൾ പഠിക്കാൻ മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തടവിൽ വയ്ക്കാനും നാടുകടത്താനുമുള്ള പ്രവർത്തന സംവിധാനം സമിതി ശുപാർശ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയായിരിക്കും അഞ്ചംഗ സമിതിയെ നയിക്കുക. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനസംഖ്യാ ദൌത്യത്തിന്റെ തുടർച്ചയാണിത്.
2: मैं आज देश के सामने एक चिंता, एक चुनौती के संबंध में आगाह करना चाहता हूं. षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं और इसलिए एक हाई पावर डेमोग्राफी मिशन शुरू करने का निर्णय किया है.
1: ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അക്കാലത്തെ പട്ടികയിലുള്ളവരുമായി തങ്ങൾക്കുള്ള പൂർവിക ബന്ധം തെളിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയിന്മേലാണ് പ്രധാനമായും വാദം നടന്നത്. ആധാറോ തെരഞ്ഞെടുപ്പ് കാർഡോ പൌരത്വത്തിന്റെ അന്തിമ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട്. ബീഹാറിൽ SIR നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂണിലാണ് മിക്ക ഹർജികളും സമർപ്പിച്ചത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ബോർഡ് അറിയിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ഇന്തോ പസഫിക് മാരിടൈം സർവൈലൻസ് കൊളാബറേഷൻ എന്ന സംയുക്ത സംരംഭത്തിന് ക്വാഡ് രാജ്യങ്ങൾ തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി കെ നാഗരാജ് നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ക്വാഡ് മന്ത്രിമാർ ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം

0: കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17-ാമത് വിദേശകാര്യ മന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. നിർണായക ധാതുക്കളുടെ ലഭ്യതയും വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
1: Where trade and investment is concerned, we've been holding discussions to move from the EFTA-ECTA to the CECA. On the energy side, we have energy trade. We are looking to expand that as well into the uranium supplies. Our teams have been in discussion of critical minerals as well.
0: പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഡിജിറ്റൈസേഷനും കാര്യക്ഷമമായ നിർവഹണവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ PM അജയ് പോർട്ടലും അജയ് മൊബൈൽ ആപ്പും സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കടലാസധിഷ്ഠിത പ്രവർത്തന രീതിയിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന് പോർട്ടലും ആപ്പും വഴിയൊരുക്കും. ഗ്രാമതല ആസൂത്രണം, അടിസ്ഥാനതല നിരീക്ഷണം, ജിയോ ടാഗിംഗ്, മൊബൈൽ പരിശോധനകൾ, തത്സമയ വിവര വിനിമയം എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് PM അജയ് മൊബൈൽ ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്നലെ നാംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയും ഓർക്കിഡേറിയവും രാഷ്ട്രപതി സന്ദർശിച്ചു. ഈ ചെലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചെലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി.
3: തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ അഴീക്കൽ ജെട്ടി മുതൽ വടക്കോട്ടും കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഇന്ന് രാത്രി കടലാക്രമണത്തിന് സാധ്യത. കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവ് 1-2 ദിവസം കൂടി വൈകാനാണ് സാധ്യത. ആലപ്പുഴ, പത്തനംതിട്ട, നിലയ്ക്കൽ, കണ്ണൂർ, വയനാട്, ബേക്കൽ തുടങ്ങിയിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ 5 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് കാര്യമായ തോതിൽ മഴയില്ലാത്ത സ്ഥിതിയാണ്.
0: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം ഇന്ന് ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ത്യാഗസ്മരണകളോടെയാണ് എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയേർക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. IPL 1-ാം ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. RCB ഉയർത്തിയ 255 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 19.3 ഓവറിൽ

162 റൺസ് എടുക്കുന്നതിനിടയിൽ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ ആറ്റ് സ്കൂൾ. ഏവർക്കും റേഡിയോ ആറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. 2025 വർഷത്തെ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ലളിതഗാനം കേൾക്കാം.

ഒരു അങ്ങിപ്പാട്ടാണ്.

0: കൂട്ടരെ എല്ലാവർക്കും ഉണ്ടാവട്ടെ, എത്രയും നല്ലൊരു ബാലകാലം. കൂട്ടരെ എല്ലാവർക്കും ഉണ്ടാവട്ടെ, എത്രയും നല്ലൊരു ബാലകാലം, എത്രയും നല്ലൊരു ബാലകാലം. നന്ദി.
1: ഒരു ദേശഭക്തി ഗാനം കേൾക്കാം ഇനി.

0: 2025 വർഷത്തെ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം അടുത്ത ദിവസം റേഡിയോ 8 സ്കൂളിൽ. ഇനി കേൾക്കാം നാടോടി കഥകൾ.
1: ഇഞ്ചിയും കച്ചോലവും. മലയാളികൾക്ക് പൊതുവെയും പഴമക്കാർക്ക് പ്രത്യേകിച്ചും നന്നായി പരിചയമുള്ള രണ്ട് കിഴങ്ങുകളാണ് ഇഞ്ചിയും കച്ചോലവും. ഇഞ്ചി മണ്ണിൽ നിവർന്നു നിന്ന് വളരുമ്പോൾ കച്ചോലത്തിൻ്റെ വളർച്ച മണ്ണിനോടൊട്ടിയാണ്. ഇഞ്ചിക്കും കച്ചോലത്തിനും ഈ അവസ്ഥ വന്നത് ഒരു സന്യാസിയുടെ വരവും ശാപവും മൂലമാണെന്ന് ഈ നാടോടി കഥയിലൂടെ വ്യക്തമാകുന്നു. വളരെ മുൻപ് ഇഞ്ചിയും കച്ചോലവും ഒറ്റ ചങ്ങാതിമാരായിരുന്നു. ചങ്ങാതിമാരെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഊണിലും ഉറക്കത്തിലും സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും ഒരുമിച്ചുള്ളവരെന്ന് തന്നെ പറയണം. രണ്ടുപേരുടെയും കയ്യിലിരിപ്പാകട്ടെ അസൽ തെമ്മാടിത്തവും. അന്യൻ്റെ വേദനയെയും വിഷമത്തെയും പറ്റിയൊന്നും ഇഞ്ചിയും കച്ചോലവും ചിന്തിക്കുകയേയില്ല. അന്യരെ പരിഹസിക്കുന്നതിലും ദ്രോഹിക്കുന്നതിലും മടിക്കാത്ത അവർ മറ്റുള്ളവരുടെ വേദനകളിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. അക്കാലത്ത് ഇഞ്ചിയെപ്പോലെ കച്ചോലവും നേരെ വളരുന്ന ചെടിയായിരുന്നുവെന്നും ഓർക്കണം. ഇഞ്ചിക്കും കച്ചോലത്തിനും ഒരു സ്ഥിരം പരിപാടിയുണ്ട്. വഴിയോരത്ത് തല ഉയർത്ത് നിൽക്കെ രണ്ടുപേരും ചേർന്നാണ് അത് അവതരിപ്പിക്കുക. അതിൻ്റെ ഒരു പതിവ് രീതി ഇങ്ങനെയാണ്. കൂട്ടുകാർ രണ്ടാളും തോളിൽ കൈയിട്ട് വെടിപറഞ്ഞിരിക്കുമ്പോഴാകും ഏതെങ്കിലും വഴിപോക്കൻ അതുവഴി വരിക. പിന്നെ ആ പാവമാകും അവരുടെ അന്നത്തെ ഇര. വളരെ ദൂരം നടന്ന് വിശന്നു വലഞ്ഞാവും വഴിപോക്കൻ്റെ വരവ്. അയാൾ നടന്ന് അടുത്തെത്തുമ്പോഴേക്കും ഇഞ്ചിയും കച്ചോലവും ചില്ലകളാട്ടി പുഞ്ചിരിയോട് ചോദിക്കും, ഏയ് വഴിയാത്രക്കാരാ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണ്. പരോപകാരത്തിനായാണ് ഞങ്ങളുടെ ജീവിതം തന്നെ. നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാനായാൽ ഞങ്ങൾക്ക് സംതൃപ്തി ലഭിക്കും. പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇഞ്ചിയുടെയും കച്ചോലത്തിൻ്റെയും കുശലാന്വേഷണം വഴിപോക്കനെ ആശ്വസിപ്പിക്കാൻ പോന്നതാവും. സന്തോഷത്തോടെ അയാൾ പറയും, ചങ്ങാതിമാരെ, ദൂരദിക്കിൽ നിന്നും വരുന്ന ഒരു യാത്രികനാണ് ഞാൻ. കൊടും വെയിലും കൊണ്ട് ഇത്ര ദൂരം നടന്നാകെ ക്ഷീണിച്ചു. ഒരു വറ്റ് ചോറ് കഴിച്ചിട്ടോ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടോ ദിവസങ്ങളായി. എന്തെങ്കിലും കുറച്ച് വിശപ്പടക്കാനായി കിട്ടിയാൽ ഉപകാരമായിരുന്നു. അതിനാണോ വിഷമം? നിങ്ങൾ ഞങ്ങളുടെ അതിഥിയല്ലേ? അതിഥികളെ വേണ്ട വിധം സ്വീകരിക്കേണ്ടത് ആതിഥേയരുടെ കടമയല്ലേ? ഒട്ടും മടിക്കാതെ ഞങ്ങളെ തിന്നുകൊള്ളൂ. അതിഥിയുടെ ആഹാരമാകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. മാത്രമല്ല, ഞങ്ങൾക്ക് നല്ല സ്വാദുമുണ്ട്. അതിവിനയം നടിച്ച് ഇഞ്ചിയും കച്ചോലവും പറയും, എത്ര നല്ല ആതിഥേയൻ എന്ന് മനസ്സിൽ പറഞ്ഞ് വഴിപോക്കൻ അവരെ തിന്നാനൊരുങ്ങും. സ്വാദുള്ള ഏതോ കിഴങ്ങുകളെന്ന് കരുതിയാവും അത് തിന്നുക. ആദ്യത്തെ കടിയോടെ തന്നെ അയാൾക്ക് മതിയാകും. നാവ് മുതൽ കാലിൻ്റെ പെരുവിരൽ വരെ സകല അണ്ടകടാഹവും എരിഞ്ഞു നീറി വഴിപോക്കൻ്റെ മരണവിപ്രാളം കാണേണ്ട താമസം ഇഞ്ചിയും കച്ചോലവും കൈകൊട്ടിച്ചിരി തുടങ്ങും. അപ്പോൾ മാത്രമാണ് വഴിപോക്കൻ താൻ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാവുക. ഇങ്ങനെ എണ്ണമറ്റ വഴിയാത്രക്കാരെ അവരിരുവരും ചേർന്ന് പറ്റിച്ചിട്ടുണ്ട്. അത്തരക്കാരുടെ മനസ്സു നീറിയുള്ള പിരാക്ക് കൊണ്ടാവണം അവർക്കൊരിക്കൽ ഒരക്കടി പറ്റി. അതാകട്ടെ അവരുടെ ശിഷ്ടജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്തു. ആ സംഭവം ഇങ്ങനെയാണ്. ഒരു നാൾ ഇഞ്ചിയും കച്ചോലവും തങ്ങളുടെ ഇരയെ കാത്ത് വഴിക്കണ്ണുമായി നിൽക്കുകയായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും ആരും എത്താത്തതിനാൽ അവർക്ക് നിരാശ തോന്നി. അപ്പോഴുണ്ട് ദൂരെ നിന്നും ഒരാൾ നടന്നു വരുന്നു. അവരുടെ മുഖം തെളിഞ്ഞു. അയാൾ നടന്നടുത്തെത്തിയപ്പോൾ അവർക്ക് കൗതുകമായി. താടിയും മുടിയും നീട്ടി വളർത്തിയ കാഷായ വസ്ത്രം ധരിച്ച ഒരു സന്യാസിയായിരുന്നു അത്. ചങ്ങാതി, ഇനി താടിക്കാരനാണ് നമ്മുടെ മുന്നിൽ വന്നുവിട്ടിരിക്കുന്നത്. ഒരു സന്യാസിയെ പറ്റിക്കാൻ കിട്ടിയ ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇഞ്ചി കച്ചോലത്തിൻ്റെ കാതിൽ അടക്കം പറഞ്ഞു. കച്ചോലം തലയാട്ടി അതിന് സമ്മതമൂളി. തൻ്റെ ചില്ലകളാട്ടി ഇഞ്ചി സന്യാസിയോട് ചോദിച്ചു, മഹർഷേ, വണക്കം. അങ്ങയെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ട്. അവിടുത്തെ ആത്മതേജസ് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അവിടുത്തെ ഏതു വിധമാണ് ഞങ്ങൾക്ക് സഹായിക്കാനാവുക? മക്കളെ, നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. ശരീരവും മനസ്സും ഏകാ

0: ഗ്രഹമാക്കിക്കൊണ്ട് ഒരു ഉഗ്രവ്രതത്തിലായിരുന്നു ഞാൻ ഇതുവരെ. ഇപ്പോഴാണ് വ്രതം അവസാനിച്ചത്. ഇനി എന്തെങ്കിലും കഴിച്ച് വിശപ്പടക്കിയാൽ കൊള്ളാമെന്നുണ്ട്. സന്യാസി താടിയൊഴിഞ്ഞു പറഞ്ഞു, അതിനെന്താ മഹർഷേ, അങ്ങേക്ക് ഞങ്ങളെ തിന്നു വിശപ്പടക്കാമല്ലോ. ഞങ്ങൾക്കത് സന്തോഷമാവും, അങ്ങയുടെ വിശപ്പും മാറും. കപട വിനയത്തോടെ അവർ പറഞ്ഞു, നിങ്ങളെപ്പോലെ നല്ലവരായ കിടങ്ങുകളെ ഞാൻ അധികം കണ്ടിട്ടില്ല. നിങ്ങളുടെ ആത്മത്യാഗ വ്യഗ്രത എന്നെ സംതൃപ്തനാക്കി. പക്ഷേ നിങ്ങളുടെ ദേഹം മുഴുവനും ചെളിയാണല്ലോ. അടുത്ത പുഴവരെ പോയി നന്നായെന്ന് കുളിച്ചു വരൂ, എന്നിട്ട് ഞാൻ നിങ്ങളെ ഭക്ഷിക്കാം. സന്യാസി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ദിവ്യജ്ഞാനം കൊണ്ട് ചെടികൾക്ക് ചലനശേഷി ലഭിച്ചു. ഇഞ്ചിയും കച്ചോലവും തോളിൽ കൈയിട്ട് പുഴവക്കത്തെ കൂടി അവർ പുഴയിലിറങ്ങി നന്നായി മുങ്ങിക്കുളിച്ചു. മുങ്ങി നിവർന്നപ്പോൾ പുഴവക്കത്തെ മരത്തിൽ നിന്ന് ആരോ തങ്ങളുടെ പേര് വിളിക്കുന്നതായി അവർക്ക് തോന്നി. അത് ആരാണെന്നറിയാനുള്ള ആകാംക്ഷ അവർക്കുണ്ടായി. അവർ വേഗം മരത്തിൽ പൊത്തിപ്പിടിച്ചു കയറി. അപ്പോഴും ആ വിളി ആവർത്തിച്ചു. അവർ നാലുപാടും പരതിയെങ്കിലും ആരെയും കാണാനായില്ല. അപ്പോഴാണ് മരക്കൊമ്പുകൾക്കിടയ്ക്ക് എന്തോ തിളങ്ങുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ ഇലപ്പടർപ്പുകൾ മാറ്റി നോക്കിയപ്പോൾ അവിടെ കണ്ടത് രണ്ട് കണ്ണുകളാണ്, ഒരു മനുഷ്യൻ്റെ രണ്ട് കണ്ണുകൾ. ഇതെങ്ങനെ മരക്കൊമ്പത്ത് വന്നു എന്ന് ചിന്തിച്ച് അവർ അതിശയിച്ചു. തങ്ങളുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വന്ന സന്യാസിയുടെ കണ്ണുകൾ തന്നെയാണ് അതെന്ന് അവർ വൈകാതെ തിരിച്ചറിഞ്ഞു. അവർ ആ കണ്ണുകളിലേക്ക് തന്നെ തുറച്ചു നോക്കി നിൽക്കെ അവ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അടുത്ത നിമിഷം കണ്ണുകൾ സംസാരിക്കാനും തുടങ്ങി. ദുഷ്ടന്മാരെ, നിങ്ങൾ കൊടും പാതകമാണ് ഇതുവരെ ചെയ്തത്. എത്ര വഴിയാത്രക്കാരെ നിങ്ങൾ എരിവ് കൊണ്ട് കരയിച്ചു. അവരുടെ തോരാത്ത കണ്ണുനീരാണ് ഇത്. അതിൽ മുങ്ങി നിലകിട്ടാതെ നിങ്ങളും ചാകാൻ പോകുന്നു. ആ കണ്ണുകളിൽ നിന്ന് ചുടുകണ്ണീർ പുഴ പോലെ ഒഴുകാൻ തുടങ്ങി. ആ കുത്തൊഴുക്കിൽ ഇഞ്ചിയും കച്ചോലവും മുങ്ങിപ്പൊങ്ങി. തങ്ങളുടെ ഭാവി ഇരുളടഞ്ഞതാണെന്ന് മനസ്സിലാക്കിയ കച്ചോലം പെട്ടെന്ന് തന്നെ മരത്തിൽ നിന്നും ഒരു കൊമ്പടിച്ച് അതിൻ്റെ തുമ്പ് കൊണ്ട് ഇടത്തെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. എന്നിട്ട് വിജയി പോലെ പൊട്ടിച്ചിരിച്ചു. അതേസമയം കണ്ണുകളുടെ സംസാരം കേട്ട് ഇഞ്ചി ആകെ പശ്ചാത്താപ വിവശനായി കഴിഞ്ഞിരുന്നു. വലത്തെ കണ്ണുകൂടി കുത്തിപ്പൊട്ടിക്കാനുള്ള കച്ചോലത്തിൻ്റെ നിർദ്ദേശം നടപ്പാക്കാൻ എന്തുകൊണ്ടോ ഇഞ്ചിക്ക് മനസ്സ് വന്നില്ല. ആ കണ്ണിലേക്ക് നോക്കി ഇടറുന്ന തൊണ്ടയോടെ ഇഞ്ചി പറഞ്ഞു, എൻ്റെ തെറ്റെല്ലാം പൊറുക്കണേ. ഇനി മേലിൽ ഞാൻ ആരെയും ദ്രോഹിക്കില്ല, ഇത് സത്യം. ഇഞ്ചി അത് പറഞ്ഞു തീർന്നതും കണ്ണീർ പുഴയാകെ വറ്റി വരണ്ടു. ആ കണ്ണുകൾക്ക് പകരം സാക്ഷാൽ സന്യാസി പ്രത്യക്ഷപ്പെട്ടു. സന്യാസിയുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. കച്ചോലത്തിന് നേരെ ദഹിപ്പിക്കുന്ന നോട്ടമെറിഞ്ഞ് സന്യാസി ഇങ്ങനെ ശപിച്ചു, ദുഷ്ട, നീ എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അതുകൊണ്ടൊന്നും നീ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനി ഒരിക്കലും നിനക്ക് മണ്ണിൽ നിവർന്നു നിൽക്കാനാവാതെ പോകട്ടെ. മനുഷ്യരെല്ലാം ഇനി നിന്നെ അവജ്ഞയോടെയേ കാണൂ. അവർക്ക് ദഹനക്കേട് വരുമ്പോൾ ഇഷ്ടമില്ലാതെ കുടിക്കുന്ന മരുന്ന് മാത്രമായി നീ മാറും. കച്ചോലത്തെ ശപിച്ച ശേഷം സന്യാസി ഇഞ്ചിയുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, നീ തെറ്റു ചെയ്തെങ്കിലും അവയെ ചൊല്ലി പശ്ചാത്തപിച്ചില്ലേ. നിന്റെ പശ്ചാത്താപം പ്രായശ്ചിത്തമായി ഞാൻ സ്വീകരിക്കുന്നു. നിനക്ക് മാനത്തേക്ക് കൈകൾ നീട്ടി വളരാനാവും. മനുഷ്യർ നിന്നെ ഏറെ ഇഷ്ടപ്പെടും. അവരുടെ ഭക്ഷണത്തെ സ്വാദുള്ളതാക്കുന്ന ഘടകമായി നീ അറിയപ്പെടും. മനുഷ്യർക്കുണ്ടാവുന്ന ഒട്ടേറെ അസുഖങ്ങൾ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയും. നിനക്ക് നല്ലതേ വരൂ. ഇഞ്ചിയെ അനുഗ്രഹിച്ച ശേഷം സന്യാസി അപ്രത്യക്ഷനായി. ആ നിമിഷം തന്നെ മഹാജ്ഞാനിയായ സന്യാസിയുടെ ശാപവും അനുഗ്രഹവും അച്ചട്ടം ഫലിച്ചു. കച്ചോലം നിലം പറ്റി ഇഞ്ചി നിവർന്നു നിന്നു.
1: ഇത് നാടോടി കഥകളുടെ നേരം.

0: റേഡിയോ ആറ്റ് സ്കൂൾ
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം സിയാം, വെന്റിലേറ്റർ, CCU,

0: മൈക്രോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ
2: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ആവണി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു പ്രത്യേക കുളിരാണ് അല്ലേ? അത് പൂവിളികളുടെ, ഓണത്തുമ്പികളുടെ, പൊൻകതിരുകളുടെ മാസമാണ്. പ്രണയവും വിരഹവും ഭക്തിയുമെല്ലാം ആവണി മാസത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആവണി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ്. ആദ്യമായി നമുക്ക് കേൾക്കാം ശ്രേയാ ഘോഷാലും സംഘവും പാടിയത്, ചിത്രം സ്നേഹവീട്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2011. സത്യനന്ദിക്കാടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നിർമ്മാണം ആന്റണി പെരുമ്പാവൂർ. മോഹൻലാൽ, ബിജു മേനോൻ, ഷീല, പത്മപ്രിയ, ജാനകി രാമൻ, ഇന്നസെന്റ്, മാമുക്കോയ, KPSC ലളിത തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ 5 ഗാനങ്ങളാണ് ഉള്ളത്. അതിൽ ആവണിത്തുമ്പി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഇളയരാജ.

മധുരഗീതങ്ങളിൽ ആവണി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് ബാലകൃഷ്ണൻ സംഗീതം നൽകി കെ എസ് ചിത്ര പാടിയ ഗാനം, ചിത്രം ഗൃഹപ്രവേശം. സിദ്ദീഖ്, ജഗദീഷ്, ജഗദീഷ് ശ്രീകുമാർ, ദേവൻ, തിലകൻ, മാമുക്കോയ, സായ്കുമാർ, രേഖ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1992 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ആവണി പാഠമാകവേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

നമുക്ക് കുറച്ചുകൂടി പിന്നിലേക്ക് സഞ്ചരിക്കാം. ഒരു കാലത്ത് റേഡിയോകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാതോർത്തിരുന്ന ഇന്നും പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരൊറ്റ വരിയുണ്ട്. ആവണി പൊന്നൂഞ്ഞാലിൽ എന്ന് തുടങ്ങുന്ന ഗാനം, അതെ, ഓണപ്പുടവ എന്ന ചിത്രത്തിലേത്. 1978 ഈ ചിത്രം പുറത്തിറങ്ങിയത്. KG ജോർജ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കാർമൽ ജോണിയാണ്. അടൂർ ഭാസി, ശാരദ, ബഹദൂർ, കൊച്ചിൻ ഹനീഫ, TP മാധവൻ, ചന്ദ്രാജി, ശ്രീലത നമ്പൂതിരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

1998 പുറത്തിറങ്ങിയ ചിത്രമാണ് നന്ദ്യാർവട്ടം. അതിൽ ആവണി പൂവണി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് സുദീപ് കുമാർ, കെ എസ് ചിത്ര. കാവാലം നാരായണ പണിക്കറിന്റെ വരികൾക്ക് ഗിഫ്റ്റിയാണ് ഈണ് നൽകിയത്. അപ്പൊ നമുക്ക് ആ ഗാനം കേൾക്കാം.

ആവണി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ശശികുമാർ സംവിധാനം ചെയ്ത് ഇ കെ ത്യാഗരാജൻ നിർമ്മിച്ച പഞ്ചതന്ത്രം എന്ന ചിത്രത്തിലേത്. പ്രേംനസീർ, വിൻസെന്റ്, ജയഭാരതി, അടൂർ ഭാസി, കെ പി ഉമ്മർ, ജോസ് പ്രകാശ്, ബഹദൂർ, ശങ്കരാടി, കടുവാക്കുളം ആന്റണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. യേശുദാസ് പാടി മനോഹരമാക്കിയ ആവണി പൊൻപുലരി എന്ന ഗാനം നമുക്കെല്ലാവർക്കും ആസ്വദിക്കാം.

ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, ചിത്ര എം ജി സോമൻ, വിനീത് ജയഭാരതി, കാർത്തിക, അടൂർ ഭാസി, തിലകൻ, അശോകൻ, ശങ്കരാടി എന്നിവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഭദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജോൺസൺ സെബാസ്റ്റ്യൻ, സാജൻ മാത്യു എന്നിവരാണ്. ആവണി പൂവണി എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ?

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ,
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്,
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: Stitchwell Boutique and Beauty Parlor, second floor, Links Mall, Mattanur.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
3: 9447-371-836,
0: 8078-502-836.

0: മധുര ഗീതങ്ങൾ
1: ആവണി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുര ഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിലേത്. ആഭേരി രാഗത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ആണ് ഈണം നൽകിയത്. രാജസേനൻ സംവിധാനം ചെയ്ത് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കല്ലിയൂർ ശശി, പി എം ബഷീർ ആണ്. 1998 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ജയറാം, ജഗദീഷ് ശ്രീകുമാർ, ഇന്ദ്രൻസ്, കലാഭവൻ മണി, മാമുക്കോയ, രാജൻ പി ദേവ്, നരേന്ദ്ര പ്രസാദ്, ശ്രുതി, കെ ജി ദേവകി അമ്മ, ബോബി കൊട്ടാരക്കര എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലെ ആവണി പൊന്നുഞ്ഞാൽ എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. ആവണി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം എം മോഹൻ സംവിധാനം ചെയ്ത് ഡേവിഡ് കാച്ചിപ്പള്ളി, ഇന്നസെന്റ് എന്നിവർ നിർമ്മിച്ച ഇളക്കങ്ങൾ എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് എസ് ജാനകി. കാവാലം നാരായണ പണിക്കറിന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസനാണ് ഈണം നൽകിയത്. ഇതിൽ നെടുമുടി വേണു, അടൂർ ഭാസി, കവിയൂർ പൊന്നമ്മ, ഇന്നസെന്റ്, ശങ്കരാടി, ടി എം എബ്രഹാം, സുധ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1982 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ആവണി രാത്തിങ്കൾ ഉദിച്ചില്ല എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

ഇനി നമുക്ക് ആവണിപ്പൂവിൻ വെൺമണിത്താലത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ. ചിത്രം CAD ഉണ്ണികൃഷ്ണൻ BA BEd. രാജസേനൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് TK ദേവകുമാറാണ്. ജയറാം, സുകുമാരൻ, KPSC ലളിത, ജഗദീഷ് ശ്രീകുമാർ, ഇന്ദ്രൻസ്, മണിയൻപിള്ള രാജു, ഒടുവിലുണ്ണികൃഷ്ണൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. IS കുണ്ടൂറിന്റെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയിരിക്കുന്നത്. പാടിയിരിക്കുന്നത് P ജയചന്ദ്രൻ, KS ചിത്ര.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ആവണി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം തീ എന്ന ചിത്രത്തിലേത്. അനിൽ വി നാഗേന്ദ്രന്റെ വരികൾക്ക് സി ജെ കുട്ടപ്പനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ആവണി പൊൻതേര് വന്നു എന്ന് തുടങ്ങുന്ന വരികൾ ഉണ്ണിമേനോൻ, നിമിഷ സലീം എന്നിവരാണ് പാടിയിരിക്കുന്നത്. അനിൽ വി നാഗേന്ദ്രന്റെ വരികൾക്ക് രജു ജോസഫാണ് ഈണം നൽകിയത്. അനിൽ വി നാഗേന്ദ്രൻ സംവിധാനം ചെയ്ത് അനിൽ വി നാഗേന്ദ്രൻ, വിജയകേശവൻ, ടി മലയമ്മൻ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ

പ്രേംകുമാർ, വിനുമോഹൻ, ഇന്ദ്രൻസ്, റിതേഷ്, രമേശ് പിഷാരടി, അരിസ്റ്റോ സുരേഷ്, ഉല്ലാസ് പന്തളം, വി കെ ബൈജു, സോണിയ മൽഹാർ, രശ്മി അനിൽ, ഉണ്ണിമേനോൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2022 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മലബാറിന്റെ മധുരസ്വരം. ആവണി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 2012 പുറത്തിറങ്ങിയ മായാമോഹിനി എന്ന ചിത്രത്തിലേത്. ജോസ് തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പി സുകുമാരൻ, മധു വാര്യരാണ്. നെടുമുടി വേണു, ദിലീപ്, ബിജു മേനോൻ, വിജയരാഘവൻ, ലക്ഷ്മി റായ്, മൈഥിലി, കൊച്ചുപ്രേമൻ, ബാബുരാജ് ജേക്കബ്, കലാഭവൻ ഷാജോൺ, കസാൻ ഖാൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരത് വയലാറിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ആണ് ഈണം നൽകിയത്. ബിജു നാരായണൻ, ഫ്രാങ്കോ, സൈമൺ നീലങ്കാവിൽ, റിമി ടോമി എന്നിവരാണ് പാടിയിരിക്കുന്നത്. ആവണിപ്പാടം എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

2013 പുറത്തിറങ്ങിയ അഭിയും ഞാനും എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് രാകേഷ് ബ്രഹ്മാനന്ദൻ, രേഷ്മ മേനോൻ എന്നിവർ. രചന പി ജയകുമാർ, സംഗീതം പ്രമോദ് നായർ. എസ് പി മഹേഷ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രാംദാസ് മേനോനാണ്. ലാൽ, സലിം കുമാർ, ക്യാപ്റ്റൻ രാജു, രോഹിത്, അർച്ചന കവി, മേനക, രജത് മേനോൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2013. അപ്പോൾ നമുക്ക് ആവണി മാസം എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

സച്ചിൻ രാജ സംവിധാനം ചെയ്ത് രാധാകൃഷ്ണൻ തേച്ചിയർ നിർമ്മിച്ച ശ്രീഹള്ളി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം അടുത്തതായി. 2018 ഈ ചിത്രം പുറത്തിറങ്ങിയത്. സന്തോഷ് കീഴാറ്റൂർ, വിനോദ് കോഴിക്കോട്, ജയരാജൻ ഡൊമിനിക്, ഗ്രീഷ്മ ഭാനുപ്രകാശ്, ആതിര, വി പി റോഷൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആവണിപ്പൂന്തന്നൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. രചന സുധി, നിശാന്ത് കോടമന, ബീബാ കെ നാഥ് എന്നിവരാണ്. സംഗീതം രാജേഷ് ബാബു കെ ശൂരനാട്.

0: മണിക്കൂർ നീണ്ടു നിന്ന നമ്മുടെ ഈ സംഗീത യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ നല്ല പാട്ടുകളുമായി അടുത്ത ദിവസം വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: മധുര ഗീതങ്ങൾ.

നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചാരുകസേര, മഹാഭാരതത്തിലെ പട്ടിയുടെ കഥ. ഉച്ചയ്ക്ക് 12 മണിക്ക് ചിരിനേരം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് ഒരു വട്ടം കൂടി നാടകത്തിന്റെ പുനഃപ്രക്ഷേപണത്തിൽ നെല്ലിക്ക നാടകം 1-ാം ഭാഗം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഉത്സവമേളം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം

0: ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8:00 കായികം, 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: Well, Botic and Beauty Parlor, second floor, Links Mall, Mattanur.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999-447-6836,
2: 9447-371-836,
1: 8078-502-836.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് മെയ് 27, ഇടവം 13, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സംസ്ഥാനത്ത് +2 പരീക്ഷയിൽ 77.97% പേർ വിജയിച്ചു. 1990 സ്കൂളുകളിലായി റെഗുലർ വിഭാഗത്തിൽ 372,423 പേർ പരീക്ഷ എഴുതിയതിൽ 290,381 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. മുൻവർഷം 77.81 ആയിരുന്നു വിജയശതമാനം. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ വാർത്താസമ്മേളനത്തിലാണ് ഫലം പ്രഖ്യാപിച്ചത്. പെട്രോൾ ഡീസൽ വിലവർധനയ്ക്ക് പിന്നാലെ CNG വിലയും കേന്ദ്ര സർക്കാർ കൂട്ടി. കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 15 ശേഷം 4 തവണയായി 6 രൂപയാണ് ഇതുവരെ വർദ്ധിപ്പിച്ചത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി V.D. സതീശൻ. സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിന്റെ സഹകരണവും തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ചർച്ച നടത്തി. മുഖ്യമന്ത്രിയായ ശേഷം നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിലക്കയറ്റ സാധ്യതയടക്കമുള്ള സാമ്പത്തിക സമ്മർദ്ദം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് കേരളമാണെന്നും ഇത് മറികടക്കാൻ കേന്ദ്ര സമീപനം ഉദാരമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 20 വർഷമായി സൗദിയിലെ റിയാദിൽ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് രാമനാട്ടുകര കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള അന്തിമ ഉത്തരവായി. ബക്രീദിനോട് അനുബന്ധിച്ചുള്ള സൗദി നടപടി അബ്ദുൾ റഹീമിന് ജീവിതത്തിലേക്കുള്ള 2ാം പിറവിയായി. സൗദി വിടാനുള്ള ഫൈനൽ എക്സിറ്റ് രേഖയും ലഭിച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇതോടെ വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടങ്ങൾക്കും അനിശ്ചിതത്വത്തിനും വിരാമമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന ഇൻസ്പെക്ടർ S. അനിൽകുമാർ, അകമ്പടി സേനയിലെ അംഗങ്ങളായിരുന്ന ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ S. സന്ദീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തെപ്പറ്റി അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം മേധാവി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൌക്കത്ത് അലിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറാണ് സസ്പെൻഷൻ ഉത്തരവിറക്കിയത്. വകുപ്പുതല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ 5 രൂപയ്ക്ക് ചോറും മീൻകറിയും ഉൾപ്പെടെ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ. സംസ്ഥാനത്തുടനീളമുള്ള 4,000 സർക്കാർ ക്യാൻറ്റീനുകളിൽ 5 രൂപയ്ക്ക് ചോറും മീൻകറിയും ലഭിക്കും. സ്ത്രീകൾക്ക് 3,000 രൂപ ലഭിക്കുന്ന അന്നപൂർണ യോജനയ്ക്കുള്ള ഫോമുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. സ്കൂളുകൾ, കോളേജുകൾ, ക്ഷേത്രങ്ങൾ എന്നിവയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ മദ്യശാലകൾ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് സിദ്ധരാമയ്യ ഉടൻ രാജിവെച്ചേക്കും. സ്ഥാനമൊഴിയാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സിദ്ധരാമയ്യയോട് ആവശ്യപ്പെട്ടു. രാജ്യസഭാംഗമായി ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ രാഹുൽ നിർദ്ദേശിച്ചതായാണ് വിവരം.

കർണാടകത്തിലെ അധികാര വടംവലിയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും വിളിച്ചുവരുത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ് ചൊവ്വാഴ്ച ചർച്ച നടത്തിയിരുന്നു. സർക്കാർ രണ്ടര വർഷം പിന്നിടുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന് മുൻപ് നൽകിയ വാക്കു പാലിക്കണമെന്നാണ് ശിവകുമാറിന്റെ നിലപാട്. അഞ്ചു വർഷവും മുഖ്യമന്ത്രി സ്ഥാനത്ത് തികയ്ക്കുമെന്ന് സിദ്ധരാമയ്യ നേരത്തെ പറഞ്ഞിരുന്നു. തർക്കത്തിൽ നിന്ന് ഇരുവിഭാഗവും പിന്മാറാതെ തുടരുന്നതിനിടെയാണ് ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചത്. സെമി കണ്ടക്ടറുകൾ, ബാറ്ററികൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ അപൂർവ ധാതുവസ്തുക്കളുടെ വിതരണത്തിനും ഖനനത്തിനും സംസ്കരണത്തിനുമായുള്ള കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ചു. വിദേശമന്ത്രി എസ് ജയശങ്കറും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് മട്ടന്നൂർ എടയന്നൂരിലെ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഉത്തരവ് പ്രഥമദൃഷ്ട്യാ നിയമവിരുദ്ധമാണെന്ന് വിലയിരുത്തി പ്രതികളെ ഉടൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കാൻ വിചാരണ കോടതിയോട് നിർദ്ദേശിച്ചു. ജാമ്യം റദ്ദാക്കിയ സാഹചര്യം സംബന്ധിച്ച വിശദീകരണം മുദ്രവച്ച കവറിൽ ഹൈക്കോടതിക്ക് നൽകാനും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നിർദ്ദേശിച്ചു. ഹർജി വീണ്ടും 5-ാം തീയതി പരിഗണിക്കും. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുള്ള സമഗ്ര വികസനത്തിന് സർക്കാർ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ദേവസ്വം ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൊട്ടിയൂർ ദേവസ്വം മന്നഞ്ചേരിയിൽ നിർമ്മിച്ച പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിരഹിത കേരളം ലക്ഷ്യമിട്ട് വിജിലൻസിൽ പ്രൊജക്ട് സീറോ പദ്ധതി പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അഴിമതി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്ന പൊതുജനങ്ങൾക്ക് 5,000 രൂപ സമ്മാനം നൽകും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും നേതാക്കളും വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്നും മന്ത്രി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഓൺലൈൻ കൂട്ടായ്മയെ രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് അഭിഭാഷകൻ. ഹരിയാനയിലെ പാനിപ്പത്തിൽ നിന്നുള്ള അഭിഭാഷകൻ സുധീർ ജാഖറാണ് അപേക്ഷ നൽകിയത്. കേന്ദ്ര സർക്കാർ 2017 കൊണ്ടുവന്ന തണ്ണീർത്തട ചട്ടങ്ങളിലെ തണ്ണീർത്തടം എന്ന വാക്കിന്റെ നിർവചനം പരിശോധിക്കാൻ സുപ്രീംകോടതി. നിർവചനത്തിൽ അവ്യക്തതയുണ്ടെന്നും അത് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് ഇടപെടൽ. ജിഹാദി ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടൻ ടിനി ടോമിനെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന് നടി അൻസിബ ഹസൻ. അമ്മ സംഘടനയിൽ നൽകിയ പരാതിയിൽ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാത്തതിനാലാണ് ഇതെന്ന് മുൻ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അൻസിബ പറഞ്ഞു. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ബുധനാഴ്ച ഹാജിമാർ മിനായിൽ സാത്താന്റെ പ്രതീകമായ ജംറയ്ക്ക് നേരെയുള്ള ആദ്യ കല്ലേർ കർമ്മം നിർവഹിക്കും. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് പുലർച്ചെ ആദ്യ ദിനത്തിലെ കല്ലേർ കർമ്മം നടക്കുക. അതിനുശേഷം തീർത്ഥാടകർ ബലിയർപ്പണം നടത്തും. തുടർന്ന് മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും ഉൾപ്പെടെ നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി പുതുവസ്ത്രമണിയും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച നടക്കുന്നതിനിടെ ഇറാനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം നടത്തി US. സമാധാന ചർച്ചയുടെ ഭാഗമായി ഇറാൻ പ്രതിനിധികൾ ഖത്തറിലെത്തിയതിനു പിന്നാലെ തിങ്കളാഴ്ച രാത്രിയാണ് US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് ആക്രമണം നടത്തിയത്. ഇറാൻ സേനയുടെ ഭീഷണിയിൽ നിന്ന് തങ്ങളുടെ സൈനികരെ രക്ഷിക്കുന്നതിനായാണ് ആക്രമണമെന്ന് സെൻകോം വക്താവ് ക്യാപ്റ്റൻ ടോം ഹോക്കിൻസ് പറഞ്ഞു. ദേശീയ ഷൂട്ടിംഗ് താരത്തെ വീടിനുള്ളിൽ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. പന്തീരങ്കാവ് പാറക്കുളം റോഡിൽ എടക്കാട്ടുപുറത്ത് മണാൽ ശിബുവിന്റെ മകൻ കാർത്തിക്കാണ് മരിച്ചത്. കുറ്റിക്കാട്ടൂർ AWH എഞ്ചിനീയറിംഗ് കോളേജിലെ BTech വിദ്യാർത്ഥിയാണ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം ചൊവ്വാഴ്ച കേരളത്തിലെത്തുമെന്ന് പ്രവചിച്ചിരുന്നെങ്കിലും വൈകാൻ സാധ്യത. അനുകൂല സാഹചര്യങ്ങളായിട്ടില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. June 5 ശേഷമേ സാധ്യതയുള്ളൂ. സംസ്ഥാനത്ത് ഗവൺമെന്റ് സ്കൂളുകളിലെ പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും സേവന വേതന വ്യവസ്ഥകൾ 4 മാസത്തിനുള്ളിൽ തീരുമാനിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പരിഗണിക്കണമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടക്കുന്ന നെയ്യാട്ടത്തിനായി വ്രതം നോൽക്കുന്ന വിവിധ മഠങ്ങളിലെ നെയ്യമൃത് സംഘങ്ങൾ നെയ്ക്കിണ്ടിയുമായി ഇന്ന് കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കും. എഴുന്നള്ളത്തിന് അതത് മഠങ്ങളിലെ കാരണവർ നേതൃത്വം നൽകും. ആറളം ഫാം പുനരധിവാസ മേഖലയിൽ കാട്ടാനകളുടെ പരാക്രമം തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി Block 11 പാലാക്കുന്നിലെ അങ്കണവാടി കെട്ടിടത്തിന്റെ ചുറ്റുമതിൽ തകർത്തു. മുൻഭാഗത്ത് ഗേറ്റിന്റെ കല്ലുകളും ആന തകർത്തു. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം.
കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിന് നേരെ നടന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വയനാട്ടിൽ ദമ്പതികൾക്ക് നേരെയുണ്ടായ കാട്ടാനാക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മേപ്പാടിയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ബക്രീദ് അവധിക്കാലത്തെ യാത്രക്കാരുടെ കനത്ത തിരക്ക് പരിഹരിക്കുന്നതിനായി മംഗളൂരു സെൻട്രലിൽ നിന്നും ഷോർണൂർ ജംഗ്ഷനിലേക്ക് റെയിൽവേ പ്രത്യേക വൺ വേ അൺറിസർവ്ഡ് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചു. പാലക്കാട് ഡിവിഷന് കീഴിലാണ് ഒരു സർവീസ് മാത്രമുള്ള

0: ഐ പി എൽ ക്രിക്കറ്റിൽ പ്ലേ ഓഫിൽ ഗുജറാത്തിനെ 92 റൺസിന് തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഫൈനലിൽ. നോർവേ ചെസ് ടൂർണമെന്റിലെ ആദ്യ റൗണ്ടിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷിനും പ്രജ്ഞാനന്ദയ്ക്കും ജയം. സാഫ് കപ്പ് വനിതാ ഫുട്ബോളിൽ വമ്പൻ ജയത്തോടെ ഇന്ത്യ അരങ്ങേറി. മാലദ്വീപിനെ 11-0 തോൽപ്പിച്ചു. ദേശീയ ജൂനിയർ ബാസ്കറ്റ്ബോളിൽ കേരളത്തിന് ഇരട്ട ക്വാർട്ടർ ഫൈനൽ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
3: അമൃതാംശു കല ചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: റേഡിയോ മലബാർ.
0: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിലിരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അശ്വിനി,
1: ഓ,
0: കഥ ഏതാണെന്ന് ചോദിക്കണ്ട, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്?
1: പട്ടി.
0: മുഖത്ത് നോക്കി വിളിക്കല്ലേ അശ്വിനി നീ.
1: വിളിച്ചല്ല, പട്ടീന്റെ കഥ ആക്കണ്ടേ?
0: ആ, അപ്പൊ നമുക്ക് മാഷ് എടുത്ത് പോവാ. മാഷേ,
2: കഥ പറയണമല്ലേ? ഏതാണ് കഥ എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ.
0: ഇല്ല,
2: കഴിഞ്ഞ തവണ രണ്ട് മൃഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു.
1: അതെ,
2: കീരിയും പട്ടിയും. സാധാരണ നമ്മള് കീരിയും പാമ്പും എന്നാ പറയല്ലേ. മഹാഭാരതത്തിലെ കീരിയുടെ കഥയാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു കഥ?
0: നല്ല അഭിപ്രായമല്ലേ മാഷ വന്നിരുന്നത്.

0: എന്താണ് അഭിപ്രായം?
1: ദാനധർമ്മങ്ങളെ കുറിച്ചല്ലേ കൂടുതലും പറഞ്ഞത്?
2: അതെ
0: അതെ. ദാനം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ദാനം ചെയ്യുന്ന സമ്പ്രദായത്തെ കുറിച്ചും അല്ലേ? ഒരുപാട് ദാനം ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഉള്ളറിഞ്ഞ് ദാനം ചെയ്യണം. അന്ന് നമ്മള് പുരാണത്തിൽ പ്രത്യേകിച്ച് മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന മനുഷ്യരല്ലാത്ത ജീവികളെ കുറിച്ചാണ് പറഞ്ഞത്. കുറേയധികം ജീവികളുണ്ടായിരുന്നു, അതിലൊരു ജീവിയാണ് കീരി. ഇനി നമ്മൾ ഇന്ന് പറയാൻ മാറ്റിവെച്ചത് പട്ടിയാണ്. എവിടെയാണ് പട്ടി വരുന്നത്?
1: മഹാഭാരതത്തില്.
0: അതെ, മഹാഭാരതത്തിലെ കഥയാണ് നമ്മൾ പറയുന്നത്. മഹാഭാരതത്തിൽ തന്നെ എവിടെയാണ്?
1: സ്വർഗാരോഹണത്തിന്റെ സമയത്ത്.
0: സ്വർഗാരോഹണത്തിന്റെ സമയത്ത് മാത്രല്ല, മഹാഭാരതം തുടങ്ങുന്ന തന്നെ ഒരു പട്ടിയുടെ കഥയിലൂടെയാണ്. പട്ടിയുടെ കഥയിൽ തുടങ്ങി പട്ടിയുടെ കഥയിൽ അവസാനിക്കുന്ന കഥയാണ്
1: മഹാഭാരതം.
0: അത്രയധികം പ്രാധാന്യമുണ്ട് ആർക്ക്?
1: പട്ടിക്ക്.
0: ഇടയിൽ മറ്റൊരു പട്ടി കൂടി കയറി വരുന്നുണ്ടല്ലേ, ഓർമ്മയുണ്ടോ? അത് കുരക്കാൻ വേണ്ടി വാ തുറന്നപ്പോ വൈക്കകത്തേക്ക് അസ്ത്രങ്ങൾ അയക്കപ്പെട്ട ഒരു പട്ടി.
1: കർണന്റെ
0: അല്ല,
1: അർജുനന്റെ.
0: എവിടെയായിരുന്നു? ആരാണ് ഈ വേട്ടപ്പെട്ടിയുടെ വായിലേക്ക് ഏഴമ്പകള് എഴുതി തർപ്പിച്ചത്? ഏകലവ്യൻ. ഏകലവ്യനാണല്ലേ. അതായത് നായാട്ടിന് പാണ്ഡവര് കൗരവരൊക്കെ പോയപ്പോ നായാട്ടിന് മുന്നിൽ ആരുണ്ടാവും? വേട്ടപ്പെട്ടി ഉണ്ടാവും, വേട്ടമൃഗങ്ങളെ കണ്ടെത്താൻ വേണ്ടി. അർജുനൻ തന്റെ വേട്ടപ്പെട്ടി ദയനീയമായി തിരിച്ചു വരുന്ന ഒരു കാഴ്ച കണ്ടു, അതിന്റെ വായിക്കകത്തേക്ക് ഏഴമ്പകൾ. അപ്പൊ അത് അന്വേഷിച്ചു പോയി. അപ്പോഴാണ് കാട്ടിനകത്തൊരു വേടൻ, ഹിരണ്യധനുസന്റെ മകനായ ഏകലവ്യൻ, കാട്ടുവള്ളികളൊക്കെ വലിച്ചു കെട്ടി അസ്ത്ര അഭ്യസനം നടത്തുകയാണ്. അപ്പൊ ഏകലവ്യന്റെ അടുത്തേക്ക് പട്ടി കുറച്ചു കൊണ്ടുവന്നപ്പോ കുരക്കാൻ വേണ്ടി വാ തുറന്ന ആ ചെറിയ സമയത്തിനുള്ളിലാണ് തുടരെ തുടരെ ഏഴമ്പകൾ ഇത് തറപ്പിച്ചത്. പട്ടിക്ക് പിന്നെ വാ പൂട്ടാൻ പറ്റുന്നില്ല. തന്റെ പട്ടിക്ക് ഇങ്ങനൊരു ദുരവസ്ഥ വന്നതിലല്ല അർജുനന് സങ്കടം. എന്താ?
1: തന്നെക്കാൾ വലിയ
0: അഭ്യാസി ആരാണ്? ആരും ഉണ്ടാവില്ലെന്നായിരുന്നു ആര് പറഞ്ഞത്? ഗുരുനാഥൻ പറഞ്ഞത്. അർജുനന് വെല്ലാൻ ആരുമില്ല ലോകത്ത്. അപ്പോഴാണ് തന്നെക്കാൾ കേമനായ ഒരാള് കാട്ടിനകത്തുള്ള കാര്യം
2: അറിയുന്നത്.
0: എന്തായിരിക്കും പ്രതികരണം?
1: ദേഷ്യം
0: വന്നു, ഗുരുവിനെ ശകാരിച്ചു, അങ്ങനല്ലേ പറഞ്ഞു, അങ്ങനെ നുണ പറഞ്ഞു, ഞാനാണ് കേമൻ എന്ന് പറഞ്ഞു, എന്നേക്കാൾ കേമൻ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയാണ് കഥ. നമ്മൾ ഏകലവന്റെ കഥ പറഞ്ഞിരുന്നു. എന്താണ് അതിന്റെ ഒടുക്കം? പെരുവിരൽ മുറിച്ചു കൊടുത്തു. ആർക്ക്? ദ്രോണർക്ക്, അർജുനന് വേണ്ടി. ശരിക്കും പറഞ്ഞാല് ഒരു സേവനം ചെയ്യാതെ പ്രതിഫലം വാങ്ങിച്ചു ദ്രോണർ അല്ലേ. ഗുരുദക്ഷിണ എന്ന് പറഞ്ഞാല് ഗുരു ശിക്ഷണം നൽകിയാലാണല്ലോ കൊടുക്കേണ്ടത്. പക്ഷേ ഏകലവ്യൻ ദ്രോണന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി അതിനു മുന്നിലാണ് പരിശീലനം നേടിയത്. അപ്പൊ പ്രതിമക്ക് ഒരു പ്രതിഫലം വാങ്ങിച്ചു ദ്രോണർ. അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ആദ്യത്തെ പട്ടിയുടെ കഥ പറഞ്ഞിട്ട് അവസാനത്തിലേക്ക് എത്താം. നമ്മള് മഹാഭാരതം തുടങ്ങുന്നത് എങ്ങനെയാണ്? എവിടുന്നാണ്? വൈശംബായനോ വാചഹ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക അല്ലേ. എവിടെയാണ്? കംപ്ലീറ്റ് ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, ഫ്ലാഷ് ബാക്കുകൾ ഇല്ലാത്ത സിനിമകളില്ല. ഫ്ലാഷ് ബാക്ക് തന്നെ അകത്തും ചില ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ടാവും. ഇത് 99% ഫ്ലാഷ് ബാക്ക് ആണ്. അവസാനത്തെ 1% തുടങ്ങിയിട്ടാണ് പിറകോട്ട് പോകുന്നത്. യുദ്ധം കഴിഞ്ഞു, യുധിഷ്ഠിരൻ രാജാവായി 36 കൊല്ലം ഭരിച്ചു, പിന്നീട് പരീക്ഷിത്തിന് രാജാവാക്കി, വാനപ്രസ്ഥത്തിലേക്ക് മഹാപ്രസ്ഥാനത്തിലേക്ക് പോകുന്നു. പരീക്ഷിത്തും ഒടുവിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. പാമ്പ് കടിച്ച് മരിക്കുന്നു അല്ലേ. നമ്മളെ സർപ്പഹാരം, സർപ്പസത്രം എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, ശാപത്തിന്റെ ഫലമായിട്ട്. അങ്ങനെ പരീക്ഷിത്തിന്റെ മകനാണ് ജനമേജയൻ. ജനമേജയന്റെ 1-2 യാഗങ്ങൾ നടത്തുന്നുണ്ട്, സർപ്പസത്രം നടത്തുന്നുണ്ട് അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി. അച്ഛൻ മരിച്ചപ്പോ അതിന്റെ പേരിൽ സർപ്പങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് ഇങ്ങനെ യാഗം നടത്തുന്ന സമയത്താണ് ജനമേജയന്റെ ആ യാഗസ്ഥലത്തേക്കാണ് ശ്രീസുഖ ബ്രഹ്മർഷി, വ്യാസന്റെ പുത്രനോ വ്യാസന്റെ ശിഷ്യനൊക്കെ ആയവരൊക്കെ വന്ന് അവരാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഭാരതകഥ, ഭാഗവത കഥയും ഏതാണ്ട് ഇതിനു മുൻപാണ്. പരീക്ഷിത്ത് ഒറ്റത്തുൺ ഗോപുരത്തിൽ പാമ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന 7 ദിവസമാണ് ഭാഗവതം ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സപ്താഹം 7 ദിവസം ആയതുകൊണ്ട്. പരീക്ഷിത്തിന്റെ മകനോടാണ് മകന്റെ യാഗഭൂമിയിൽ വെച്ചാണ്, യാഗശാലയിൽ വെച്ചാണ് മഹാഭാരത കഥ പറയുന്നത്. അപ്പൊ ആ യാഗഭൂമിയിലേക്ക് ഒരു പട്ടി വന്നു, ഒരു കുട്ടിപ്പട്ടി. പട്ടിയുടെ പേര് സാരമേയൻ എന്നാണ്. സാരമേയൻ എന്ന് പേര് വരാൻ കാരണം അതിന്റെ അമ്മയുടെ പേര് സരമ എന്നാണ്. സരമ അറിയാം നമുക്ക്, രാമായണത്തിലൊരു സരമയുണ്ട് ശ്രീലങ്കയിൽ അല്ലേ. ഇതൊരു പട്ടിയുടെ പേരാണ് സരമ. അപ്പൊ ജനമേജയന് സഹോദരങ്ങളുണ്ട്. യാഗശാലയിൽ പട്ടി വന്നപ്പോൾ അവർ അതിനെ അടിച്ചോടിച്ചു. കാര്യം, യാഗശാലയിൽ പട്ടികളെ പ്രവേശിപ്പിക്കില്ല. എന്തുകൊണ്ടാണ്? പട്ടിയുടെ ഒരു പ്രത്യേകത, അത് നാവധികം പുറത്തേക്ക് നീട്ടും, നാവില് വെള്ളമൂറും.

0: കൊതിയൂറി വെള്ളമുറി ആ വെള്ളം യാഗ വസ്തുക്കളിൽ ഹവിസ്സുകളിലോ മറ്റോ പതിയാൻ പാടില്ല. അതുകൊണ്ട് ആ പട്ടിയെ, ചെറിയ കുഞ്ഞു പട്ടി, അവരടിച്ചു കൊടുത്തു. ഈ കുഞ്ഞു പട്ടി അതിൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മയോട് പറഞ്ഞ, അമ്മേ എന്നെ എല്ലാവരും കൂടി അടിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, നീ എന്തെങ്കിലും അവിടെ വികൃതി കാട്ടിയിട്ടുണ്ടാകും, അല്ലാതെ അവരടിക്കില്ലല്ലോ. ഇല്ല, ഒന്നും ഞാൻ കാട്ടിയിട്ടില്ല, ഹവിസിന്റെ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല, ദൂരെ നിന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഈ തന്റെ മകൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. സരമ മകനെയും കൂട്ടി ഇവിടത്തേക്ക് വന്നു, ജനമേജയന്റെ യാഗശാലയിലേക്ക് വന്നു. ജനമേജയനോട് ചോദിച്ചു, പട്ടി എങ്ങനെ ചോദിക്കാന്നൊക്കെ കഥയാണ്, കഥയില് ചോദ്യമില്ല. അങ്ങനെ ജനമേജയനോട് ചോദിച്ചു, എന്തിനാണ് എന്റെ കുഞ്ഞിനെ നിങ്ങളുടെ സഹോദരന്മാര് തല്ലിയത്, ഉപദ്രവിച്ചത്? ആ ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം, ഇന്നേ കാര്യം കൊണ്ടാണ് ഹവിസ് അത് തിന്നത് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മാലിന്യം ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്നൊന്നും പറയാൻ അവർക്ക് ഉത്തരമില്ല, കാരണമില്ല. ഒന്നും ചെയ്തിട്ടില്ല കുഞ്ഞ്. അതുകൊണ്ട് നിരപരാധിയായ എന്റെ കുഞ്ഞിനെ നിങ്ങളുടെ സഹോദരന്മാര് ഉപദ്രവിച്ചു, അടിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ശാപം. അങ്ങനെ ശപിച്ചു, അരുതാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും, അരുതാത്ത അപകടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ശപിച്ചുകൊണ്ടാണ് അവിടുന്ന് പട്ടി തിരിച്ചു പോയത്. ഇവിടെ ഈ മഹാഭാരതത്തിൽ ഇങ്ങനൊരു പട്ടിയുടെ കഥയിൽ വ്യാസൻ തുടങ്ങണമെങ്കിൽ, വ്യാസൻ ചില്ലറക്കാരനൊന്നും അല്ലല്ലോ അല്ലേ, ഒരുപാട് കഥകളും ആയിരക്കണക്കിന് കഥാപാത്രങ്ങളുള്ള ഒരു ഭാരത കഥ പറയുമ്പോഴാണ് തൊട്ടുമുന്നിൽ പട്ടിയുടെ കഥ പറയുന്നത്. അവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ സരമ ശുനക, അവര് മകന്റെ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ കരച്ചിൽ കേട്ട ഉടനെ എടുത്തു ചാടി പുറപ്പെട്ടിട്ടൊന്നുമില്ല അല്ലേ. എന്താ ചെയ്ത്? മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിനോ എന്ന് അന്വേഷിച്ചറിഞ്ഞു. തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യത്തിന് ശേഷമാണ് തെറ്റ് ചെയ്യാത്ത നിരപരാധിയായ ഒരാളെ ശിക്ഷിച്ചതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവർ പോകുന്നത്. നമുക്ക് പുരാണത്തിൽ അറിയാം, നമ്മുടെ ശുക്രാചാര്യന് അല്ലേ ഓർമ്മയില്ലേ, ദേവയാനി വന്ന് പരാതി പറഞ്ഞില്ലേ, കച്ചനെതിരെ പരാതി പറഞ്ഞപ്പോ മുന്നും പിന്നും നോക്കാതെ ശപിച്ചു, പിന്നീട് അതിൽ പശ്ചാത്തപിക്കുകയാണ് ശുക്രാചാര്യർ. പക്ഷെ ഇവിടെ സമചിത്തതയോടെ സ്വന്തം മകനാണെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ അരുത്, ആ ധർമ്മബോധം ശുനകസ്ത്രീയിലൂടെ വ്യാസൻ പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് മഹാഭാരതത്തിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ധർമ്മത്തിന്റെ ചോദ്യങ്ങൾ, ധർമ്മച്യുതിയുടെ പശ്ചാത്തലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. യുദ്ധമാണെങ്കിലും മറ്റ് ഒരുപാട് സന്ദർഭങ്ങളിൽ അല്ലേ, കുരുക്ഷേത്രത്തിലും കുരുസഭയിലും ഒക്കെ ഒരുപാട് ധർമാധർമ്മങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അതിനൊക്കെ തുടക്കമാണ് ധർമ്മത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നൊരു കഥ ഇതിൽ ബോധപൂർവം അല്ലെങ്കിൽ ബുദ്ധിപൂർവം ചേർത്തു വ്യാസ ഭഗവാൻ. പട്ടി മറ്റ് ജീവികളെ പോലെ അല്ല, ചില പ്രത്യേകതകളുണ്ട്. എന്താണ് അതിന്? വളരെ ക്ഷമയുള്ളൊരു ജീവിയാണ് അല്ലേ. മറ്റെന്താണ് അതിന്?
1: നന്ദി.
0: അതെ, യജമാന സ്നേഹം, സ്മരണ അല്ലേ, അത് വളരെ കൂടുതലാണ് മറ്റ് ജീവജാലങ്ങളെക്കാൾ കൂടുതൽ. യജമാനന് വേണ്ടി അത് മരിക്കാനും തയ്യാറാവും. യജമാനൻ ആഹാരം കൊടുത്താൽ, അത് എന്ത് കൊടുത്താലും, സ്നേഹം കൊടുത്താലും, പരിഗണിച്ചാലും, താലോലിച്ചാലും, ലാളിച്ചാലും ഒക്കെ അതിൻ്റെ സ്നേഹം അതിൻ്റെ ഭാഷയിൽ പ്രകടിപ്പിക്കും. അപ്പോൾ പട്ടികൾ ഉപകാരസ്മരണയുള്ളൊരു ജീവി വർഗമാണ്. അത് അമിതമായി ഭക്ഷണം കഴിക്കില്ല. ജീവജാലങ്ങൾ ഒന്നുകിൽ മാംസബുക്കായിരിക്കും അല്ലെങ്കിൽ സസ്യബുക്കായിരിക്കും. ഇത് രണ്ട് മിശ്ര ബുക്കാണ് അത്, പട്ടികൾ രണ്ടും കഴിക്കും. അത് വളരെ ക്ഷമാശീലമുള്ളതാണ്, കുറേ നേരം അനങ്ങാതെ കിടന്നുറങ്ങിക്കൊള്ളും. പക്ഷെ എന്നാലും രൗദ്രത വന്നാൽ പിന്നെ രക്ഷയില്ല. ഇങ്ങനെ ഒരുപാട് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രത്യേകതയുള്ള ഒരു ജീവിയെ തന്നെ വ്യാസൻ അവതരിപ്പിക്കുന്നതിനും ചില കാര്യങ്ങളുണ്ടാവും. ശരി, നമുക്കിനി ഒടുക്കത്തെ അല്ലേ ഭാരതകഥയുടെ അവസാന ഘട്ടത്തിലെ പട്ടിയുടെ കഥയിലേക്ക് പോകാം. നമ്മൾ കീരിയുടെ കഥ പറയുന്ന ചാരുകസേലയിൽ പറഞ്ഞിരുന്നു മഹാപ്രസ്ഥാനം. എന്താണ് മഹാപ്രസ്ഥാനത്തിലേക്ക് പോവാൻ സാഹചര്യം? എന്താണ് മഹാഭാരത കഥയുടെ അവസാനം? എങ്ങനെയാണ് നമുക്കറിയാം, ഗാന്ധാരി വില്ലാപം, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു, കുരുക്ഷേത്ര ഭൂമിയിലെ ഗാന്ധാരിയും വിധവകളും പോവുകയാണ്, മക്കളുടെയൊക്കെ അവിടെ ശിരസും ഉടലും ഉടലറ്റ ശിരസുകളൊക്കെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഗാന്ധാരിയാണ് അതിനെല്ലാം കാരണക്കാരനായ ശ്രീകൃഷ്ണ ഭഗവാനെ ശപിക്കുന്നത് അല്ലേ. 3 പന്തിരാണ്ട് കാലം കഴിയുമ്പോഴേക്കും നീയും നിന്റെ കുലവും മുടിയും, യാദവർക്കാണ് ശാപം. അങ്ങനെ കൃത്യം 36 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും യാദവർ തമ്മിൽ തല്ലി മരിച്ചു, ശ്രീകൃഷ്ണ ഭഗവാൻ മരിച്ചു, ബലരാമൻ മരിച്ചു, ഇങ്ങനെ എല്ലാം ഇല്ലാതാവുക. ശ്രീകൃഷ്ണന്റെ മരണത്തോടുകൂടി യുധിഷ്ഠിരനും സംഘവും എന്തായി? ഇഹലോകവാസം വെടിയാനുള്ള മാനസികമായ ഒരുക്കത്തിലെ അതിന് വ്യാസന്റെ നിർദ്ദേശം കൂടിയുണ്ട്. അവര് ശ്രീകൃഷ്ണന്റെ ദ്വാരക സമുദ്രം എടുക്കാൻ പോകും. അവിടെ ഭഗവാനില്ല, ബലരാമനില്ല, അവിടെ ആര് മാത്രമേ ഉള്ളൂ?

0: ഗോപസ്ത്രീകൾ മാത്രമേ ഉള്ളൂ, യാദവ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. കാരണം യാദവന്മാരെല്ലാവരും പുഴക്കരയില് ഈത്ത പുല്ലുകള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മരിച്ചിരുന്നല്ലോ, അതിന്റെ കഥ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നിരാലംബരായ അനാഥകളായ യാദവ സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി അർജുനനാണ് പോകുന്നത്. അർജുനന് അവരെ രക്ഷിക്കാൻ പറ്റിയോ? ഗാന്ഡീവധാരിയായ അർജുനൻ ഈ യാദവ സ്ത്രീകളെ എല്ലാം കൂട്ടി ഹസ്തിനപുരത്തേക്ക് വരികയാണ്. അപ്പോഴാണ് കാട്ടാളന്മാര് കാടിളക്കി വന്ന് അർജുനന്റെ മുന്നിൽ വെച്ച് ഈ യാദവ സ്ത്രീകളെല്ലാം ബലാത്സംഗം ചെയ്തു. അർജുനന്റെ കയ്യില് ഗാന്ഡീവമുണ്ട്, പക്ഷേ അത് ഉയർത്താനോ അത് അമ്പ് തൊടുക്കാനോ സാധിക്കുന്നില്ല. കുറച്ചൊക്കെ അമ്പ് തൊടുത്തു, ആവനാഴി പെട്ടെന്ന് കാലിയായി. അക്ഷയമായ ആവനാഴിയാണ്. എന്തായിരുന്നു കാര്യം?
1: ശ്രീകൃഷ്ണനില്ലാത്ത
0: ഗാന്ഡീവത്തിന്റെ ശക്തി ശ്രീകൃഷ്ണന്റെ ജീവിച്ചിരിക്കുക മാത്രമാണ്. ഗാന്ഡീവ ഒരു ഉപകാരമില്ലാത്തൊരു ആയുധമായിട്ട് അത് മാറുകയും ശ്രീകൃഷ്ണന്റെ മുമ്പിൽ ഒരുപാട് യാദവ സ്ത്രീകൾ ബാക്കിയുള്ളവരെയും കൊണ്ടാണ് ഹസ്തിനപുരത്തേക്ക് വരുന്നത്. അതിനു മുൻപ് തന്നെ നമുക്കറിയാം കുന്തിദേവി രാജ്യം ഭരിക്കുന്ന മക്കളുടെ അമ്മയാണ്, രാജമാതയാണ് കുന്തിദേവി. ഗാന്ധാരിയും ധൃതരാഷ്ട്രരും വിദുരരും കുന്തിദേവി എല്ലാം വാനപ്രസ്ഥത്തിന് പോവാണ്, വനത്തിലേക്ക് പോവാണ്. കുറേ നാൾക്ക് ശേഷം യുധിഷ്ഠിരൻ ആഗ്രഹം കാട്ടിൽ പോയിട്ട് തന്റെ പിതാക്കളെ കാണണം. ഇങ്ങനെ പാണ്ഡവരെല്ലാവരും കൂടി കാട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് വിദുരനൊക്കെ കാണുന്നുണ്ട്. വിദുരന്റെ ശക്തിയെല്ലാം ധർമ്മപുത്രരിലേക്ക് വിലയം പ്രാപിക്കുന്നുണ്ട്. അവിടെ ഒരു മാസക്കാലം കാട്ടില് ഗാന്ധാരിയോടും കുന്തിദേവിയോടും ധൃതരാഷ്ട്രരുടെയും ഒക്കെ കൂടെ കഴിയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വന്ന ദിവസം തന്നെ കാട്ടുതീയിൽപ്പെട്ടാണ് ഇവരെല്ലാം മരിക്കുന്നത്. ഉറക്കെ നമുക്ക് ഗാന്ധാരിയും ധൃതരാഷ്ട്രരും യുയസു എന്നൊരു മകൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാവരും മരിച്ചു. പക്ഷെ കുന്തിക്കോ മക്കൾ അഞ്ചുപേരും ഉണ്ട്, അഞ്ചുപേരും രാജാക്കന്മാരാണ്. രാജ്യം ഭരിക്കുന്ന ഭാരതം ഭരിക്കുന്ന രാജാക്കന്മാരുടെ അമ്മ കാട്ടുതീയിൽ വെന്തു മരിക്കേണ്ട ഒരു ഗതികേടുണ്ടായി. കുന്തിദേവി അങ്ങനെ പോവാൻ തീരുമാനിക്കാൻ കാരണം കർണനോടുള്ള പശ്ചാത്താപമൊക്കെയാണ്. എന്തായാലും മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥ അതിൽ പറയുമ്പോൾ എത്രമാത്രം സമ്പത്തും സൗഭാഗ്യം ഉണ്ടായാലും മരണം എല്ലാവർക്കും ഒരുപോലെയാണ്. അദൃശ്യനായ കോമളി ഏത് നിമിഷവും കയറി വരും. അത് ഞാൻ വലിയ സമ്പന്നനാണ് രാജമാതയാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ ഒരു തത്വം വ്യാസൻ ഇതിലൂടെ പറയുകയാണ്. ഇതോടുകൂടി ധർമ്മപുത്രനും സംഘവും എന്തിനു തീരുമാനിച്ചു? വാനപ്രസ്ഥത്തിന് തീരുമാനിച്ചു. അപ്പോൾ പരീക്ഷത്ത് രാജാവാക്കുന്നു. ഹസ്തിനപുരത്തിന്റെ രാജാവായിട്ട് പരീക്ഷത്തും ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജാവായിട്ട് വജ്രൻ എന്നൊരു യാദവനെയാണ്. വജ്രൻ എന്നൊരു യാദവൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുയസുവിനൊരു രാജ്യം ഒക്കെ നൽകുന്നുണ്ട്, ധൃതരാഷ്ട്രന്റെ പുത്രൻ ഗാന്ധാരിയുടെ പുത്രനല്ല. പക്ഷേ ഗാന്ഡവം വാനം ദഹിപ്പിച്ച് അതിന്മേലെ പടുത്തുയർത്തിയ വലിയൊരു കൊട്ടാരമാണ് സൗധമാണ് ഇന്ദ്രപ്രസ്ഥം. അത് പാണ്ഡവരുടെ ഭവനമായിരുന്നു. ആ പാണ്ഡവ ഭവനത്തിലേക്ക് കുന്തിദേവിയുടെ സഹോദര പരമ്പരയിൽപ്പെട്ട വജ്രൻ എന്നൊരു യാദവനെയാണ് അവിടെ രാജാവാക്കി വാഴിക്കുന്നത്. ഹസ്തിനപുരത്തിൽ പരമ്പരാഗതമായ കുരുവംശത്തിൽപ്പെട്ട പരീക്ഷിത്തും രാജാവാകുന്നു. അങ്ങനെ ഇവർ ഇവിടത്തേക്ക് പോകുന്നു. വാനപ്രസ്ഥം വനത്തിലേക്ക് സ്വർഗാരോഹണത്തിലേക്ക് പോകലാണ്. ഏഴ് പേരുണ്ട് മൊത്തം. ആരൊക്കെയാണ് മുറ്റ മുന്നിലാരാണ്? മുന്നിൽ നടക്കുന്ന ആരാണ്?
2: യുധിഷ്ഠിരൻ.
0: യുധിഷ്ഠിരാണ് ഏറ്റവും മുന്നില്. തൊട്ടു പിന്നിൽ ഭീമസേനൻ,
2: അർജുനൻ,
0: നകുലൻ, സഹദേവൻ, പാഞ്ചാലി, പട്ടി. ഇതാണ് അതിന്റെ നിര, ക്യൂ ആയിട്ട് പോവാണ്. യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ വീഴാൻ തുടങ്ങും. ആദ്യം ആരാണ് വീഴുന്നത്?
2: പാഞ്ചാലി.
0: പാഞ്ചാലിയാണ്. അപ്പൊ എന്ത് പറയും?
1: ഭീമസേനൻ വിളിച്ചു പറയും പാഞ്ചാലി വീണിട്ടുണ്ട്.
0: അതായത് യുധിഷ്ഠിരൻ പറയും വീണോട്ടെ, ഒന്നും ശ്രദ്ധിക്കൊന്നും വേണ്ട, നമുക്ക് മുന്നോട്ട് യാത്ര തുടരാം. അപ്പൊ അങ്ങനെ നമ്മളെ പാഞ്ചാലിയിലെ ഏട്ടാന്ന് പറയുമ്പോ പറഞ്ഞ മറുപടി എന്താണ്? അർജുനനോട് കൂടുതൽ അവള് സ്നേഹം കാണിച്ചിരുന്നു. നമ്മളെ തുല്യമായിട്ട്, നമ്മളെല്ലാവരും അവളെ തുല്യരായിട്ട് കണ്ടു. പക്ഷെ അവൾ ഇങ്ങോട്ട്
2: അർജുനനോട്
0: തുല്യമായിട്ടല്ല, നമുക്ക് എല്ലാവർക്കും തുല്യമായിട്ടല്ല സ്നേഹം തന്നതോ. അർജുനനൊരു തൂക്കം കൂടുതലായിരുന്നു. പിന്നീട് സഹദേവനാണ് വീണത്. സഹദേവൻ വീണപ്പോഴും ഭീമൻ ചോദിക്കുന്നുണ്ട്. സഹദേവന്റെ ഒരു വിഷയം അഹങ്കാരമാണ്. തന്നെ പോലെ അറിവുള്ളവർ ആരുമില്ല എന്നൊരു ബോധ്യം സഹദേവനുണ്ടായിരുന്നു. അതുകൊണ്ട് അവനും രക്ഷാർഹനല്ല, അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ആരാണ്? നകുലൻ. നകുലനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരൻ എന്നാണ് വിശ്വാസം. അതില് അമിതമായ അഹങ്കാരം നകുലനുണ്ടായിരുന്നു. തന്നേക്കാൾ അഴകുള്ളവരാരുമില്ല എന്ന വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ കിടക്കട്ടെ, നമുക്ക് യാത്ര തുടരാം. പിന്നെ ആര് വീഴും?
2: അർജുനൻ.
0: അർജുനൻ എന്താണ്? അർജുനൻ ഒരിക്കൽ പറഞ്ഞു, ഒറ്റ പകല കൊണ്ട് ഞാൻ ശത്രുക്കളെ എല്ലാം കൊല്ലും. തന്റെ ശക്തിയിൽ അമിതമായി അഹങ്കരിച്ചു. അങ്ങനെ പറയാൻ പാടുണ്ടോ അല്ലെ? ശക്തി ഉണ്ടെങ്കിലും കൂടുതൽ ശക്തിയുള്ളവർ അല്പം കൂടി എളിമയുള്ളവരായിരിക്കണം. പക്ഷെ അർജുനൻ അല്പ അഹങ്കാരം ഉണ്ടായിരുന്നു. ഒറ്റ പകൽ കൊണ്ട് ശത്രുക്കളെ എല്ലാം കൊല്ലുമെന്ന് അവൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് അവൻ്റെ ഒരു നെഗറ്റീവാണ്.

0: വിപരീത സ്വഭാവമാണ്, അതുകൊണ്ട് തിരിഞ്ഞു നോക്കണ്ട, അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ആരാ വീഴും?
1: ഭീമൻ
0: കിടന്നിടത്ത്, ഭീമൻ വീണ് കിടക്കുന്നിടത്ത് ചോദിച്ചു, ഏട്ടാ എന്നെ എഴുന്നേൽപ്പിക്കൂ. അപ്പോഴെന്ത് പറഞ്ഞു? നീ അധികം ആഹാരം കഴിക്കുന്നവനാണ്, അമിതമായിട്ട് ആഹാരം കഴിക്കുന്നവനാണ്, ശക്തിയിൽ കേമനെന്നാണ് വിചാരം. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് വേണമെന്ന വിചാരം വേണം അല്ലേ, അതും നിനക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നു, അമിതമായ ശക്തിയുണ്ടെന്ന് വിചാരമുണ്ട്, അതൊക്കെ നിന്റെ പരിമിതികളാണ്, അതുകൊണ്ട് നിന്നെയും ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഇപ്പോഴിനി രണ്ടാൾ മാത്രം, മുന്നിലൊരു യുധിഷ്ഠിരനും
1: പട്ടി,
0: ഇതെല്ലാം കാണുന്നുണ്ട്, യുധിഷ്ഠിരൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അവര് യാത്ര തുടരുകയാണ്. അങ്ങനെ ഒരുപാട് ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്ന യാത്രയാണ്, തെക്കോട്ടും കിഴക്കോട്ടും ഒക്കെ യാത്ര ചെയ്ത് ചെയ്ത് അവരങ്ങനെ ഇന്ദ്രലോകത്തേക്ക്, സ്വർഗ്ഗലോകത്തേക്ക് എത്തുകയാണ്. അവിടെ സ്വർഗ കവാടത്തിൽ ഇന്ദ്രനുണ്ട്, യുധിഷ്ഠിരൻ നേരെ കേരളാണ്, കൂടെ പട്ടിയുണ്ട്. അപ്പൊ തടഞ്ഞു, അവരെ ഗേറ്റിൽ വെച്ച് തടഞ്ഞു. എന്താണ് ആവശ്യം? പട്ടിയുണ്ട്, പട്ടിക്കകത്തേക്ക് പ്രവേശനമില്ല, ഇത് സ്വർഗലോകമാണ്, ഇവിടെ മൃഗങ്ങൾക്കൊന്നും പ്രവേശനമില്ല, അത് തിരിച്ചയക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ യുധിഷ്ഠിരൻ പറയും? അത് പറ്റില്ല, ഈ നിമിഷം വരെ എന്നെ അനുഗമിച്ച ഒരു ജീവിയാണിത്, വളരെ സ്നേഹത്തോടുകൂടി അനുസരണയോടുകൂടി, അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറയും, ഉപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് പ്രവേശനമില്ല, സ്വർഗമില്ല. സ്വർഗം ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സൗഭാഗ്യമല്ലേ? അപ്പം അത് ഒരു പട്ടിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തണോ നിങ്ങൾ? ഇത് ഒരു വെറും ജീവിയല്ല, ഒരു പട്ടി ഒരു മൃഗമല്ലേ, അതിനുവേണ്ടി നിങ്ങൾക്ക് കരഗതമായ, അതാ ഒരു സ്റ്റെപ്പ് കടന്നാലേ സ്വർഗത്തിലെത്തി, അത് ഉപേക്ഷിക്കുന്നത് മോഢനാണോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ കുറെ പറയും. പക്ഷേ ഇതിലൊന്നും ആര് വീണില്ല?
1: യുധിഷ്ഠിരൻ.
0: എനിക്ക് അങ്ങനെയുള്ളൊരു സൗഭാഗ്യമുള്ള സ്വർഗം എനിക്ക് വേണ്ട, ഞാനൊരിക്കലും എന്നെ സ്നേഹിച്ച ഒരാളെ, എന്നെ വിശ്വസിച്ച ഒരാളെ ഉപേക്ഷിക്കില്ല. ഇതൊക്കെ ചില തത്വങ്ങളാണ് അല്ലേ, വിശ്വസിച്ചവരെ ഉപേക്ഷിക്കരുതല്ലോ എത്ര നിലയിലെത്തിയാലും. നമുക്ക് മഹാഭാരതത്തിൽ തന്നെ നമ്മളൊരു കഥ പറഞ്ഞിട്ടു, ദ്രുപദ മാനസം എന്ന് പറഞ്ഞിട്ട്. ദ്രോണനും ദ്രുപദനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ അല്ലേ, ദ്രുപദര് സമ്പന്നനായി രാജാവായി, ദ്രോണര് ദരിദ്രനായി. എന്നിട്ട് പണ്ട് അവര് വിദ്യാലയങ്ങളിൽ പഠിക്കുമ്പം പറഞ്ഞ മറക്കല്ലൊരിക്കലെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു ദ്രുപദര് വലിയ ആളായപ്പോൾ അല്ലേ. വിശ്വാസം അത് ഉപേക്ഷിക്കലാണ്, വിശ്വാസ വഞ്ചനയാണത്. അപ്പൊ ഒരിക്കലും വിശ്വസിച്ചവനെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളത് അടിസ്ഥാനമായ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യുക തന്നെ ചെയ്യും, എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറയും.
1: പക്ഷെ മാഷേ, ഈ തത്വം പറയുമ്പോ നമ്മള് മുന്നേ തന്നെ ഈ ചൂതാട്ടം നടക്കുമ്പം ബാക്കിയുള്ള സഹോദരങ്ങളുടെയോ പാഞ്ചാലിയുടെയോ സമ്മതം ഇല്ലാതെയാണ് യുധിഷ്ഠിരനെ വിശ്വസിച്ച് ഇവരെല്ലാം പറയാൻ വെച്ചത്.
0: അത് യുധിഷ്ഠിരന്റെ തലയില് മനസ്സിൽ കലി കയറിയ ഒരു സമയം. മാത്രമല്ല, യുധിഷ്ഠിരന്റെ അന്നത്തെ ബോധ്യം അദ്ദേഹത്തിന് സ്വന്തമാണ്, അദ്ദേഹത്തിന്റെ കിരീടത്തിലെ സ്വർണം പോലെ സ്വന്തമാണ്, അദ്ദേഹത്തിന്റെ ശരീരത്തിലെ വസ്ത്രം പോലെ സ്വന്തമാണ്, അദ്ദേഹം വരണമാലയം അണിയിച്ച് സ്വന്തമാക്കിയ ഭാര്യയും സ്വന്തമാണ്, തന്റെ കീഴിലെ അനുജന്മാരെല്ലാം തന്റെ സ്വന്തമാണെന്നാണ് അദ്ദേഹത്തിന്റെ ബോധ്യം. അപ്പൊ എല്ലാം തനിക്ക് സ്വന്തമാണ് എന്ന ബോധ്യത്തിലാണ് ചെയ്തത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. നേരെ തിരിച്ച് അനുജന്മാരുടെയും പാഞ്ചാലിയുടെയും ഭാഗത്ത് നിന്ന് ചിന്തിച്ചാല് ഇവിടെ പറയുന്ന ധർമ്മപുത്രരെ അല്ല എന്ന്. ധർമ്മപുത്രരെ വിശ്വസിച്ചിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടും അനുജന്മാരായിട്ടും അവർ ജീവിക്കുന്നത്. വിശ്വാസത്തെ അദ്ദേഹം മുഖവിലക്കെടുക്കാതെ വഞ്ചിക്കുകയാണ് ഉണ്ടാകുന്നത്. അതവിടെ നിൽക്കട്ടെ, പട്ടിയുടെ പിന്നിലെ പോവാം. ഇങ്ങനെ ധർമ്മപുത്രർ വാശി പിടിക്കുമ്പോൾ ആണ് ഒരു അത്ഭുതം സംഭവിച്ചത്. പട്ടിയുടെ സ്ഥാനത്ത് യഥാർത്ഥ ധർമ്മദേവൻ, യമധർമ്മൻ. അപ്പൊ ധർമ്മദേവൻ യുധിഷ്ഠിരനെ പരീക്ഷിക്കാനായിരുന്നു കൂടെ കൂടിയത്. ധർമ്മത്തിന്റെ മൂർത്തിയായിട്ടാണ് ഇവിടെയും പട്ടി വരുന്നത്. അങ്ങനെ ധർമ്മദേവൻ പറഞ്ഞു, ഈ ധർമ്മബോധം വളരെ ഉത്കൃഷ്ടമാണ്, നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും, സ്വർഗത്തിലേക്ക് പോവാം. സ്വർഗ കവാടം അദ്ദേഹത്തിന് മുന്നിൽ തുറന്നു കൊടുക്കുകയാണ്. യുധിഷ്ഠിരൻ സ്വർഗത്തിൽ പോയ പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ പിന്നെ അവിടെ?
1: അല്ല പക്ഷേ, യുധിഷ്ഠിരൻ സ്വർഗത്തിലേക്ക് കയറി കഴിഞ്ഞ പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട്?
0: നമുക്ക് വലിയ സ്കോപ്പ് ഇല്ല, പക്ഷെ നമ്മൾ ഇറങ്ങി വന്നാലേ ഒരു പ്രധാനപ്പെട്ട കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമുക്കൊന്നും മെല്ലെ കയറിയല്ല സ്വർഗത്തിലേക്ക്, ഈസിയായിട്ട് കയറുന്നില്ലേ, ഓസിയിൽ കയറാൻ പറ്റുന്നില്ലേ? ധർമ്മപുത്രന്റെ കൂടെ ഒന്ന് കയറി നോക്കല്ലേ. ധർമ്മപുത്ര സ്വർഗത്തെ ആ അത്ഭുത കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് അവിടെ സ്വർണസിംഹാസനം ധാരാളമുണ്ട്. ആ സ്വർണസിംഹാസനത്തിന് നേരെ നോക്കുമ്പം ധർമ്മപുത്രന്റെ മുഖം അങ്ങോട്ടും വാടി മാറി, ആ മുഖം പിന്നെ ദേഷ്യം കൊണ്ട് ചുവന്ന തുടുത്തു. ആരാണ് അവിടെ ഇരിക്കുന്നത്? ദുര്യോധനൻ. എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമായ ദുര്യോധനൻ ആ സ്വർഗത്തില് ഇരിക്കുകയാണ്. തന്നെ അനുജന്മാരൊന്നുമില്ല, അനുജന്മാർക്ക് നേരത്തെ വീണ് മരിച്ചു, അവർക്ക് എടുത്തേക്ക് എത്തണ്ടേ, സ്വർഗത്തിലേക്ക് എത്തണ്ടല്ലേ, അവരെ ആടി കാണുന്നില്ല. യുധിഷ്ഠിരൻ ആകെ ദേഷ്യം പിടിച്ചു, ധർമ്മദേവനോട് പറഞ്ഞു, ഞാനിവിടെ ഒരു നിമിഷം നിൽക്കില്ല. എല്ലാ തിന്മകളുടെ മൂർത്തിയായ ദുര്യോധനന് സ്വർഗത്തിലെ സ്വർണസിംഹാസനം, എന്റെ അനുജന്മാര് അവന്റെ ക്രൂരത കൊണ്ട് കഷ്ടപ്പെട്ട അനുജന്മാരിവിടെ ആരുമില്ല, എനിക്ക് വേണ്ട, ഞാൻ പോന്നു പറഞ്ഞു. അപ്പൊ ധർമ്മൻ ഇന്ദ്രനൊക്കെ ഒരു ദേവദൂതനെ അയച്ചു അനുജന്മാരെ കാണാൻ വേണ്ടിട്ട്. അനുജന്മാരെ തൊട്ടടുത്ത് നരകത്തിലാണ്, അവിടത്തേക്ക് ദേവദൂതനെ കൊണ്ടുപോകുന്നത്, ആ ഭാഗത്തേക്ക് പോവാൻ പറ്റുന്നില്ല, അങ്ങേറ്റത്തെ ദുർഗന്ധപൂരിതമായൊരു പ്രദേശമാണ്, എല്ലാ തരത്തിലും ക്ഷുദ്രജീവികളൊക്കെ അവിടെ ഉണ്ടത്രേ. അങ്ങനെ അങ്ങേയറ്റം ആരും പോവാൻ ധൈര്യം കാണിക്കാത്ത, ഭയപ്പെടുത്തുന്ന, ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അവിടെ അനിയന്മാരെല്ലാവരും കാണുന്നത്. കുറച്ചും കൂടെ മുന്നോട്ട് പോയി എല്ലാവരും കാണുമ്പോഴേക്കും യുധിഷ്ഠിരൻ പറഞ്ഞു, എനിക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല, ഞാൻ തിരിച്ചു പോകുന്നതാണ്. ഇങ്ങനെ തിരിച്ചു പോകുന്നതെന്ന് പറയുമ്പോഴാണ് അതിനകത്തുള്ള ഒരുപാട് ആളുകൾ നരകത്തിലെല്ലാവരും പറയുന്നത്, അങ്ങ് പോകരുത്, അങ്ങിവിടെ വന്നതോടുകൂടി അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ വേദന അല്പം കുറഞ്ഞു, ഞങ്ങൾക്ക് അല്പം ആശ്വാസമാകുന്ന ചില ഇളം തന്നെ ഇവിടെ വീശുകയാണ്, ഈ ദുർഗന്ധത്തിന് വലിയ കുറവുണ്ടാകുന്നത്, ദേവി ഇറങ്ങി പോവാൻ പാടില്ല. ധർമ്മപുത്രാകെ അത്ഭുതമായി, ദേവദൂതനെ നോക്കി, അത് സാക്ഷാൽ ധർമ്മദേവനായി മാറി. ഉടനെ തന്നെ ആ അനുജന്മാരെല്ലാവരും ഏട്ടനോട് കൂടി തിരിച്ച് സ്വർഗത്തിലേക്ക് വന്നു. പുരാണത്തിൽ ഭാരതത്തിൽ പറയുന്നത് വ്യാസൻ എന്തിനാണ് ഇത് ഈയൊരു ചെറിയൊരു നാടകം ഒരു ചെറിയൊരു ഭാഗം കാഴ്ചവെച്ചതെന്ന് ചോദിച്ചാല് രണ്ടും അറിയണല്ലോ അല്ലേ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും പ്രത്യേകതകൾ അറിയണം. കാരണം നമ്മൾ സുഖത്തിന്റെ സുഖം അനുഭവിക്കണമെങ്കിൽ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ എന്ത് അനുഭവിക്കണം,
1: ദുഃഖം
0: അനുഭവിക്കണം. നമ്മൾ നല്ല ആഹാരം കഴിച്ചാലുണ്ടാകുന്നൊരു സദ്യ കഴിച്ചാലുണ്ടാകുന്നൊരു ആസ്വാദനം ഉണ്ടല്ലോ, അത് ആർക്കാണ് കൂടുതൽ ഉണ്ടാവുക,
1: വിശപ്പറിയുന്നവർക്ക്
0: മാത്രമേ അറിയുള്ളൂ അല്ലേ. അപ്പൊ വെളിച്ചത്തിന് വെണ്മയുണ്ടാവുന്നത് ഇരുട്ടുള്ളതുകൊണ്ടാണ്, സുഖത്തിനൊരു സുഖം ഉണ്ടാവുന്നത് ദുഃഖമുള്ളത് കൊണ്ടാണ്, എല്ലാം ദ്വന്ദ്വമാണ്. അപ്പം ഇതുപോലെ ഒരുപാട് കഥകള് ബോധപൂർവമാണ് വ്യാസഭഗവാൻ ഭാരതത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതിനെല്ലാം ഫിലോസഫിക്കലായ തത്വചിന്താ പ്രധാനമായ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ പോകുന്നതോറും നമ്മൾ അറിവിന്റെയും അല്ലെങ്കിൽ വ്യക്തതയുടെയും ഒരു വലിയ സാഗരത്തിലേക്ക് എത്തിച്ചേരും. നമുക്ക് സ്വർഗത്തിന് പുറത്തേക്ക് ഇറങ്ങിയാലോ, എന്നിട്ട് ഒരു കാര്യം കൂടി പറയും.
1: ഇന്നത്തെ ചാരുവസര
2: ഇവിടെ നിർത്താം.
1: നന്ദി,
2: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന തുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസും സുജാത മോഹനും പാടിയത്, ചിത്രം അനിയത്തിപ്രാവ്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാത മോഹനും പാടിയ ഗാനം

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: സുജാത പാടിയ ഗാനം കേൾക്കാം. അടുത്തതായി ചിത്രം സൂത്രധാരൻ.

അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

0: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രഭാത പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് പ്രക്ഷേപണം ആസ്വദിക്കാം. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-205630, 7592-942-817, 8547-902-20.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916BAS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
3: എന്താണ്?
2: അടി കിട്ടി, ഇടി കിട്ടി, തൊഴി കിട്ടി, പിടിച്ച് കെട്ടി പോരാ നേരം കൂട്ടിനായി ഒരു വാഴയും കിട്ടി. അയ്യോ, അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
3: എന്താണ്?
2: അടി കിട്ടി, ഇടി കിട്ടി, തൊഴി കിട്ടി, പിടിച്ച് കെട്ടി പോരാ നേരം കൂട്ടിനായി ഒരു വാഴയും കിട്ടി. അയ്യോ, അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
3: കൊത്തി മുറത്തിക്കേറി കൊത്താലടാ മകനെ, എടാ മകനെ ഭീമസേന.

ഇഡലിയുണ്ട്, അച്ഛന്റെ മുതുകത്ത് ഇഡലിയുണ്ട്.

0: അച്ഛ അച്ഛോ എന്റെ അച്ഛോ ആള് വരുന്നുണ്ട്, അച്ഛന്റെ കോള് വരുന്നുണ്ട്, ആള് വരുന്നുണ്ട്, അച്ഛന്റെ കോള് വരുന്നുണ്ട്, ആള് വരുന്നുണ്ട്, ഇടിയുടെ ആള് വരുന്നുണ്ട്, പിന്നെയും അച്ഛന് അടിയുടെ ഇടിയുടെ കോള് വരുന്നുണ്ട്. മുടിയുണ്ട്, മുടിയുണ്ട്, നടയുണ്ട്, അന്ന നടയുണ്ട്.
1: കൊത്തി കൊത്തി മുറത്തിക്കേറി കൊത്താതട മകനെ, എടാ മകനെ ഭീമസേന.
0: അച്ഛൻ ഇന്നലെ വല്ലാത്തോരാ കിടി വച്ച്, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്ത

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ

സ്റ്റുഡിയോ മേക്ക് ഓവർ സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മോൾ മട്ടന്നൂർ. ഫോൺ നമ്പർ 7994776836. 9447371836. 8078502836.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2010 ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
3: എന്റെ കാർമലി മീൻ പെട്ടി തേച്ച് കഴുകി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്.
4: ഫ്രിഡ്ജല്ല, ഫ്രിഡ്ജ്.
3: ആ ഇടിച്ചുള്ള ഉറക്ക സ്രാവ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഏ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അടുക്കള പണി ബോഡി കടിഞ്ഞു അപ്പൊ നടക്കൂല കേട്ടോ.
5: അവനപ്പോ ചന്തമറി ഇറക്കിയിട്ടുണ്ടല്ലോ.
6: സോളമനെതിരെ ജോണിക്കുട്ടി 10 കൽപ്പനകൾ ഇറക്കിയിരിക്കല്ലേ. മേരിയെ നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു.
2: ബെന്നി പി നായരമ്പലം കഥാ തിരക്കഥ സംഭാഷണം എന്നിവ ഒരുക്കി വൈശാഖ് മൂവീസിന്റെ ബാനറിൽ വൈശാഖ് രാജൻ നിർമ്മിച്ച് 2010 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മേരിക്കുണ്ടൊരു കുഞ്ഞാട്. ദിലീപ്, ബിജു മേനോൻ, ഭാവന എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ ജഗദീഷ് ശ്രീകുമാർ, വിജയരാഘവൻ, ഇന്നസെന്റ്, സലീം കുമാർ, സാജു കുടിയൻ, കൊച്ചു പ്രേമൻ, കലാഭവൻ ഷാജോൺ, പ്രേം പ്രകാശ്, വിനയപ്രസാദ്, സജിത ബേട്ടി, ശ്രീലത നമ്പൂതിരി, പൊന്നമ്മ ബാബു

0: സുബ്ബലക്ഷ്മി അമ്മാൾ, ശ്രേയാനി ജോസഫ്, രഞ്ജുഷ മേനോൻ, നികിത എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.
1: നീ പിന്നെ സംവിധാനം പഠിച്ച് നാട്ടുകാരായിന്ന് മേടിച്ചു കൂട്ടാൻ തീരുമാനിച്ചാണോ? ബ്ലോക്ക് നീ വാഴവിത്ത് കൊണ്ടുവച്ചിട്ട് രണ്ടാഴ്ചയായി, നിനക്കെ ഒന്ന് കുഴിച്ചു വെച്ചൂടെ? ഒരു തൊപ്പിയും വെച്ചിരിക്കുന്നു.
2: ഇത് സംവിധായകന്റെ തൊപ്പിയാണ്, അല്ലാതെ വാഴ നടുമ്പോൾ വെക്കുന്ന പാളത്തൊപ്പിയല്ല. ഒരു വാഴയ്ക്ക് വളരാൻ നിങ്ങൾ എന്തുമാത്രമാണ് ചെലവാക്കണത്? ഒരു കലാകാരന് വളരാൻ നിങ്ങൾ എന്ത് വാഴയ്ക്കാണ് ചെലവാക്കണത്?
1: എടാ, രണ്ടു കൊല വിറ്റ കാശാ നിന്റെ തലയിൽ ഇപ്പൊ ഈ തൊപ്പിയായിട്ടിരിക്കുന്നേ.
2: പിന്നെ കൊല എടുത്ത് തലയിൽ വെക്കാൻ പറ്റുമോ? കലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൊലയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ കൊല നടക്കും.
1: എന്തെന്നാ പറഞ്ഞത്?
3: അപ്പനെന്നെ കൊല്ലുന്നു.
1: ഇതുപോലെ കുഴികൂത്താൻ പറഞ്ഞിട്ട് കേക്കാത്തന പണ്ട് മൂത്തവനെ കെട്ടിയിട്ട് തല്ലിയത്.
2: അതോടെ മോനെ ഒളിച്ചോടി പോയില്ലേ? എന്നിട്ട് അപ്പം പഠിച്ച പണിയെടുക്കാൻ എന്നെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ പണി നോക്കി പോകട്ടോ.
4: അവനോടൊന്നും പറയണ്ട, അവനെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഇവനെയൊക്കെ 10 മാസം ചുമന്ന് പറ്റതൊക്കെ വെറുതെയാ.
2: അമ്മച്ചി അമ്മച്ചി എപ്പോഴെപ്പോഴിങ്ങനെ 10 മാസം കണക്ക് പറയല്ലേ. അമ്മച്ചി ഒരു കാര്യം ചെയ്യ്, ഈ കൊട്ടലേക്ക് കയറിയിരിക്കെ, എന്നിട്ട് ഞാൻ എന്റെ അമ്മച്ചും ചുമന്നുകൊണ്ട് ഒരു 12 മാസം ഇങ്ങനെ നടക്കാം. എന്നിട്ട് ആ കണക്ക് അങ്ങനെ വീട്ടാ പലിശ അടക്കാം.
1: വേറെ ഒന്നും വേണ്ട, അധ്വാനമുള്ള കൃഷിപ്പണിയൊന്നും ചെയ്യണ്ട. എന്റെ കപ്പ്യാരുപണി എങ്കിലും ഏറ്റെടുത്ത് നിനക്കൊന്ന് നടത്തുകൂടെ?
2: എന്ത്, ഒരു സംവിധായകനായി ഞാൻ വെളുപ്പിൽ പോയി മണിയമ്മ കിടന്ന് തൂങ്ങണമെന്നോ? അപ്പരത് എന്നോട് പറയാൻ എങ്ങനെ ധൈര്യം തോന്നി? സൂം ലെൻസും ബ്ലോക്ക് ലെൻസും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ഞാൻ ഇത് കിടന്ന് പെടാൻ പാടുവിട. അതിന്റെ ഇടയിൽ അപ്പൻ കപ്പ്യാരുപണിയായിട്ട് വരല്ലേ?
1: വേണ്ട, നീ ഒരു പണിക്കും പോകണ്ട. നീ ഇങ്ങനെ സിനിമയെന്നും സീരിയലും എന്നൊക്കെ പറഞ്ഞു കുടുംബം മുടിച്ചു നടന്നു. ഞാൻ ചത്താലും എന്നെ ചാവുമണി അടിക്കാൻ പോലും നീ പോകരുത്. എന്റെ കർത്താവേ, ഇങ്ങനെ പാഴ്വിത്തിന് നട്ടുവളത്തിന്റെ പ്രായച്ചിത്തമായി ഞാൻ ഏതെങ്കിലും പൊട്ടകണ്ടി ചാടിച്ചാവും. തോക്കിക്കോ.
5: അമ്മച്ചി, അമ്മച്ചിക്കറിയോ സിനിമയ്ക്ക് വേണ്ടി കടവും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്ന വില്യം ഫ്രീ സ്ക്രീനിന്റെ കഥ?
2: അമ്മച്ചന്റെ സംവിധാനം ഫ്രീസാക്കല്ലേ, എന്റെ സംവിധാനത്തിൽ വീണ കോഴിക്കാട്ടമായി.
0: സോളമന്റെയും സോളമന്റെ കാമുകി മേരിയുടെയും കഥ പറയുന്ന ഈ ചിത്രത്തിൽ സോളമനായി ദിലീപും മേരിയായി ഭാവനയുമാണ് വേഷമിട്ടിരിക്കുന്നത്. സിനിമാ സംവിധായകനാകുന്നതിന് വേണ്ടി അതിമോഹത്തോടെ നടക്കുന്ന ഒരാളാണ് സോളമൻ. ഇത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സ്വന്തം കിടപ്പാടവും നാട്ടുകാരുടെ കാശ് കളഞ്ഞു കുളിക്കുകയും അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ കയ്യിലെ ചെണ്ടയായി മാറിയിരിക്കുകയാണ് സോളമൻ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഉപകാരവുമില്ല എന്ന് മാത്രമല്ല, സ്വതവേ പേടിത്തൊണ്ടനുമാണ് സോളമൻ.
6: എത്രയും പെട്ടെന്ന് നല്ലൊരു കാര്യം ഉണ്ടാക്കി പെങ്കൊച്ചിനെ കെട്ടിച്ചയക്കുന്നതാ നല്ലത്.
7: മണ്ടത്തരം പറയാതെടോ, ചെറുക്കന്റെ വീട്ടുകാർ നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ പെണ്ണ് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതാണെന്ന് അറിയില്ലേ? 1-2 കൊല്ലം അങ്ങോട്ട് പോട്ടെ, അപ്പോഴേക്കും നാട്ടുകാർ ഇതൊക്കെ മറക്കും.
8: വെള്ളമൊഴിച്ചിട്ടില്ല.
9: അതെ, അതിനല്ല എട്ടിച്ചായ, ഞാൻ അവിടെ മനസ്സ് ചോർത്തിയെടുത്തു. പോയ സ്ഥലമൊക്കെ അവളെന്റെ അടുത്ത് പറഞ്ഞു. പേരാപ്ലിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല. ആ ചെറുക്കൻ ടൗണിൽ സൈക്കിൾ ചവിട്ടിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയതാ. ഈ ഭ്രാന്തിലൊക്കെ ചികിത്സിക്കുന്ന സൈക്കിൾ ചവിട്ടിസ്റ്റേ.
6: അപ്പൊ ആ കുഞ്ഞാടിന് ഭ്രാന്തുണ്ടോ?
10: ഒരു കാര്യം പറഞ്ഞേക്കാം, അവന്റെ മനസ്സിൽ നിന്ന് വേരോടെ അങ്ങ് പിഴുത് കളഞ്ഞേക്ക്. അതാ നിനക്കും അവന് നല്ലത്, അല്ലെങ്കിൽ എന്റെ തല്ലുകൊണ്ട് അവൻ വഴി കിടന്ന് ചാകും.
11: തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ തല്ലുന്നത് അത്ര വലിയ ആണത്തൊന്നല്ല. ഇനി ഇച്ചാൻ അവനെ തല്ലിക്കൊന്നാലും കുറച്ചുകാലം കഴിഞ്ഞ് എല്ലാം മറന്ന് ഞാൻ വേറൊരുത്തൻ്റെ കൂടെ പോർക്കുമെന്നും വിചാരിക്കണം.
6: എവള് സ്ഥിര സീരിയൽ.

0: അബ്ബനെ കാണാനില്ലല്ലോ സോളമ്മ.
1: ഇനി പറഞ്ഞ പോലെ നല്ല അബദ്ധവും കാണിച്ചോ.
0: ചുമ്മാ വേണ്ട, അതിനും പറയാതിടി. ആ ടോർച്ച് എടുത്ത് കിണറിന്റെ ഭാഗത്തൊന്ന് നോക്കിയ സോളമ്മ.
2: പറഞ്ഞ കേട്ടില്ലടി, പോയി നോക്കൂ.
1: ചേട്ടനോടല്ലേ പറഞ്ഞ?
2: നിങ്ങള് പുലി പോലത്തെ മൂന്ന് പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ രാത്രിയിലെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഇരുട്ടത്ത് പോയി നോക്കണോ അല്ലേ? നിങ്ങളെ ആളുകള് കൊള്ളാലോ.
1: വാമച്ചി, നമുക്ക് പോയി നോക്കാം.
2: അത് ശരി, അപ്പൊ എന്നെ ഒറ്റക്കാക്കിട്ട് പോകാനുള്ള പരിപാടിയാ? എല്ലാവരുടെ അപ്പനാവുമ്പോ ഒരുമിച്ച് പോയാ മതി, അതാണ് മര്യാദ. ഇവരെന്താ ഒറ്റക്കാക്കി എന്നെ പാഠം പഠിപ്പിക്കുക? പ്രത്യേകിച്ച് രാത്രിയില് നമ്മൾ എവിടെ പോയാലും ഫാമിലി ആയിട്ടേ പോകാവൂ.
0: ഒരക്ഷരം മിണ്ടരുത്. നീ
2: കല്ലുമത്തട്ടി മുഖം അടിച്ചോണ എന്റെ അമ്മച്ചേ. അങ്ങനെ മിണ്ടാമോ?
0: കഷ്ടം, ഒന്ന് മിണ്ടാതിരിക്കേട്ടാ. ആ ടോർച്ച് ഒന്ന് ശരിക്കടിച്ചേ.
2: അപ്പാ അപ്പാ, ഇതാരൊക്കെ വന്നിരിക്കണേ നോക്കേ. അമ്മച്ചി, അപ്പനെ കിണറ്റിലില്ല, നമുക്ക് അമ്മയുടെ കിണറ്റിൽ ഒന്ന് പോയി നോക്കിയാലോ. അടിയിലെ തോരം വഴി അങ്ങോട്ട് പോയിണ്ടെങ്കിലോ.
3: സോളമന്റെയും മേരിയുടെയും പ്രണയത്തിന് വിഘാതമായി അവളുടെ അച്ഛനും സഹോദരനും വരുന്നു. ഇങ്ങനെ കലുഷിതമായിരുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് ജോസ് കടന്നു വരുന്നത്. ജോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ബിജു മേനോനാണ്. ഇയാളുടെ വരവും തുടർന്ന് സോളമന്റെയും വീട്ടുകാരുടെയും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം.
4: എന്താ?
2: ഞങ്ങളപ്പ കെട്ടി പോയി.
4: അപ്പൊ ഞാനാരാ?
2: അതാ അപ്പൻ കറയില് നിക്കണു. അപ്പൊ അപ്പ കെട്ടി ചാടിയില്ലേ?
4: എന്താ ചാടണോ?
2: വേണ്ട, അപ്പ കിണറ്റി കിടക്കണ അപ്പനേതാണാവോ?
4: ആരായാലും പിടിച്ചു കയറണ.
2: അപ്പാ അല്ല, ആരാ? ഇതാ പിടിച്ചോ.
4: പിടിച്ചേച്ചും അപ്പം താഴെ പോകട്ടെ.

0: പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പല്ല. കിണത്തിൽ വീണ താങ്കളുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരായി നിൽക്കുന്നത്, രക്ഷാപ്രവർത്തനത്തിന് ചുക്കം പിടിച്ചത് ഞാൻ തന്നെയാ.
1: ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ലല്ലോ, എങ്ങനെയാ കിണറ്റ് വീണത്?
0: എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോവില്ലേപ്പ. ആട്ടെ, കിണറ്റിന്റെ നടുവിലൂടെ എവിടേക്കാ നടന്നു പോയത്?
2: ഒട്ടനാണോ ഭ്രാന്തനാണോ, നമ്മളെ സൂക്ഷിക്കേണ്ട ആളാണ് ടപ്പാ.
3: എന്താ പേര്?
4: വിശക്കണു.
0: വിശക്കണുന്റെ നാടെവിടെയാ?
3: ആൾക്ക് വിശക്കണുന്നാ പറഞ്ഞത്, ആ ചോറെടുത്ത് കൊടുക്കടി.
0: ബൈ ദ വേ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ?
4: ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു.
2: ഭക്ഷണം കഴിപ്പ് കണ്ടിട്ട് കിണറ്റിലെ കഴിഞ്ഞ ആഴ്ച വീണാന്ന് തോന്നണു. അപ്പമെല്ലാം കഴിച്ചാർന്നോ?
1: നമ്മുടെ പശുക്കളിൽ നിന്ന് പട്ടിണിയാവുന്നിരിക്കും ഉറപ്പായി.
0: അതുങ്ങൾക്കുള്ള കഞ്ഞി കാടികളൊക്കെ നമ്മളെടുത്ത് കുടിക്കൂലോ?
4: അതുങ്ങളത് വൈകിട്ടേ കുടിച്ചടാ.
0: വല്ലാത്ത ചതിയായി പോയി.
2: ഇവിടെ ഇങ്ങനെ ഇരുത്തിയാ മതിയാ? എഴുന്നേപ്പിച്ചു വിടണ്ടേ?
4: അതെ, എങ്ങോട്ടാ പോകണ്ടേ?
0: അഞ്ചു പേർക്കുള്ള ചോറ് ഒറ്റയ്ക്ക് കയറ്റിയതല്ലപ്പ, ഭാരണ്ടാവും. തീരെ വയ്യ, ഈ അവസ്ഥയിൽ വിട്ട വല്ല വഴിയിലും മറിഞ്ഞുകൊണ്ട് കിടക്കും. പാവം, ഈ വരാന്ത തന്നെ കിടന്നോട്ടെ, രാവിലെ എഴുന്നേറ്റ് പോക്കോളും. പുറത്ത് നല്ല കാറ്റായതുകൊണ്ടാട്ടോ വരാന്ത കിടത്തുന്നേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കല്ലേ.
4: തലവെക്കാനായിട്ട്
0: അടുത്ത റെയിൽവേ പാളയിലുള്ളൂ.
4: സിസിലി, ഒരു തല തന്നെ എടുത്തു കൊടുക്ക.
0: ഓ, അതാണ്. ആരാണാവോ? എന്താ ഇരുട്ട്? കിടന്നോളൂ, ഞാൻ കിടന്നോന്ന് കൂടെ കിടന്ന് നോക്കിയതാ. എന്താടി,
3: ഇന്നലെ കിണറ്റിൽ വീണ ആളല്ലേ?
0: അയ്യോ, അയാൾ പിന്നെ വീണ?
3: അതല്ല, അയാൾ ചേട്ടന്റെ ബ്രഷ് എടുത്ത് പല്ലിയേക്കുന്നു.
0: കർത്താവ്, അയക്കൊന്നും പറ്റല്ലേ? എന്റെ സ്വന്തം ബ്രഷാ, തേച്ചോളൂ. വെച്ചോളൂ, എന്നും തേക്കുമ്പോ എന്നെ ഓർത്താ മതി.
4: ഈ നേരായിട്ട് ഇയാൾ പോയില്ലേ?
3: എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിട്.
0: ആനെ പുളിയും കഴിഞ്ഞ
4: സോളമാ, നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നീ പുള്ളിക്കാരനെ വഴിവരെ കൊണ്ടാക്കിട്ട് വാ. വേഗം ചെല്ല്.
5: ഒന്നും കഴിച്ചില്ല.
0: അശ്ശോ, നമുക്ക് ഒരുമിച്ച് ചായക്കടന്ന് പുട്ടുമുട്ടം കഴിക്കാം. അപ്പന്റെ പറ്റില്ലേ?
4: എന്താന്ന് വെച്ചാ വാങ്ങി കൊടുക്ക്.
0: ഞാനിപ്പൊ റെഡി ആയിട്ട് വരാം, പല്ലക്കിനി വന്നിട്ടേക്കാം. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. എം ജി സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? ഇപ്പൊ തെരുവ് തന്നെ ആയിപ്പോയി. അഹങ്കാരം പറയല്ലോ, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് വന്നു. കർത്താവേ, എനിക്ക് വിലക്കലിപ്പിച്ചിരിക്കുന്ന സമയ, ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ് നിക്കണേ, ഞാനിപ്പോ വരാം. ഞങ്ങടെ പോവാ. ആ ചണക്കുഴി ചടിയല്ലോ. ഇവിടെ ഇരിക്കാം.
6: എന്താണോ യുവതികളെ കണ്ടിട്ടില്ലേ?
3: വേണ്ട,
6: അത് ശരി. കൽപ്പന ലംഘിച്ച് മുന്നാലെ പതുങ്ങിയിരിക്കാണല്ലേ. ഇന്ന് ഞാൻ കാണിച്ചു തരാം.
0: ഞാൻ ഒളിച്ചിരുന്നതല്ല, മൂത്രം.

0: സംശയമുണ്ടേ വന്ന്
1: ആ ഒരു കാലഘട്ടത്തിൽ വളരെ നാളുകൾക്ക് ശേഷമാണ് ബിജു മേനോന്റെ വ്യത്യസ്തമായ ഒരു വേഷം കാണുവാൻ കഴിഞ്ഞത്. നർമ്മത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്രം കൂടിയാണ് മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. ദിലീപിനെ കൂടാതെ സലീം കുമാർ, സാജു കുടിയൻ, കലാഭവൻ ഷാജോൺ എന്നിവരും ചേർന്ന് നർമ്മരസത്തിന് കൊഴുപ്പേകി.
2: ഏഴു വർഷത്തിന് മുമ്പ് നമ്മുടെ ഈ പള്ളിയിലെ പൊന്നിൻ കുരിശ് കളവ് പോയതാ. പോലീസ് കള്ളനെ എന്തെങ്കിലും പിടിച്ച് ആ പൊന്നിൻ കുരിശ് തിരിച്ചേൽപ്പിക്കുമെന്ന് കരുതി. പക്ഷെ അത് നടന്നില്ല. അത് നടക്കാതെ വന്നപ്പോഴാ പുതിയ പൊന്നിൻ കുരിശ് പണിയാനുള്ള തീരുമാനം ഈ കമ്മിറ്റി എടുത്തത്. പള്ളി വക ഭൂമി ഏതെങ്കിലും വിറ്റിട്ട് പൊന്നിൻ കുരിശ് പണിയാമെന്ന് ഈ കുണ്ടുകുഴി അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോ അച്ഛനോട് നോക്ക് കേട്ടില്ല. അപ്പോഴാണ് അച്ഛൻ ഒരിടത്തും കേൾക്കാത്ത പുതിയൊരു ഐഡിയ ആയിട്ട് സ്നാപക യോഹന്നാന്റെ സീരിയൽ പിടിച്ച് അതിന്റെ ലാഭം കൊണ്ട് പൊന്നിൻ കുരിശ് പണിയാമെന്ന്. അച്ഛന്റെ തിരക്കഥ കപ്പ്യാരുടെ മോന്റെ സംവിധാനം. എന്നിട്ട് ഈ സ്നാപയോഹന്നാൻ എവിടെ? പൊന്നിൻ കുരിശ് എവിടെ? എന്താ ഈ സ്നാപയോഹന്ന പൊന്നിൻ കുരിശ് കൊണ്ട് ശബരിമലയ്ക്ക് പോയാ?
3: 5 പൈലറ്റ് എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു ചാനൽ റിജക്ട് ചെയ്തെങ്കിൽ മറ്റൊരു ചാനൽ നമുക്ക് നോക്കാം.
4: ഭക്തി ചാനലായ ശാലോൺ ടി വിയുടെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി ഏത് ചാനലാ ബാക്കിയുള്ളത്? ഇടവകക്കാര് സംഭാവന പിരിച്ചു കൊടുത്തത് കപ്പ്യാരുടെ മോന് സംവിധാനം പഠിക്കാനല്ല. ആ കുഞ്ഞാട് സോളമനെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട.
5: അച്ഛന് തല്ല് കിട്ടിയോ?
6: ഇല്ലില്ല, ഇപ്പൊ കിട്ടും.
5: ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം.
7: സോളമൻ എന്നെ സ്നാപക യോഹന്നാനാക്കെന്ന് പറഞ്ഞപ്പോ
5: ഇയാളെ വേണ്ടെന്ന് പറഞ്ഞത്.
8: സീരിയൽ വെളിച്ചം കാണാത്തതിന് സംവിധായകനായ സോളമൻ മാത്രം കുറ്റം വന്നിട്ട് കാര്യമില്ല. എല്ലാം ചെലവളമാക്കിയത് ഈ കുണ്ടുകുഴിയച്ചനാണ്.
3: ലോനപ്പ
8: അഭിനേതാക്കളെ അച്ഛൻ തെരഞ്ഞെടുത്തത് ഒട്ടും ശരിയായില്ല. കള്ളന്റെ ലുക്കുള്ള ഇവനെ പിടിച്ച് യേശു ക്രിസ്തു
9: വ്യക്തിപരമായ ആക്ഷേപം പാടില്ല.
8: വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. എന്റെ
9: നല്ല റോള് കിട്ടാത്തിന് ചൊരുക്ക് എന്നോട് തീർക്കല്ലോ ലോനപ്പ.
8: അതേടാ ചൊരുക്ക് തന്നെ
3: ലോനപ്പ.
8: എന്റെ ഏട്ടോ
3: കൊണ്ടുപോക്കി കാണിക്കരുത്.
8: ഇല്ല ഏട്ടോ, യോഹന്നാന്റെ വേഷമോ തന്നില്ല. യേശുക്രിസ്തു ആവാൻ 1.5 മാസം പട്ടിണി കിടന്ന് വയറൊട്ടിച്ച് വന്നപ്പോൾ എല്ലാവരും കൂടി എന്നെ കുന്തം പിടിപ്പിച്ച് പറഞ്ഞാക്കി സമാന്തരക്ഷരം മിണ്ടിച്ചില്ല. പുണ്യേശുവിന്റെ ജന്മ കാലിത്തൊഴുത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ സംവിധായകന് പുറകെ പശുകുത്തി മറിച്ചിട്ടു. അവൻ വന്ന് വീണത് കന്യാമറിയമ്മ എന്റെ ഭാര്യയുടെ മേത്ത്. ഇടത്തെ വാരിയിലല്ല, ഇടത്തെ വാരിയിൽ ഒടിഞ്ഞ് 1.5 മാസം അവൾ ഹോസ്പിറ്റലിൽ കിടന്നു. ഒരു സീരിയൽ അഭിനയിച്ചത് എന്റെ കുടുംബം കണ്ടില്ല.
3: ലോനപ്പ
8: ഇല്ലേട്ടാ പൊക്കണില്ല.
10: എടാ എന്തിനാണോ എന്നെങ്കിലും ഇട്ട് ഓടിക്കണേ. ഞാൻ നിങ്ങളെ വെച്ചൊരു കുട്ടികളുടെ ചിത്രം സംവിധാനം ചെയ്തു എന്നൊരു തെറ്റല്ലേ ചെയ്തുള്ളൂ?
11: ഞങ്ങൾ അഭിനയിച്ച സിനിമ ഇറങ്ങിയിട്ടില്ല, ഞങ്ങളോട് കടം പിടിച്ച് കാശും തന്നിട്ടില്ല, ഞങ്ങൾ കുപ്പിയും പാട്ട്.

0: എന്താടാ പ്രശ്നം? എന്റെ തെരുവിന്റെ നൊമ്പരത്തിലെ അഭിനേതാക്കളാ. അവരതിന്റെ സംവിധായകനായി എന്നെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് വന്ന് കൈയടിച്ചതാ. പക്ഷെ കൈയടിയിടലും ഞാൻ പെട്ടുപോയി.
1: സോളമനെ ഈ കുട്ടികളുടെ അടുത്ത് കടി വാങ്ങാൻ
0: മുതിർന്ന നിന്റെ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിയാ മതിയോ? ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ?
1: തിരിച്ചങ്ങോട്ടൊന്ന് കൊടുത്താൽ എന്താ?
0: നോ നോ നോ നോ നോ നോ, നമ്മള് തിരിച്ചൊന്നു കൊടുത്താൽ അതിന് ബദലായിട്ട് വീണ്ടും കിട്ടും. അവര് തരുന്നത് ചുമ്മാ നമ്മൾ വാങ്ങിച്ചോണ്ടിരുന്ന, പെട്ടെന്ന് പണിയും കഴിഞ്ഞ് അവര് പൊക്കോളും. പ്രതികരിക്കാൻ നിന്നെ കൂടുതൽ അടി കിട്ടും.
1: ചുമ്മാതല്ല, ഇങ്ങനെ വെറും പേടിത്തൊണ്ടതായതുകൊണ്ട് നാട്ടുകാര് മുഴുവനും നിന്നെ കുഞ്ഞാടെന്ന് വിളിക്കുന്നത്.
0: കുഞ്ഞാടില്ലേ, നിന്റെ അപ്പന് ഇട്ടിച്ചൻ. ഞാനൊരു സമാധാന പ്രിയനായത് ഇപ്പൊ തെറ്റായി പോയോ?
1: എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം.
0: ധൈര്യം എനിക്ക് വരണ്ടേ മേരി? എന്തെല്ലാം മരുന്നുകൾ മാർക്കറ്റിൽ ഇറങ്ങണു, ധൈര്യം വെക്കാനുള്ള ഒരു ലേഹ്യം പോലും ഇറക്കാത്തത് വലിയ കഷ്ടം.
1: മരുന്നില്ലെന്ന് ആരാ പറഞ്ഞ?
0: മരുന്നുണ്ടോ?
1: എന്റെ ഫ്രണ്ടിന്റെ അച്ഛനൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഡോക്ടർ സക്കേരിയ പോത്തൻ. ഞാൻ നിന്നെ കൊണ്ട് അങ്ങനെ ഒന്ന് കാണിക്കാം.
0: എന്നിട്ട് വേണമെങ്കിൽ നാട്ടുകാരെ എനിക്ക് വട്ടാന്നോടി പറയാൻ.
1: ഇത് ടൗണിലാ, ആരും കാണാതെ നമുക്ക് പോയ പോരെ.
0: എന്റെ മേരി, നീ ഇത് എന്ത് ബാധിച്ചെ? പരിസരം മാത്രം സംസാരിക്കണേ, നീ ഒന്ന് പോയേ. നിന്റെ വീട്ടുകാരെ തല്ലുള്ള എനിക്ക് വയ്യ, അതുകൊണ്ട് നീ പോയി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം.
2: നെഞ്ചുവേരുണ്ടോടാ?
0: ഇടയ്ക്കിടയ്ക്ക് തൊമേണ്ട കാണുമ്പോ
2: പറയട്ടെ, ഒരു 100 രൂപ തന്നിട്ട് പോടാ, വെറുതെ അല്ല.

0: ഞങ്ങളുടെ നാട്ടില് വന്ന് ഇത്തിരി വെള്ളം കുടിക്കുന്നതിന് ഡോക്ടർക്ക് കാച്ച. ഡോക്ടറിനൊക്കെ തീർത്ത തീരാത്ത കടപ്പാടുണ്ട്.
1: നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ ആരുടെങ്കിലും ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ടോ?
0: ഏയ്, അതിനേക്കാൾ വലിയ കാര്യമാണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതവും ബിസിനസ്സും പച്ചപിടിച്ചതിന്റെ കാരണക്കാരൻ ഡോക്ടറാണ്. എന്റെ കട ഇത്രക്ക് ഡെവലപ്പായത് ഡോക്ടർ വന്നതിന് ശേഷമാണ്. എന്റെ കടയിൽ കയറി ഒന്ന് ബ്ലസ് ചെയ്തിട്ട് പോണം പ്ലീസ്.
1: ഏതാ തന്റെ കട? മെഡിക്കൽ ഷോപ്പായിരിക്കും.
0: അല്ല, ആ കാണുന്ന പാക്കിംഗ് കേസ് ഷോപ്പാ. ഈ ആഴ്ച ഒന്നും അനങ്ങിയിട്ടില്ല. ആഴ്ചയിൽ ഓരോ ഓപ്പറേഷനും നടത്തിക്കൂടെ? മെഡിക്കൽ ഷോപ്പിൽ തരുന്ന പോലെ ടി വി ഫിറ്റ് തരാനുള്ള പാകം എനിക്കില്ല. എന്നാലും ആയതുപോലെ ചെയ്തോളാം, ഒന്ന് ഉത്സാഹിക്കണേ.
2: ഇപ്പോഴും അളിയന്റെ മനസ്സിൽ നിന്ന് മേരിക്കുട്ടി പോയിട്ടില്ലല്ലോ.
3: എങ്ങനെ പോവാനാ ചവരു? കല്യാണ തലേ നീ കൈവെള്ള എന്നല്ലേ ദൈവം തമ്പുരാൻ അവളെ തട്ടിത്തെറിപ്പിച്ചത്?
2: അതങ്ങനെ ദൈവത്തിന് നിരക്കാത്ത പണിയല്ലയോ കാണിച്ചത്.
3: വീട്ടുവേലക്കാരിയെ ജീവിതകാലം മുഴുവൻ ചുമക്കാനും നിന്നെ പോലുള്ള ഊച്ചാളികളെ അളിയാന്ന് വിളിക്കാനുമാണ് എന്റെ വിധി.
2: നന്നായി പോയി. മേരിക്കുട്ടിയുമായി ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ വേലക്കാരിക്ക് വയറ്റിലുണ്ടാക്കാൻ പോകുമായിരുന്നു.
4: നല്ല സദ്യ ഉണ്ണായിരിക്കുമ്പോ കട്ട് കപ്പ പറിക്കാൻ പോയി ഇങ്ങനെ ഇരിക്കും.
2: എന്റെ പെങ്ങള് ബുദ്ധിമതിയായത് കൊണ്ട് മേരിക്കുട്ടിയോട് ചെന്ന് കാര്യം പറഞ്ഞു, കല്യാണം മുടങ്ങി.
4: അളിയൻ ചതിച്ചതിന്റെ വാശി തീർക്കാൻ മേരിക്കുട്ടി കപ്പിയാരി അങ്ങ് കെട്ടി.
2: അതിന് മേരിക്കുട്ടിയെ ഞാൻ കുറ്റം പറയില്ല, എല്ലാം അളിയന്റെ കുറ്റം തന്നെയാ.
3: നീ ഇതെങ്ങോട്ട പോണേ? കള്ളും പുറത്ത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതിന് നീയും നിന്റെ വീട്ടുകാരും കൂടി അവളെ എന്റെ തലയെ കെട്ടിവെച്ചില്ലേ? ഒരു ജീവിതം പോയില്ലേ? നീ കാറി കയറണ്ട, നടന്നു
2: പോയി.
3: ബെൻസി കയറാൻ പറ്റിയൊരു സാധനം.
5: ചിത്രത്തിന് വേണ്ടി അനിൽ പനച്ചൂരാനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ബേണി ഇഗ്നേഷ്യസ്, ഫ്രാങ്കോ സൈമൺ നിലങ്കാവിൽ, കുമാരി യോഗിനി വി പ്രഭു, മധു ബാലകൃഷ്ണൻ, മാസ്റ്റർ അനുരാഗ്, പാപ്പുക്കുട്ടി ഭാഗവതർ, റിമി ടോമി, ശങ്കർ മഹാദേവൻ, സിതാര കൃഷ്ണകുമാർ, സുബ്ബലക്ഷ്മി അമ്മാൾ എന്നിവരാണ് ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്.
6: നിനക്കറിയോ, നിന്റെ അമ്മയുടെ മേരിക്കുട്ടിയുടെ ഓർമ്മയ്ക്ക എന്റെ മോൾക്ക് ഞാൻ മേരിന്ന് പേരിട്ടത്. എന്റെ ഭാര്യ എതിർത്തു, ബന്ധുക്കൾ പരിഹസിച്ചു, ഒന്നും ഞാൻ കാര്യമാക്കിയില്ല. അത്രയ്ക്ക് മനസ്സിൽ കൊണ്ടു നടന്നതാ ഞാൻ നിന്റെ അമ്മയെ. ഇപ്പൊ നിന്റെ മനസ്സിലും എന്റെ മോളുണ്ടെന്ന് എനിക്കറിയാം. നീ അവളെ സ്നേഹിക്കണം. ഞാൻ മേരിക്കുട്ടിയെ സ്നേഹിച്ചതുപോലെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കണം. അവളില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുന്നതുവരെ സ്നേഹിക്കണം. എന്നിട്ട് വേണം എനിക്ക് അവളെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുക്കാൻ. അത് ഈ ഇട്ടിയച്ചന്റെ ഒരു വാശിയാ, നിന്റെ അമ്മയ്ക്കുള്ളൊരു മറുപടിയാ. അല്ലാതെ എന്റെ പെണ്ണിനെ നിന്റെ അപ്പം കൊണ്ടുപോയ പോലെ എന്റെ മോളെയും കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നട കപ്പ്യാർക്ക് ഉണ്ടായ മോനെ. അങ്ങനെ നീ വിചാരിച്ച നിന്റെ നെഞ്ചത്തുകൂടെ ഈ ബെൻസുകാർ കയറ്റി നിന്നെ കൊല്ലും.
7: കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിച്ചായന്റെ മോൻ ജോണിക്കുട്ടി എന്നെ തല്ലിയതിനു ശേഷം മേരി അല്ല അവളുടെ നിഴലിനെ പോലും ഞാൻ കണ്ടിട്ടില്ല.
6: നീ കാണണം, എന്നാലേ എന്റെ മോഹങ്ങൾ പൂണി.
8: നല്ല ബഹുമാനമുള്ള പയ്യനാ.
6: എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചുകൊടുക്കുക, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. വണ്ടി വിടുക.
0: സാറേ, ഒരാഴ്ചയായിട്ട് പെട്ടി ഒന്നും അനങ്ങിയിട്ടില്ല, ഒന്ന് സഹായിക്കും സാറേ.
1: ഒന്ന് പോടോ.
9: അത്യാസന്ന നിലയിലാണെന്ന് തോന്നുന്നു. ക്രിസ്ത്യാനിയാണല്ലേ?
10: അതെ. എന്താ?
0: അല്ല, ഹൈറ്റ് ഒരു 5'2" കാണിരിക്കല്ലേ?
10: കാണും.
0: ഇത്ര പെട്ടെന്ന് അങ്ങനെ കേറ്റി അയക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
10: താങ്ക് യു സാർ, താങ്ക് യു.
1: വിടോ.
3: അവന്മാര് കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. എന്റെ മക്കളായാലും ശരി, പോലീസിൽ കേസ് കൊടുക്കണം.
10: അല്ലേ മേരി?
11: എന്നിട്ട് വേണം ജോണിക്കുട്ടി ഇനിയും വന്ന് തല്ലാൻ. എനിക്കിതൊക്കെ ശീലായി. അടി കൊണ്ട് ദേഹം മുഴുവൻ തഴമ്പാ. അപ്പന്റെ കാര്യം ആലോചിക്കുമ്പോഴേ സങ്കടമുള്ളൂ.
3: ഓ, എന്താലോനപ്പാ കഴുകനെ പോലെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കണേ.
0: എന്നാലും മക്കള് ജീവിതത്തിൽ കറന്ന കൈയായി പോയിട്ടിച്ച.
3: അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ ശരിക്കും ശകാരിച്ചു. ഇളയവൻ റോയിച്ച കരഞ്ഞില്ലെന്നേ ഉള്ളൂ. ചെയ്തത് അബദ്ധമായി പോയി എന്ന് അവർക്ക് മനസ്സിലായി. ഇവരോട് വന്ന് മാപ്പ് പറയാതെ ഒരുത്തനും ഒരു തുള്ളി ബ്രാൻഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അവസാനം മൂന്ന് പേരും വന്ന് മാപ്പ് പറയാതെ സമ്മതിച്ചു. കേൾക്കു, 100 ആയുസ് അതേ വരുന്നു. മാപ്പ് പറഞ്ഞോളൂ.
12: എടാ നായിന്റെ മോനെ.
10: അയ്യോ, എന്തോ
12: നിന്നോട് കുറച്ച് കാര്യങ്ങളോട് പറയാനാ ഞങ്ങളോട് വന്നത്.

0: എന്താ ജോണിക്കുട്ടി മാപ്പ് പറയാന്ന് പറഞ്ഞിട്ട്?
1: ഇനി നീ അബദ്ധത്തിൽ പോലും മേരിയുടെ മുന്നിൽ വന്ന് നിൽക്കരുത്. ഞായറാഴ്ച പള്ളിയിൽ ആദ്യത്തെ കുർബാനയ്ക്ക് അവള് വരുന്നത്. ആ കുർബാനയ്ക്ക് പോലും നിന്നെ കണ്ടുപോരുത്.
0: കുർബാന മുടക്കുന്നത് പാപല്ലേ ജോണിക്കുട്ടി? മൂന്നാമത്തെ കുട്ടികളുടെ കുർബാനയ്ക്ക് വന്നോട്ടെ.
2: എനിക്ക് കുട്ടികളുടെ കുർബാന ഇഷ്ടാ.
0: എന്നാ നിനക്ക് നഴ്സറി സ്കൂളിൽ പോയി കൂടുറ പന്നി. കമ്പ്യൂട്ടർ ക്ലാസ്
1: രാവിലെ 9 മണിക്ക് അവൾ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകും. 9 മുതൽ 2 വരെ നിന്നെ കവലെ കണ്ടുപോരുത്.
3: വൈകിട്ട് 4 മുതൽ 5 വരെ അവള് വടക്കേങ്ങാടിയിൽ കൊയർ പ്രാക്ടീസിന് പോകും. ആ പരിസരത്ത് നിന്നെ കണ്ടില്ല.
4: ചുരുക്കി പറഞ്ഞാൽ ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ
0: പാടില്ല. നിനക്ക് മനസ്സിലായില്ല?
1: തല്ലുകൊള്ളാതെ ജീവിച്ചു പോണെങ്കിൽ നീ ഇനി അധികം പുറത്തിറങ്ങണ്ട. ഇതിന് വിരുദ്ധമായി നീ എന്തെങ്കിലും പ്രവർത്തിച്ച ലോനപ്പ, ഇവന്റെ അളവിൽ ഒരു പെട്ടി നീ തയ്യാറാക്കി വെച്ചു.
0: നീ വിഷമിക്കണ്ട. ജോണിക്കുട്ടി എന്ത് വിലക്ക് ഏൽപ്പിച്ചാലും അവളുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ, അവള് ചതിക്കാത്തവളാണെങ്കിൽ, നിനക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും അവള് നിന്റെ ജീവിതത്തിലേക്ക് തന്നെ വരും. അവള് ചതിക്കുന്നവളാണെങ്കിൽ വേറെ ഏതെങ്കിലും തെണ്ടി പട്ടി ഏരപ്പ നാറി ശവത്തിന്റെ കൂടെ അനുഭവിക്കോളൂ. അതൊക്കെ മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മേരിക്കുട്ടി. പോട്ടെ കപ്പ്യാരെ.
1: പരസ്യമായിട്ട് നമ്മുടെ പിള്ളേരെ തല്ലിച്ചതച്ചിട്ടും അപ്പച്ചൻ എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയുന്നേ?
0: മോനെ ജോണിക്കുട്ടി, ഈ തല്ലുകൊടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠമുണ്ട്. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിട്ടുള്ളൊരു സാധനമല്ല. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടും കിട്ടാനുള്ള ഒരു സാധനം കൂടിയാണ്. അത് നിന്റെ അനുജന്മാര് ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടി.
5: എന്നാലും എന്റെ അളിയ, പിള്ളേരെ തല്ലിച്ചതച്ചതോ പോട്ടെ, ഇവന്റെ ഡിക്കിയില് വരെ തിളച്ച വെള്ളം ഒഴിച്ചില്ലയോ? ആരും അറിയണ്ട. ഇവന്റെ മാരേജ് ലൈഫ് ഇനി എന്തോ ആകും.
0: വന്നിരിക്കുന്നവൻ ആ കുഞ്ഞാടിന്റെ ചോരയല്ലേ പകയുണ്ടാവും. ചെറുപ്പത്തിലെ അവൻ കുഴപ്പക്കാരനായിരുന്നു, സൂക്ഷിക്കണം.
1: ആ സമയത്ത് ഞാനില്ലാതെ പോയതാ കഷ്ടമായി പോയത്.
5: ഭാഗ്യമായി പോയെന്ന് പറ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കും കിട്ടിയാലേ.
1: അമ്മയുടെ ആങ്ങളെയാണ് ഞാൻ നോക്കില്ല.
0: അടങ്ങ് നീ. നീയും കൂടി തോറ്റാ നമ്മുടെ മാനം പോവും. മക്കളെ അക്രമത്തിന് വിടുമ്പോഴും അവരുടെ എണ്ണം കുറയാതെ നോക്കേണ്ടത് ഒരു അപ്പന്റെ കടമയാ. അതുകൊണ്ട് പറഞ്ഞതാ.
6: ജോസേട്ടന്റെ കല്യാണം ഉറപ്പിച്ചോ?
7: ആ ഉറപ്പിച്ചു.
8: എന്താടാ കാര്യം പറ? ജോസ്മോൻ എവിടെ?
6: ജോസേട്ടൻ ഈ സൈക്കിൾ എന്റെ തന്നിട്ട് ഞാൻ നോക്കി നിൽക്കാൻ ബസ്സിക്ക് ഒളിച്ചോടി പോയി.
8: എന്റെ മാതാവേ,
9: അവൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും. നീ വെറുതെ അമ്മച്ചി വിഷമിപ്പിക്കാതെ.
6: ഇല്ലപ്പാ, ഞാൻ ചോദിച്ചു എന്തിനാ ഇപ്പൊ ഒളിച്ചോടനെന്ന്. അപ്പൊ പറയാ, 12-ാം വയസ്സിൽ ഒളിച്ചോടിയതല്ലേ, ഇന്നേക്ക് അതിന്റെ 25 വർഷം തികയാണ്. ഞാൻ അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കിട്ടിയ ബസ്സിക്ക് ഒച്ചൊളിച്ചോട്ടം എനിക്ക് പിടിക്കാൻ പറ്റില്ല.
8: എന്റെ കർത്താവെ, എന്റെ മോൻ വീണ്ടും ദുർബുദ്ധി കാണിച്ചു.
9: ചുമ്മാ ഇനി പോയിത് പോട്ടെ. ജോസ് അല്ലയാ വരുന്നത്?
6: എവിടെ
8: കുരുത്തം കേട്ടോ നീ? മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചല്ലോണ്ടല്ലോ കൊച്ച അടി വെച്ചേരും കേട്ടോ.
1: നിന്റെ പെണ്ണല്ല മറ്റോടെ.
10: അപ്പോഴും പെണ്ണിന്റെ കാര്യമാ ചിന്ത. അവൾക്കൊന്നും പറ്റാതിരുന്നത് എന്റെ ദൈവഭാഗ്യം. സത്യം പറ, ഇനി ഏത് പെണ്ണിനെ നശിപ്പിക്കാനാ ഈ വാഴക്കിണ തൂക്കി പിടിച്ച് നാട്ടിലെത്തിയത്? ഇത്രയൊന്നും കൊലപ്പിച്ചത് പോരെ. ഒരു പെണ്ണിനെ കൊന്നതും അതിന്റെ പേര് ജയിലിൽ കിടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാ സത്യങ്ങളും എന്റെ വീട്ടുകാരെ അറിയിച്ച വിളമ്പിത്തന്ന കൈകൊണ്ട് തന്നെ അമ്മച്ചി നിങ്ങൾ അടിച്ചറക്കും. അങ്ങനെ ഒരു സീൻ ഒഴിവാക്കി ഇന്ന് രാത്രി ആരും അറിയാതെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടേക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ, നിങ്ങൾ പോകുന്നവരെ കരഞ്ഞ് ഞാൻ കാലു പിടിക്കേണ്ടി വരും. എന്നെ കൊണ്ട് ജീവിക്കരുത് പ്ലീസ്.
9: എന്നാടാ അവിടെ നിന്ന് ഇന്നാരം പറയുന്നേ?
6: ഒന്നുമില്ലപ്പ, ഒരിക്കലും നമ്മളെ വിട്ട് പോകരുതെന്ന് ഞാൻ ജോസേട്ടനെ കൂടെ സത്യം ചെയ്യിക്കായിരുന്നു. ഇനി ജോസേട്ടൻ പോവേയില്ല.
8: അയ്യോ, ഇതെന്ത് പറ്റുമോ? തലിക്ക്
6: കയ്യിലിരിപ്പിന്റെ കൈവിട്ട കളി. അപ്പൊ സൈക്കിളിൽ നിന്ന് വീണു.
9: സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ, നോമ്പ് കഴിഞ്ഞ ഉടനെ നിന്റെ കല്യാണാ.
8: എന്റെ പൊന്നുമോൻ, ഇനി ഞങ്ങളെ ഇട്ട് ചെങ്ങും പോവരുത് കേട്ടോ.
11: അമ്മച്ചി
10: അമ്മച്ചി അങ്ങനെയൊക്കെ പറയും, ഇന്ന് രാത്രി എന്നെ സ്ഥലം വിട്ടോളം, അല്ലെങ്കി അറിയാലോ. ഇയാൾക്ക് കർഷക സ്ത്രീ അവാർഡ് കിട്ടാതെ ഭ്രാന്തായി പോയതായിരിക്കും.
6: വാഴ നട്ടും കപ്പ നട്ടും ഇനി ഇവിടെ പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കണ്ട. എട്ടും പൊട്ടും തിരിയാത്ത 2 പെൺകുട്ടികളുള്ള വീടാ.
10: ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചു കൊന്ന നിങ്ങള് എന്റെ പെങ്ങന്മാരെയും ഉപദ്രവിക്കില്ലെന്ന് എന്താ ഉറപ്പ്?
11: തെങ്ങില്ലല്ലോ
6: മടലി വീട്, തെങ്ങ് വേണമെന്നുണ്ടോ? അറബിക്കടലിൽ മരം ഉണ്ടായിട്ടാണോ മഴ പെയ്യുന്നത്?
10: മിസ്റ്റർ ജോസ്,

0: എനിക്ക് തല്ലൊന്നൊരു പുത്തരിയല്ല. ഓർമ്മച്ച കാലം തൊട്ട് നല്ല അന്തസ്സായിട്ട് തല്ലുള്ളതവനെ ഞാൻ. അതുകൊണ്ട് ആർക്കും എന്നെ തല്ലി തോൽപ്പിക്കാനാവില്ല.
1: എന്തെങ്കിലും കഴിച്ചായിരുന്നോ?
0: അച്ഛൻ കുളിച്ചോണ്ടിരുന്നപ്പോ ഡൈനിങ് ടേബിളിലിരുന്ന അച്ഛന്റെ താറാവും ബ്രെഡും ഞാൻ കഴിച്ചു.
1: ഓ, ഇനി ഫ്രൂട്ട് സലാഡോ ചൂട് പാലോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും?
0: ഇന്ന് ഇനിയിപ്പോ വേണ്ട. എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടല്ലോ, എപ്പോ വേണേലും.
1: സോളോമോൻ പോയി കിടന്നോളൂ. ഇവിടെ സ്ഥിരതാമസമാക്കാവുന്ന വിചാരിക്കണ്ട, നാളെ തന്നെ വരെ സ്ഥലം നോക്കണം.
0: അച്ഛന്റെ പാന്റൊന്നും എനിക്ക് പാകാവണില്ല, പക്ഷെ ജെട്ടി കറക്റ്റാ. ഇത് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്ഥിര അച്ഛനാവും.
2: ഇതെന്താ അച്ഛന്റെ ലോഹിട്ട് ബക്കറ്റായിട്ട് പിരിവിനിറങ്ങ?
0: ഏതാണ്ടാ പരിവായി, ലോനപ്പൻ അറിഞ്ഞ ജോസേട്ടനെ പുറത്താക്കാൻ നോക്കിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായി. എല്ലാം തുറന്നു പറഞ്ഞിട്ടും അത് ജോസേട്ടൻ തന്നെയാണെന്നാ എല്ലാരും വിശ്വസിക്കുന്നത്. ഇപ്പൊ എനിക്കും കൺഫ്യൂഷനായി, ഇനി അത് ശരിക്കും ജോസേട്ടൻ തന്നെ ആയിരിക്കും.
2: അങ്ങനെയാണെങ്കിൽ നിന്റെ പെങ്ങാമാര് പേടിക്കണ്ട, നാട്ടിലുള്ള പെണ്ണുങ്ങൾ പേടിച്ചാ മതി. അതവിടെ ഞാൻ വന്ന് വേറൊരു കാര്യം പറയാനാണ്. ഞാനിന്ന് മേരിയെ കണ്ടിരുന്നു, അവക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. അതുകൊണ്ട് വളരെ അത്യാവശ്യമായി നിന്നോട് സംസാരിക്കാനുണ്ടെന്നും ഇന്ന് രാത്രി 12 മണിയോടെ അവളുടെ വീട്ടിൽ ചെല്ലാനും പറഞ്ഞു.
0: രാത്രി 12 മണിക്ക് അവളുടെ വീട്ടിലാ? അത് ഞാൻ ഒറ്റയ്ക്ക്.
2: വേണ്ട, 10 പള്ളി കമ്പനിക്കാരും പോരെങ്കിൽ കുണ്ടുകുഴി അച്ഛനും വിളിച്ചോ. ഇന്ന് രാത്രി നീ ചെന്നില്ലെങ്കിൽ അവളോട് നിനക്ക് സ്നേഹമില്ലെന്ന് അവളുതായിരിക്കും. ഇത് ലാസ്റ്റ് ചാൻസാ. പേടിയേക്കാൾ വലുത് അവളോടുള്ള സ്നേഹമാണെന്ന് പോയി തെളിയിക്കണ. പിന്നൊരു എൻപി ഉണ്ട്, വീടിന്റെ പിൻവശത്തെ വാതിലിന്റെ ഹുക്ക് നിനക്കായി അവൾ തുറന്നിട്ടില്ല.
3: 2010 ഒരു ക്രിസ്മസ് ദിനത്തിലാണ് ഈ ചിത്രം പ്രദർശനത്തിനെത്തിയത്. വൈശാഖ മൂവീസിന്റെ ബാനറിൽ വൈശാഖ സിനിമയാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷാംദത്ത് സൈനുദ്ദീനാണ്. ചിത്ര സംയോജനം മനോജ് കണ്ണോത്ത്. കലാസംവിധാനം ജോസഫ് നെല്ലിക്കൽ. ഡിസൈൻ കോളിൻസ് ലിയോഫിൽ. പട്ടണം റഷീദാണ് മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ബെന്നി പി നായരമ്പലം കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി വൈശാഖ മൂവീസിന്റെ ബാനറിൽ വൈശാഖ് രാജൻ നിർമ്മിച്ച് 2010 ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
4: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ഇഡി റെയ്ഡ് തുടരുന്നു. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിനെ അപലപിച്ച സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ബക്രീദ് ഇന്ന്. ഐപിഎൽ ക്രിക്കറ്റിൽ വൈകിട്ട് എലിമിനേറ്റർ ബാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് സംയുക്ത വോട്ടർ പട്ടിക ഭരണഘടനാപരമായ അനിവാര്യതയാണെന്ന് കോടതി വിധിച്ചു. 1950 ജനപ്രാതിനിധ്യ നിയമപ്രകാരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട്. ബീഹാറിൽ ആദ്യമായി എസ്ഐആർ നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ജൂൺ അവസാനം പുറപ്പെടുവിച്ച വിജ്ഞാപനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിലാണ് കോടതി വിധി. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ജിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ അമിതാധികാരം ഉപയോഗിച്ചുവെന്ന് പറയാനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇതിനു മുമ്പത്തെ വോട്ടർ പട്ടിക പരിഷ്കരണം 40 വർഷം പിന്നിട്ടതായും സുപ്രീംകോടതി നിരീക്ഷിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകനും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. എക്സാലോജിക് സിഎംആറിൽ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡെന്നാണ് വിവരം. സിഎംആറിലുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമാണ് ഇഡി പരിശോധന നടത്തുന്നത്. രാവിലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്.

ആണ്. റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിലെ വസതിയിലാണ് റെയ്ഡ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരം വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമടക്കമുണ്ടായ ഇഡി റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു. പിണറായിയെ കടന്നാക്രമിക്കുകയാണ് നടപടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. റെയ്ഡിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്നും പിണറായി വിജയനുമായി കേസിന് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയന്റെ കണ്ണൂർ പാണ്ഡ്യാലമുക്കിലെ വീടിന് മുന്നിൽ പ്രവർത്തകർ നടപടിക്കെതിരെ പ്രതിഷേധിച്ചു. പി ജയരാജൻ, വത്സൻ പനോളി, കെ മനോഹരൻ, കെ ശശിധരൻ, പി പുരുഷോത്തമൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. സിപിഐഎമ്മിനെ തകർക്കാൻ ലക്ഷ്യമിട്ട് ബിജെപി നടത്തുന്ന നീക്കമാണ് ഇതെന്നും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നും സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിനെ സിപിഐഎം ശക്തമായി അപലപിക്കുന്നതായി പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആസൂത്രിത ആക്രമണമാണിതെന്നും ഇത്തരം നടപടികളിലൂടെ പിണറായി വിജയനെയോ സിപിഐഎമ്മിനെയോ ഭയപ്പെടുത്താം എന്ന് കരുതേണ്ടെന്നും ബേബി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇഡി റെയ്ഡിന് അന്വേഷണത്തിലെ തടസ്സങ്ങൾ നീക്കിയിരുന്നുവെന്നും തുടർന്നാണ് റെയ്ഡുണ്ടായതെന്നും മന്ത്രി കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇഡിയെ കോൺഗ്രസിനും വിശ്വാസമില്ലെന്നും അവർ ചെയ്യുന്നത് ശരിയാണെന്ന അഭിപ്രായമില്ലെന്നും മന്ത്രി അറിയിച്ചു. ഇനി സെക്രട്ടേറിയറ്റിലും ഇഡി കയറുന്ന സാഹചര്യമുണ്ടായേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ബിജെപി ബന്ധമെന്ന ആരോപണം അസംബന്ധമാണെന്നും ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം ഊർജ്ജിതമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. രാജ്യത്ത് പലയിടത്തും താപനില ഉയരുന്ന സാഹചര്യത്തിൽ കഴിയുന്നത്ര മുൻകരുതലെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുടിവെള്ളം കരുതണമെന്നും കഴിവതും കടുത്ത വെയിലിൽ പുറത്തുപോകുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് സിക്കിമിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. നാഥുല പാസ് സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് യാത്ര റദ്ദാക്കി. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷിക ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഡൽഹിയിൽ നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ച കേസിൽ രണ്ട് പ്രതികളെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. ഡൽഹി ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, ലാത്തൂർ, അഹ്ലിയനഗർ എന്നിവിടങ്ങളിൽ നിന്ന് കേസിൽ ഇതുവരെ 13 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ 49 സ്ഥലങ്ങളിൽ സിബിഐ റെയ്ഡ് നടത്തി നിരവധി രേഖകളും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത എബോള വൈറസ് വ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഉഗാണ്ടയിൽ സമീപകാലത്ത് യാത്ര നടത്തിയ ഒരാളെ ശരീരവേദന റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ബംഗളൂരുവിലെ എപ്പിഡമിക് ഡിസീസസ് ആശുപത്രിയിൽ ഐസൊലേറ്റ് ചെയ്തതായും ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ വഴി മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി നാളെ ഇന്ത്യയടക്കം രാജ്യങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കും. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ പ്രാർത്ഥനകളിലും നമസ്കാരത്തിലും പങ്കുചേരും. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബക്രീദ്. പ്രതികൂല കാലാവസ്ഥ കാരണം ഇത്തവണ കോഴിക്കോട് സംയുക്ത ഈദ്ഗാഹ് ഉണ്ടാകില്ല. പാളയം മുഹീദ്ദീൻ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകും. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമീറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ത്തിലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ ജിസിസി രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും ഇന്ന് പ്രാർത്ഥന നിർഭരമാവും. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും

കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തുകയാണ്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പമുണ്ട്. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി രണ്ടാം ക്വാളിഫയറിൽ മത്സരിക്കും. ശ്രീലങ്കയിൽ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റാപ്പിഡ് ബ്ലിറ്റ്സ് കിരീടങ്ങൾ സ്വന്തമാക്കി ഗ്രാൻഡ് മാസ്റ്റർ ഇനിയൻ പനീർസെൽവം. ഓരോ ഫോർമാറ്റിലും 7 റൌണ്ടുകളിൽ നിന്ന് 6.5 പോയിന്റുകൾ നേടിയാണ് തമിഴ്നാട് താരം രണ്ട് വിഭാഗങ്ങളിലും ചാമ്പ്യനായത്. മിത്രഭ ഗുഹയ്ക്കാണ് ക്ലാസിക്കൽ കിരീടം. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്ന് നടത്തും. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായി ഇന്നലെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 116,080 രൂപയിലായി. 14,510 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 37 ഗ്രാമിലേറെ MDMA കോഴിക്കോട്ട് ഒരാളെ സിറ്റി ഡാൻസാഫും ടൗൺ പോലീസും പിടികൂടി. നല്ലളം അരീക്കാട് സ്വദേശി സാജിദ് ജമാൽ അഹമ്മദാണ് സൌത്ത് ബീച്ചിലെ ലോഡ്ജിൽ നിന്ന് കസ്റ്റഡിയിലായത്. മയക്കുമരുന്ന് തൂക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും സിപ്ലോ കവറുകളും മൊബൈൽ ഫോണുകളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഫുൾ A+ നേടിയ സ്കൂൾ എന്ന പദവി കോഴിക്കോട് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ നിലനിർത്തി. 197 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി സുപ്രീംകോടതി ശരിവച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ED റെയ്ഡ് തുടരുന്നു. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിനെ അപലപിച്ച CPM ജനറൽ സെക്രട്ടറി MA ബേബി. റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ബക്രീദ് ഇന്ന്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് എലിമിനേറ്റർ ബാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 ഒരു വട്ടം കൂടി നാടകത്തിന്റെ പുനഃപ്രക്ഷേപണത്തിൽ നെല്ലിക്ക നാടകം 1. വൈകുന്നേരം 5 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഉത്സവമേളം. 5:45 ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 കായികം. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കല ചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് രാഷ്ട്രപതിയുടെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി ദ്രൌപദി മുർമു പങ്കെടുക്കും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കറാണ് അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷൻ. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗങ്ങൾ സമർപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ ആരോഗ്യമന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ രാജ്യം എബോളയെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഇന്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകുന്നതിലും പ്രവാസികൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ വ്യാപാരം, നിക്ഷേപം, നവീകരണം തുടങ്ങിയവയിലെ അവസരങ്ങൾ വർദ്ധിക്കുന്നതായും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Our effort at the government level is to make it easier to work with each other. Free trade agreement, of course, will help with reducing barriers to trade, tariff and non-tariff. We will achieve a very good, fair, equitable and balanced agreement, which will define the roadmap as the two economies power on.
0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയായ ഡോക്ടർ മനോജ് ഷിരൂരെയും പൂനെ ആസ്ഥാനമായുള്ള ഡോക്ടർ അഫാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനായ തേജസ് ഹർഷത് കുമാർ ഷായുമാണ് അറസ്റ്റിലായത്. 13 പേരാണ് ഇതുവരെ പിടിയിലായത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള സോനിപത് ജിൻ പാതയിലാണ് പരമാവധി 75 km വേഗതയിൽ ഓടുന്ന 10 കോച്ചുകളുള്ള ഡെമു ട്രെയിൻ സർവീസ് നടത്തുക. ഗേറ്റ് സ്കോറുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ കേഡറിലുള്ള ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ഗേറ്റ് സ്കോറുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് പരിശോധനയ്ക്കു വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രാഥമിക എഴുത്തു പരീക്ഷ എഴുതേണ്ടതില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 18001178 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലുമടക്കം 10 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് പരിശോധന നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഇന്നലെ തള്ളിയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനിടെ CPM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
0: ED നീക്കത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ്

0: ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല, കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ ഡി ജി പി ആയിട്ട് സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താ സി എമ്മിന് പിന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ആവശ്യമായ കാര്യമാണ്, കേരളത്തിന്റെ ആവശ്യമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അത് ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്?
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കൈവശം കരുതണമെന്നും കഠിനമായ വെയിലത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപ്പെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ പിശാചിന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രം അണിയും. പ്രധാന വാർത്തകൾ വീണ്ടും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ മന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കാം. വിളിക്കണ നമ്പർ ഇതാണ്: 04-902-970-896. ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. അയ്യോ, കേൾക്കുന്നില്ലല്ലോ. ഹലോ, റേഞ്ചിൻ്റെ അടുത്തൊന്ന് മാറി നിൽക്കൂ. ശോഭേച്ചിയാണ്. ഓക്കെ, ഏത് പാട്ടാ കേൾക്കേണ്ടത്?
2: ഹലോ

മാത്രമേ കേട്ടിട്ടുള്ളൂ ശ്രോബേച്ചി, പാട്ട് ഏതാന്ന് മനസ്സിലാവുന്നില്ല. റേഞ്ചുള്ള അടുത്തൊന്ന് മാറി നിൽക്കുവോ? ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് എന്തായാലും ശോഭിച്ച് കേൾപ്പിച്ചു കൊടുക്കാം. എനിക്ക് ക്ലിയർ ആയിരുന്നില്ല വോയിസ്, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276200.
1: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ ഹലോ,
1: ആ റേഡിയോന്റെ വോളിയം ഒന്ന് കുറക്കോ. ഹലോ
2: ഹലോ ഹലോ,
1: ആരാണ് വിളിക്കുന്നത്? പേര് പറഞ്ഞോളൂ.
2: ഇത് പത്മാവതി, വട്ടിപ്പുറത്തുനിന്ന്.
1: വട്ടിപ്പുറത്തുനിന്ന് പത്മാവതി ചേച്ചി. സുഖമായിട്ടിരിക്കുന്നോ?
2: ആ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്കും സുഖം തന്നെയല്ലേ? സൂര്യക്കല്ലോ.
1: എല്ലാവർക്കും സുഖം തന്നെ.
2: സുഖം തന്നെ. മഴക്കാലം വന്നു തുടങ്ങി
1: അല്ലേ?
2: ഇല്ല, ഇന്നില്ല, ഇന്ന് മഴയില്ല. ഇന്ന് രാത്രി ചേർത്തൊന്ന് പെയ്തതാ.
1: അതെ, ഞങ്ങൾക്കും രാത്രി ചെറുതായിട്ട്
2: മാത്രമേ ഉള്ളൂ.
1: ചോദിച്ചിരിക്കുന്നത്
2: കിരീടം എന്ന ചിത്രത്തിൽ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടിയുള്ള പാട്ട്.
1: ആ പാട്ടാണ് കേൾക്കേണ്ടത്?
2: ആ പാട്ട കേൾക്കണ്ട്.
1: എന്താണ് ഇത്ര ഇഷ്ടം ഈ പാട്ടിനോട്?
2: ശരി.
1: ഹലോ
2: ഹലോ,
1: അല്ല എന്താണ് ഇത്ര ഇഷ്ടം ഈ പാട്ടിനോട്?
2: നല്ല ഇഷ്ടം തോന്നി, അതുകൊണ്ട് പാട്ട് രാജപ്പെട്ടു. അതുകൊണ്ട്
1: നല്ല പാട്ടാണല്ലേ കിരീടം?
2: നല്ല പാട്ട്, നല്ല നല്ല രസമുള്ള പാട്ടല്ലേ. സങ്കടപ്പെട്ടുള്ള പാട്ട്.
1: ഓ, ഈ സിനിമ കണ്ടിട്ടുണ്ടോ?
2: ഇല്ല, സിനിമ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ റേഡിയോയിൽ പാട്ട് കേട്ടിട്ട് ഞങ്ങൾക്ക് കേൾക്കണം എന്നെ ആഗ്രഹം.
1: അത്രമാത്രം. സിനിമ കണ്ടിട്ടില്ല?
2: കണ്ടിട്ടില്ല.
1: മോഹൻലാലും തിലകൻ.
2: അതെ അതെ.
1: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം പത്മ ദേശി.
2: കേൾക്കാം, പാട്ട് കേൾക്കാം. ശരി എന്നാൽ. ഓക്കെ, എന്നാ ശരി.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം.

0: ഹലോ
1: ഹലോ
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
2: പി വി മുഹമ്മദ്. യൂണിഫോമിന്റെ തിരക്കാണ്, തിരക്കിനിടയിൽ ഒന്ന് വിളിച്ചതാണ്.
1: യൂണിഫോമിന്റെ തിരക്കായി അല്ലേ?
2: ആ, അത് ഏപ്രിൽ മാസം മുതൽ തുടങ്ങിയ പ്രാവശ്യം.
1: ഓ, അത് ശരി. ആ, വേഗം തയ്ച്ചു കിട്ടിയ ആദ്യത്തെ ദിവസം സ്കൂളിൽ പോകാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ?
2: പെരുന്നാൾ
1: എങ്ങനെ പോകുന്നു?
2: പെരുന്നാൾ ഇപ്പൊ തിരക്കിനിടയിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു.
1: നാളെയാണല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
2: എനിക്ക് അടിമച്ചങ്ങട എന്ന
1: സിനിമ. അയ്യോ, കോൾ നമുക്ക് പാട്ട് അടിമച്ചങ്ങളെ കേൾക്കാം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7592-94-28-17, 8547-92-20-20.
2: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
3: അമൃതാംശു കലചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: കണ്ണൂരിന്റെ മുഹമ്മദ് ആണ്.
0: ആ മുഹമ്മദക്ക, എന്തൊക്കെയുണ്ട് വിശേഷം?
1: പെരുന്നാളല്ലേ?
0: അതെ, പെരുന്നാൾ ഇവിടം വരെ എത്തി.
1: ആ കണ്ണൂർ ടൗണിലല്ലേ?
0: ടൗണിലാണുള്ളത്. സാധനം വാങ്ങാൻ വന്നതാണോ?
1: എനിക്ക് പാട്ടും മാഡം പിന്നെ ഇതില് തുറക്കാത്ത വാതിലില്ലേ, നാളീകരത്തിന്റെ നാട്ടിലുള്ള
0: ആ പാട്ടാണ് കേൾക്കേണ്ടത്. പഴയ പാട്ട്, യേശുദാസ് പാടിയ പാട്ട്.
1: പഴയ പാട്ട്.
0: ഓക്കെ,
1: പെരുന്നാളല്ലേ? പഴയ.
0: ഓക്കെ, അപ്പൊ വലിയ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് റേഡിയോ മലബാർ ടീം കേട്ടോ.
1: എല്ലാവർക്കും എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട്
1: കേട്ടോ.
0: അതെ, സൂര്യയാണ്. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണ് നോക്കാം.
1: ഹലോ
2: ഹലോ
0: ഹലോ നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? വാസന്തിയേച്ചി. സുഖമായിട്ട് പോകുന്നു അവിടെ? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: ഇന്ന്
0: സത്യം ശിവം പാട്ട്. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇന്ന് ഈ പാട്ട്
2: തെരഞ്ഞെടുക്കാൻ?
0: ഈ പാട്ട് ഇഷ്ടമായി തെരഞ്ഞെടുത്തു അല്ലേ? ഓക്കെ. എല്ലാവരും അവിടെ ഇല്ലേ? കുട്ടികളുണ്ട്. പോയിട്ടില്ല, വീട്ടിലേക്ക് പോയില്ല?
2: ഇല്ല, പോയില്ല.
0: ഞായറാഴ്ച പോകും. അപ്പൊ കൊറേ ദിവസം നിങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ പോകുമ്പോ ഒരു വിഷമം ഉണ്ടാവില്ലല്ലേ?
2: പിന്നെ
0: എന്നാലും രാത്രി ഉണ്ടാവില്ല. ഇനി ഒച്ചയോ ഓശയോ ഒന്നും ഉണ്ടാവില്ല. ഓ, കൊടുത്തോളൂ.
3: ഹലോ.
0: ആ ഹലോ, പേരെന്തായിരുന്നു?
3: ധ്യാൻ കൃഷ്ണ.
0: ധ്യാൻ കൃഷ്ണ, ഓക്കെ, പാട്ട് പാടിക്കോളൂ.
3: ദുഃഖി ചുവന്ന് കരങ്ങളോട് ദുഃഖി ചുവൻ കരങ്ങളോട് ദുഃഖി ദുഃഖി
0: കഴിഞ്ഞോ? അയ്യോ, ഈ രണ്ടു വരിയുള്ളൂ. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? വാഴാറ്റു കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. സ്കൂളിലേക്കുള്ള തയ്യാറെടുപ്പൊക്കെ ആയോ? നോട്ടും ബുക്കൊക്കെ നോട്ടും ബാഗൊക്കെ വാങ്ങിയോ?
3: ബാഗ് വാങ്ങി, ബുക്ക് വാങ്ങി,
0: ബാഗ് വാങ്ങി. വാങ്ങിയത് സ്കൂബിഡേ ആണോ? സാധാരണ ബാഗ വാങ്ങിയേ. ആഹാ, ഇനി എത്രാം ക്ലാസ്സിലേക്കാണ്? ഇനി നാലിലേക്ക്. ആഹാ, അപ്പൊ നന്നായിട്ട് പഠിക്കുക കേട്ടോ. സ്കൂൾ പറഞ്ഞാലേ ആ ദിവസം എടുക്കുന്നതൊക്കെ നന്നായിട്ട് വായിച്ചു പഠിക്കുക. ഓക്കെ, ഒരു ദിവസം പോര്. സ്കൂള് തുറക്കുന്നതിന് മുന്നേ വന്നോ കേട്ടോ, നമുക്കൊരു പാട്ടൊക്കെ പാടാലോ. ഓക്കെ, അപ്പൊ നമുക്ക് അമ്മമ്മ പറഞ്ഞ പാട്ട് കേൾപ്പിച്ചു തരട്ടെ. ഓക്കെ, ഇനിയും വിളിക്കേട്ടോ. ശരി എന്നാ.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ദന്തൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി നിങ്ങൾക്കിപ്പോൾ തന്നെ വിളിക്കാം. വിളിക്കണ നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്: 0409209786. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം.
2: അതെ,
1: ഇതാരാണ്?
2: വട്ടിപ്പുറത്ത്
1: നിന്ന് ഗീതേച്ചിയാണ്. ആ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ പേരെന്താ അവരെ?
2: രമാവതി.
1: രമാവതി വട്ടിപ്പുറത്ത് തന്നെയാണോ വീട്?
2: വട്ടിപ്പുറത്ത്.
1: ഓ, അപ്പൊ കൂടെ ഉണ്ടോ അവര്?
2: കൂടെ ഉണ്ട്, ഇപ്പൊ ഇല്ല, വീട്ടിലല്ലേ.
1: എന്നാ ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ അറിയിക്കണം.
2: തീർച്ചയായിട്ടും.
1: ഏത് പാട്ടാ കേൾപ്പിക്കേണ്ടത്?
2: പാട്ട് വർണ്ണാലിന് വെച്ചൊരു നല്ല പാട്ട്.
1: നല്ലൊരു പാട്ട്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾപ്പിക്കാം.
2: പാട്ട് കേൾക്കാം.
1: ഓക്കെ, എല്ലാരും ഉണ്ടല്ലോ കൂടെ.
2: ആയിക്കോട്ടെ,
1: കൊടുത്തോളൂ.
3: ഹലോ
1: ഹലോ. അയ്യോ, പോയി. നമുക്ക് എന്താ പാട്ട് കേൾപ്പിക്കാം.

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലല്ലോ, ഇതാരാണ്? ഹലോ, അയ്യോ, കോള് ഡ്രോപ്പായി പോയെന്ന് തോന്നുന്നു. നമുക്ക് പാട്ട് കേൾക്കാം.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും

0: ും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാൽ മതി അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836, 9447-371-836, 8078-502-836.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ, അയ്യോ, കോൾ ഡ്രോപ്പ് ആയിപ്പോയി. എന്തായാലും നമുക്ക്

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: റേഡിയോ മലബാറിലെ ലാസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഇത് ലക്ഷ്മണൻ വിളിയമ്പ്ര.
2: ലക്ഷ്മിയേട്ടൻ, കുറേ ആയില്ലേ വിളിച്ചിട്ടല്ലേ?
3: കുറേ ആയി വിളിക്കാത്ത.
2: ഒരുപാട് പേർക്ക് വഴി അങ്ങ് മാറിക്കൊടുത്തിയാൻ തോന്നുന്നു.
3: അതെ അതെ അതെ.
2: എന്തൊക്കെയുണ്ട് വിശേഷം?
3: വിശേഷം പറയാൻ പ്രത്യേകിച്ച് പറയാനില്ല. ഇപ്പൊ മഴയൊന്നും തുടങ്ങിയില്ലല്ലോ.
2: അതെ, മഴയൊന്നും.
3: പിന്നെ പുതിയ മന്ത്രിസഭയെല്ലാം അധികാരത്തിൽ വന്നു. ആ 15-ാം തീയതി തൊട്ട് ഇനി ഇപ്പം KSRTC നിങ്ങളെ പോലെ ലേഡി അവർക്കെല്ലാം സൗജന്യ യാത്രയാണ്. പാട്ട് ഞാൻ ആവശ്യപ്പെട്ടത് പിക്നിക് എന്ന് പറഞ്ഞ പഴയ ഫിലിമിലെ വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി ആ ഒരു ഗാനം ആവശ്യപ്പെട്ടത്. മൂള സമയം ഉണ്ടാവില്ലല്ലോ, സമയം
2: 2 മണിയായാലേ.
3: മന്ദാരപ്പൂവിൻ മണമുണ്ട് പറക്കും മാലയെ കുളിർ കാത്തിൽ. എന്റെ അനുബന്ധിയിൽ ഒരു വലിയ പാടി അത്ര ആവുള്ളൂ.
2: ഓ, നന്നായിട്ട് പാടി. കൊറേ ആയി പാട്ടൊന്നും നമ്മള് കേൾക്കാത്ത തന്നെ.
3: അതെ, കൊറേ ആയി. ഞാൻ ഇടയ്ക്ക് കണ്ണൂരും വിളിക്കാൻ തുടങ്ങി. ഇപ്പൊ കണ്ണൂർ റേഡിയോ.
2: ഓ, അവിടെയും വിളിക്കാൻ തുടങ്ങി.
3: അവിടെ ഞായറാഴ്ച വിളിക്കാൻ നമ്പർ തന്നിട്ടുണ്ട് ഇപ്പൊ.
2: ഓക്കെ. അപ്പൊ നമുക്ക് പിക്നിക് എന്ന ചിത്രത്തിലെ വാണി ജയറാമും യേശുദാസും പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം.
3: മനോഹരമാക്കിയ ഗാനം അർജുന മാസ്റ്റർ മ്യൂസിക്കിൽ.
2: ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം.
3: ഓക്കെ,
2: താങ്ക് യു.
3: ഓക്കെ, താങ്ക് യു.

റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇഷ്ടഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ഇത്രയും സമയം ഞാൻ സൂര്യ ഇടവന. സാങ്കേതിക സഹായം നൽകിയത് ബൈജു സുന്ദരൻ മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

നെല്ലിക്ക, നാടകം ആദ്യ ഭാഗം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ജയദേവൻ, രാമകൃഷ്ണൻ പഴശ്ശി, സുരേഷ്, ബൈജു സുന്ദരൻ മട്ടന്നൂർ, ശ്യാം, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ദിനേശൻ, സിനി രാമദാസ് മട്ടന്നൂർ, ഗായത്രി, രാജശ്രീ നാരായണൻ, ടീച്ചർ ചന്ദ്രലേഖ മല്ലശ്ശേരി. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി. നെല്ലിക്ക.

0: ആ ശ്യാമേ, എന്നാ ഒന്ന് രണ്ട് സൈറ്റ് പോകാനുണ്ടപ്പാ. ആ നീ പറ ഇപ്പോഴാ. സൈറ്റിൽ കുറച്ച് ഫുഡ് എത്തിക്കാനുണ്ട്. കുഴപ്പമില്ല, ആ ഞാൻ വരാം. ആ എങ്ങനെ? ആ കുഴപ്പമില്ല, ഞാൻ വരാം. വേണ്ടാന്ന്? ആ അർജൻറ്റാണ്, ഞാൻ ഇപ്പോൾ വരാം. ഫുഡ് വിളിച്ചു പറഞ്ഞ് എത്തിക്കൂ, അത് വണ്ടിയിൽ എത്തിച്ചോളൂ. ആ ശരി. എന്താണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട്? ഓ ദിനേശനുണ്ടോ? ആ ഓക്കെ ഓക്കെ. വീട്ടിലാ? ആ ഓക്കെ, വന്നോ. ആ അതെ, ഷോപ്പിംഗ് മാളിൽ. അതേതാണ്ട് ഫിനിഷാക്കിയതാ, അവിടെ ഇരിക്കാം. ഉണ്ടട ശ്യാമേ, ചേരക്കുണ്ട്. എനിക്കെന്താ കട്ടിലും കിടക്കലും വേണോ? ആ ആ ശരി ശരി. ആ ഓക്കെ ഓക്കെ, 2 മണി. ഓക്കെ.
1: സുരേഷാ, എടാ ഇവിടെ പഴയ ആണിയ കമ്പി എങ്ങനെയുണ്ടാ? എൻ്റെ കാറിൻ്റെ ടയറിൽ കുത്തിക്കയറുവാ.
2: എവിടെ തുരുമ്പെടുത്ത ആണി പോലും വിടുവോ നമ്മുടെ സുരേശൻ കോണ്ടാക്ടർ?
0: അല്ല നിങ്ങളെന്താ വാർപ്പിൻ്റെ ആണി വെറുക്കാൻ വന്നിയാ?
1: ആ അല്ല, നമ്മളിവിടെ ഇരിക്കുന്നേ.
0: വരാന്തിലിരിക്കാം. അവിടെ വർക്ക് ഫിനിഷായ സ്ഥലാ, സിറ്റ് ഔട്ടിൽ. നമുക്ക് അവിടെ ഇരിക്കാം.
2: ഓക്കെ, സിറ്റ് ഔട്ടെങ്കിൽ സിറ്റ് ഔട്ട്. വാ.
0: എന്താടാ ശ്യാമേ, നീ സസ്പെൻസ് ആക്കാതെ കാര്യം പറ.
1: വലിയ വലിയ കാര്യമാകുമ്പോൾ കുറച്ച് സസ്പെൻസ് ഒക്കെ ആകുന്നു.
2: സുരേഷ, നമ്മളെ ജയദേവൻ വന്നിട്ടുണ്ട് പോലും.
0: ഏത്? നമ്മളെ ശാന്ത ടീച്ചറെ ജയദേവനാ?
1: അതേടാ, നമ്മളെ സഹപാഠി സാക്ഷാൽ ജയദേവൻ. BRS സർവീസ് തീരാനിനി 5-6 കൊല്ലം കൂടി ബാക്കിയുണ്ട് പോലും.
0: അവനിനി റിക്കവറായില്ലേ?
1: ആ റിക്കവറാകുമ്പോഴേക്കും പുതിയ ചില ഇഷ്യൂസ്.
0: ഭാര്യ വീട്ടുകാരാ പ്രശ്നം?
2: ഏയ് അതൊന്നുമല്ല, അവർ പണ്ടേ നടതള്ളിയതല്ലേ.
1: ജാതക പൊരുത്തം 8-ൽ 8-ഉം തറവാടിത്തം 10-ൽ 10-ഉം സൗന്ദര്യമാണെങ്കിൽ 100-ൽ 100-ഉം എന്നിട്ടും.
0: എടാ ഈ പ്രോബ്ലംസിന് ഈ ജാതകത്തിന് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമോ?
2: അപ്പോൾ നിനക്കതിൽ വിശ്വാസമാണല്ലേ?
0: അതല്ല, ജാതക പൊരുത്തം നോക്കി കല്യാണം കഴിച്ചാലേ ജീവിതത്തിൽ മനപ്പൊരുത്തം ഉണ്ടാകുമെന്ന് കരുതുന്നതാണ് ഈ ഫൂളിഷ്നെസ്.
1: നമുക്കറിയാലോ ജയദേവൻ ഇഷ്ടമായിട്ടൊന്നല്ല, വീട്ടുകാർ കമ്പലി ചെയ്തിട്ടാ.
0: നമ്മളെന്തിനാ ഈ മരിച്ചുപോയവരിങ്ങനെ കുറ്റം പറയുന്നത്?
2: ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ മാത്രമായിരുന്നു, പക്ഷേ പറയാനൊരു ഭാര്യ, മകൾക്കൊരമ്മ. അത് പോയപ്പോൾ അവൻ ശരിക്കും ഒറ്റപ്പെട്ടു.
0: അല്ല തറവാട്ടിൽ മോള് വന്നില്ലേ?
1: എടാ സുരേഷ, അതെന്നാണ് ഇഷ്യൂ. അച്ഛനും മോളും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ.
2: അമ്മയുടെ മോളല്ലേ.
0: ദിനേശ അങ്ങനെയല്ല പറയേണ്ടത്. അച്ഛനും അമ്മയും തല്ലുകൂടുന്നത് കണ്ടിട്ടല്ലേ ആ കുട്ടി വളർന്നിട്ടുണ്ടാവുക.
1: അത് ശരിയാണ്.
0: അല്ല ഈ മോൾക്കെന്താ പ്രശ്നം? മോള് ബാംഗ്ലൂരിലല്ലേ, IT കമ്പനിയിലാണെന്നാണല്ലോ കേട്ടത്.
2: അതെ, കാശിനൊന്നും കുറവില്ല.
1: ലിവിങ് ടുഗദർ
0: ആണോ? ഓ പുതിയ സമ്പ്രദായം, അഡ്വാൻസ്ഡ് അല്ലേ, അതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു.
2: പക്ഷേ അച്ഛനോടുള്ള ദേഷ്യം തീർക്കാനാണ് ആ അഡ്വാൻസ്മെന്റ് എങ്കിലോ?
0: ഛേ, ഇതാകെ കുഴഞ്ഞല്ലോ.
1: അതേടാ, ജയദേവൻ ആകെ നിരാശനാ. ഇപ്പൊ പുറത്തൊന്നും ഇറങ്ങാറേയില്ല. നമുക്കവനെ റീറ്റെയിൻ ചെയ്യണം.
0: എങ്ങനെ?
2: എടാ നമ്മുടെ ഗ്രൂപ്പില്ലേ നെല്ലിക്ക, ആ 91-ലെ pre-degree വെച്ച് അതിനെന്തെങ്കിലും ചെയ്യാനാവും.
0: ജയദേവൻ അതിൽ ചേർന്നിട്ടില്ലല്ലോ.
1: ചേർക്കണോ? അവനെ എന്നിട്ട് ആക്റ്റീവ് ആക്കണം. ഈ ഗ്രൂപ്പിലെ തള്ളും അടികൂടലും കാണുമ്പോൾ അവൻ തനിയങ്ങ് മാറിക്കോളും.
0: ജയദേവൻ അതിന് വില്ലിങ് ആവോ? അതാ എൻ്റെ സംശയം.
2: നമ്മൾ ശ്രമിക്കണം, നമുക്ക് അവനെ ഒന്ന് പോയി കണ്ടാലോ.
0: വീട്ടിൽ ജയദേവൻ്റെ അമ്മയില്ലേ ശാന്ത ടീച്ചർ, അവർക്കത് ഇഷ്ടാവോ?
1: എടാ സുരേഷ, ഈ ഐഡിയ ടീച്ചർ തന്നെ പറഞ്ഞു തന്നെയാ.
0: ആഹാ,
2: ഇവൻ്റെ അമ്മായി അമ്മയോട് ശാന്ത ടീച്ചർ തന്നെയാ പറഞ്ഞത്. ഇടയ്ക്കൊക്കെ വീട്ടിൽ ചെല്ലാൻ.
1: നീ എന്തിങ്ങനെ ആലോചിക്കുന്നു? നമ്മളെ കൂട്ടായ്മയുടെ ചെയർമാൻ നീയല്ലേ, എനിക്കെന്നെ പറയാലോ.
0: അതല്ല, നമുക്ക് വേറൊരാളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാലോ.
1: ആരെ?
0: അരവിന്ദനെ. കോളേജിൽ നമ്മുടെ ജയദേവൻ്റെ ക്ലോസ് ഫ്രണ്ടല്ലേ അരവിന്ദേ. നമ്മളൊക്കെ ബാക്ക് ബെഞ്ച് പിള്ളേരാണല്ലോ.
1: കറക്റ്റ്, അത് നല്ല കാര്യം.
2: അരവിന്ദനെ എപ്പോഴാണ് കിട്ടുക? ഓൺലി സൺഡേ. നെക്സ്റ്റ് സൺഡേ നമുക്കൊരു എക്സിക്യൂട്ടീവ് കൂടിയാലോ?
1: അതെ, ജയദേവന്റെ വീട്ടിൽ തന്നെ ചേരാല്ലേ.
0: വേണ്ടടാ, അത് വേണ്ട. ശ്യാമേ, നീ അരവിന്ദനെ വിളി. ശനിയാഴ്ച ആഫ്റ്റർനൂൺ നമുക്ക് പോകാം. ആ പിന്നെ ഗ്രൂപ്പിലിത് ഷെയർ ചെയ്യാനൊന്നും നിൽക്കണ്ട, അരവിന്ദൻ മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. നമുക്കൊന്ന് ഇളക്കി നോക്കാം.
1: ഓക്കെ, സോ സാറ്റർഡേ ആഫ്റ്റർനൂൺ.

0: ദിനേശ, അരവി എവിടെ? മുങ്ങിയാ?
1: ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞതല്ലേ?
2: ഉറപ്പായിട്ടും മുങ്ങി. നമ്മളെന്താ ചെയ്യാ?
0: എന്ത് ചെയ്യാനാ? പോവു തന്നെ.
1: ഓക്കെ, കം.
2: സുരേഷ് എടാ, ഇതാ നീ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണേ.
0: എടാ, 91 പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരൊന്നല്ല നമ്മള്. 19 വയസ്സായി, എന്നിട്ടാ ഓഞ്ചൂര്?
1: 17 വയസ്സിലേക്ക് തിരിച്ചു പോകാനല്ലേ നമ്മളെ നെല്ലിക്ക.
0: കുട്ടിയൊക്കെ കുട്ടികളായി, എന്നിട്ടും കുട്ടികളാകാൻ അവൻ്റെ മോഹം.
2: അല്ല സുരേഷ, അത് മനസ്സിലായില്ലല്ലോ. ആക്ച്വലി നീ എന്താ ഉദ്ദേശിച്ചത്?
0: അതായത് ഈ കുട്ടിയൊക്കെ കുട്ടികളായിട്ടും കുട്ടികളാകാനാണ്.
2: സ്റ്റോപ്പ് പ്ലീസ്. ദാ വീടെത്തി. ആ ചെടിക്ക് വെള്ളം നനക്കുന്ന ടീച്ചറല്ലേ?
3: ഇതാരൊക്കെയാ? വാ.
0: ടീച്ചർക്ക് മനസ്സിലായാ?
3: അതെന്താ സുരേഷ മനസ്സിലാവാണ്ട് നിന്നെ 4 വരെ പഠിപ്പിച്ചതല്ലേ? ഇത് ശ്യാമല്ലേ?
2: അതെ, അതെ ടീച്ചറെ.
3: ഇവനേതാ?
1: ടീച്ചറെ, ദിനേശനാണ്.
0: ടീച്ചർക്ക് സുഖല്ലേ?
3: സുഖം, പരമസുഖം. കൂട്ടിന് പൂക്കളും പൂമ്പാറ്റകളും, പിന്നെ ചെടികളുടെ ഇല തിന്നാൻ വരുന്ന പുഴുക്കളും കീടങ്ങളും, സുഖം തന്നെ.
0: അല്ല, അപ്പൊ മുട്ടുവേദനയോ? അതാണല്ലോ ഒരുവിധം പ്രായമായവർക്കൊക്കെ ഉണ്ടാവുക.
3: സുരേഷ, നീ നല്ലോണം വർത്താനം പറയുന്നുണ്ടല്ലോ.
2: ടീച്ചറെ, മിണ്ടാതിരിയിടാന്ന് 1 പറയാത്ത ദിവസം ഉണ്ടായിട്ടില്ലല്ലോ സ്കൂളില്.
3: മിണ്ടാതിരിയിടാന്ന് പറഞ്ഞു പറഞ്ഞ് മക്കളെ, ആ വാക്ക് അറം പറ്റിയത് പോലെയായി ടീച്ചർക്ക്.
2: എന്താ ടീച്ചറെ?
3: ശ്യാമേ, എന്തെങ്കിലും ഒന്ന് മിണ്ട് മോനെ എന്നാ ഇപ്പൊ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
2: ടീച്ചറെ, ജയൻ.
3: അതെ, ജയൻ, ജയദേവൻ. എന്റെ മോന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട് എത്ര നാളായി എന്നറിയോ? എപ്പോഴും മുറി അടച്ചു കൂടുക.
0: നമുക്കതൊക്കെ മാറ്റിയെടുക്കാൻ ടീച്ചറെ. ടീച്ചർ വിഷമിക്കാണ്ടിരിക്കേ.
3: മാറ്റണം. നിങ്ങൾക്ക് അതിന് കഴിയൂ. നിങ്ങളത് ചെയ്യണം. എന്റെ മോനെ എനിക്ക് തിരിച്ചു തരണം.
1: അല്ല, ജയദേവനില്ലേ?
3: ഉണ്ട്, മേലെയാ. അരവിന്ദം വരൂന്ന് പറഞ്ഞല്ലോ, പക്ഷെ വന്നില്ല. നിങ്ങൾ ചെല്ലും.

0: ജയ, ജയ,
1: ഈ മുറി തന്നെയല്ലേ?
2: നീ ഒന്നും കൂടി വിളിക്കേ.
0: ജയദേവാ.
3: ഓ, എന്തൊരൊച്ചയായി കഥകിനെ! ഇതുകൊണ്ട് നാല് ഡോറുണ്ടാക്കിയായിരുന്നു.
1: ഓ കോണ്ടാക്ടറെ, ഈ മരത്ത് കണ്ണു വെക്കല്ലേ.
2: ജയ, നീ എന്താണ് ഒന്നും മിണ്ടാത്തേ?
4: കേറി വാ, ഇരിക്ക്. എന്താ എല്ലാരും കൂടി?
0: ജയ, നമുക്കൊന്ന് പുറത്തിരിക്കാം. വരാന്തയില് ദാടുന്ന് നോക്കിയാല് ദൂരെ വയൽ കാണാം.
2: നീ എന്ന കവിത എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടാ?
4: അരവിന്ദം വരുമെന്ന് പറഞ്ഞിരുന്നു, ഇതുവരെ വന്നില്ല.
0: നിനക്കറിയില്ലേ അരവിന്ദന്റെ പഴയ ശീലം മാറിയിട്ടില്ല. പറ്റിക്കൽസ്.
2: എനിക്ക് ഓർമ്മയില്ലേ, മൈസൂര് നമ്മൾ ടൂറിന് വരും എന്ന് പറഞ്ഞിട്ട് അന്ന് അരവി മാത്രം കാലുമാറിയേ.
0: ആ അതെ അതെ അതെ.
2: എൻ്റെ അമ്മോ, ഇവിടെ ഇതത്ര ബുക്ക്, ഇതെല്ലാം വായിക്കാൻ തന്നെയാ?
1: അല്ല, പുഴുങ്ങി തിന്നായി.
0: ദാ ജയ, നീ നാട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞ നമ്മൾ അറിഞ്ഞേ.
4: ഞാൻ ആരോടും പറയാൻ പോയില്ല.
0: ആ പിന്നെ കോളേജിലെ 60 പേരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഫോൺ നമ്പർ കിട്ടാത്തത് രണ്ടേ രണ്ട് പേരുടെയാണ്. ഒന്നാമടെ ഗോപാലകൃഷ്ണനും പിന്നെ നീയും.

0: ഗോപാലകൃഷ്ണൻ
1: ആക്സിഡന്റ് ആയിരുന്നു. ഞാൻ പി ജിക്ക് പഠിക്കുമ്പോഴാ. നീ അന്ന് സർവീസ് കയറിയിരുന്നു.
2: ജയ, നെല്ലിക്ക കൂട്ടായ്മയിൽ ഇനി നീയും പോണം. നിന്റെ നമ്പർ ആഡ് ചെയ്യും.
0: നെല്ലിക്ക? എന്ത് നെല്ലിക്ക?
2: ആ കൂട്ടായ്മേന്റെ പേരതാ.
3: നമ്പർ അരവിന്ദൻ തന്നു, ഈ സുരേഷൻ അഡ്മിന്. നിന്നോട് സംസാരിച്ചിട്ട് ഏടെയാന്ന് തിരിച്ചു.
0: അതൊന്നും വേണ്ട ശ്യാമേ, എനിക്കതിലൊന്നും താല്പര്യമില്ല.
1: എടാ, അതിനെന്നാ കുഴപ്പം? 58 പേരിൽ ആക്റ്റീവായിട്ട് 36 പേരേ ഉള്ളൂ, ബാക്കി സാലൻ്റ് മെമ്പേഴ്സാ.
2: നമ്മൾ കുറേ ചാരിറ്റി ചെയ്തു. നമ്മുടെ ശോഭിതയുടെ കുട്ടിക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ആവശ്യമായിട്ട് വന്നു. 100,000 കളക്ട് ചെയ്ത് കൊടുത്ത്. ആ പിന്നെ പുതിയൊരു വീടെടുത്ത് കൊടുക്കണോ നമ്മുടെ മോഹന്.
0: അതൊക്കെ നല്ലത് തന്നെ, ബട്ട് പ്ലീസ് എന്നെ ഇതിൽ കമ്പൽ ചെയ്യരുത്. എനിക്ക് താല്പര്യമില്ല, എന്നെ വിട്ടേക്ക്.
2: എടാ ജയ, നിന്റെ ഇഷ്യൂസ് ഞങ്ങൾക്കറിയാം. കോവിഡ് കൊണ്ട് ലക്ഷങ്ങളാ പോയത്. നമുക്ക് അത്രയേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതണം. അല്ല പിന്നെ,
0: നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം എൻ്റെ പ്രശ്നങ്ങൾ. ഡിവോഴ്സ് ചിന്തിച്ചിരുന്നു, ശരിയാ. ജീവിതത്തിൽ ഇനി കൂടെ വേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തതാ. പക്ഷേ അത് തന്നെ സംഭവിച്ചപ്പോൾ ഐ കാൺ സർവൈവ്.
1: ജയ, യു ആർ എഡ്യൂക്കേറ്റഡ് ആൻഡ് എംപ്ലോയിഡ്. ഈ സെന്റിമെന്റ്സ് കൊണ്ടൊന്നും ജീവിതം തുലക്കല്ലേ മോനെ.
0: ബട്ട് ഐ ആം എ മാൻ, മിയർലി എ മാൻ. കേവലം ഒരു മനുഷ്യനാടോ ഞാൻ? പ്ലീസ് എന്നെ അടിയണ്ട, എന്നെ വെറുതെ വിട്ടേക്ക്. എനിക്കതിൽ താല്പര്യമില്ല, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കത് വിടാം.
2: ജയ, ഞങ്ങളെക്കാൾ ഏറെ വിവരമുണ്ട് നിനക്ക്, പഠിക്കുമ്പോഴും പിന്നെ. പക്ഷെ ഞാൻ കണ്ടത്ര ലോകമൊന്നും നീ കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ വെളിച്ചത്ത് പറയാ, നീ വെളിച്ചത്തിലേക്ക് ഇറങ്ങി വാ. വി ആർ എസ് എടുത്തതേ തെറ്റ്. ഇനി അതും പോട്ടെ, ജീവിക്കാൻ വകയുണ്ടല്ലോ.
0: ജീവിക്കാൻ കാശ് മാത്രം പോരാ സുരേഷ,
2: മനസമാധാനം വേണം. മോള് തിരിച്ചു വരണം, അതില്ലേ വേണ്ടത്. എടാ ജയദേവാ, നീ ഇവിടെ മുഖം വീർപ്പിച്ചിരുന്ന് തപസ് ചെയ്താലൊന്നും മോള് പ്രസാദിക്കൂല. മനസ്സ് തളർന്നാലേ ശരീരവും വീക്കാവും. വീണ് പോയാലും നോക്കാൻ പ്രായമായ ടീച്ചറേ ഉള്ളൂ എന്നുള്ള ഓർമ്മ വേണം.
3: ജയ, കഴിഞ്ഞ കൂട്ടായ്മയിൽ അനുഭവം പങ്കിട്ടൊരു ചടങ്ങുണ്ടായിരുന്നു. നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയ പിന്നെയാ ലൈഫ് എൻജോയ് ചെയ്തതെന്നാ എല്ലാവരും പറയുന്നത്.
2: ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക്.
0: ലൈഫ് എൻജോയ് ചെയ്യാനുള്ളത് തന്നെയാ, സമ്മതിക്കുന്നു. പക്ഷേ
2: ഒരു പക്ഷയുമില്ല, സഹപാഠികളാ നമ്മൾ. ചോദ്യവുമില്ല, ഉത്തരവുമില്ല, നിന്നെ ഗ്രൂപ്പ് ചേർക്കുക. എന്താ ശ്യാമേ?
3: അതെ, നിനക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം, അയക്കാതിരിക്കാം, അത് എൻ്റെ ഇഷ്ടം. അതുപോലെ തന്നെ വായിക്കോ വായിക്കാതിരിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തായാലും നിന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ എല്ലാ തേർഡ് സൺഡേയിലും എക്സിക്യൂട്ടീവ് ഉണ്ടാവും, നീ എന്തായാലും വരണം.
1: വിരോധമില്ലെങ്കിൽ മീറ്റിംഗ് ഇവിടെ വെച്ചാവാം.
0: ഇവിടെ വെച്ച് വേണ്ട, ഞാൻ വരാൻ നോക്കാം.
2: ഓക്കെ,
3: ഇടാ ഫോൺ അടിക്കുന്ന.
2: ആ എന്നാ ഞാനങ്ങോട്ട് പുറത്തിറങ്ങാം.

0: അമ്മേ.
1: ഏ ജയനാ, വാ മോനെ.
0: ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ അമ്മേ?
1: പിന്നെന്താ, ഇന്നെന്താടാ നേരത്തെ? സാധാരണ ഞാൻ വിളിച്ചാലല്ലേ നീ വരാറുള്ളൂ. എവിടെയെങ്കിലും പോണോ?
0: പോണോ അമ്മേ, പക്ഷേ അമ്മ ഇനി ഭക്ഷണത്തിന് ഫോണിൽ വിളിക്കണ്ട.
1: ഞാനെന്താ ഈ കേൾക്കുന്നേ? സന്തോഷായി മോനെ. വീട്ടില് രണ്ട് മുറിയിലുള്ളവർക്ക് മിണ്ടാനും പറയാനും ഫോണ് വേണമെന്ന് വെച്ചാല് കഷ്ടല്ലേ?
0: ഇനി അമ്മയൊന്ന് നീട്ടി വിളിച്ചാ മതി.
1: മതി, അത് മതി മോനെ. നീയോ അമ്മേന്ന് നീട്ടി വിളിക്കണം. മനുഷ്യന്മാരെ മിണ്ടാത്തവരാക്കുന്ന ഫോൺ ഇനി വേണ്ട.
0: മുട്ടുവേദന എങ്ങനെയുണ്ട്?
1: അതങ്ങനെ നടക്കും. പുതിയ മരുന്നുകൾക്ക് പരീക്ഷിക്കാൻ ഇതാ നോക്ക്, ഞാനിപ്പോ വേഗത്തിലാ നടക്കുന്നത്.
0: അമ്മ നമുക്കൊരാളെ നിർത്തിക്കൂടെ ഇവിടെ?
1: അത് വേണ്ടടാ. പണം ചെലവാവൂന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല. ചെറിയ ചെറിയ ജോലികൾ ചെയ്തില്ലെങ്കില് കടന്നു പോകും ഞാൻ. കടന്നാലത്തെ കാര്യം അറിയാലോ. നീ കൈ കഴുക. ആ ഇവിടെ ഇരിക്ക. ഇന്ന് ദോശയാ കടലക്കറിയോ? എന്താ അത് പോരെ? അല്ല ചപ്പാത്തി വേണാ?
0: വേണ്ടമ്മേ, ചപ്പാത്തി ഒന്നും വേണമെന്നില്ല, ഇത് മതി. ഇടക്ക് നമുക്ക് കഞ്ഞിയും പുഴുക്കും ആക്കാം.
1: നിന്റെ ഇഷ്ടങ്ങളൊന്നും മാറിയിട്ടില്ല അല്ലേ?
0: ഇല്ലമ്മേ, ഒന്നും മാറിയിട്ടില്ല.
1: ആ നീ എങ്ങോട്ടാ ഇന്ന് പോന്ന്?
0: ആ സുരേശൻ വിളിച്ചിരുന്നു. നെല്ലിക്ക, നെല്ലിക്ക കമ്മിറ്റി ഉണ്ട്.
1: ഓ നല്ല പേര് നെല്ലിക്ക. പൂർവ വിദ്യാർത്ഥി കൂട്ടായ്മ. എവിടെയാ യോഗം?
0: അത് സുരേശന്റെ വർക്ക് സൈറ്റിലാ.
1: ഓ ആ കോൺട്രാക്ടർ അല്ലേ. നീ

എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. അവൻ എന്നോട് മര്യാദക്ക് മിണ്ടിയല്ലോ. മുഖത്ത് തെളിച്ചം കണ്ടു. ഇങ്ങനെ പുറത്തിറങ്ങട്ടെ, ആളുകളുമായി പെരുമാറട്ടെ, ഉള്ളിലെ വിഷമങ്ങളൊക്കെ അങ്ങനെ മാറട്ടെ. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന, ഒരു മാറ്റം കാണുമ്പോൾ സമാധാനമായി. ഭാര്യയും മക്കളെയും കുറിച്ച് ഓർക്കുമ്പോളാ ഒരു വിഷമം. കൂട്ടുകാരോടൊപ്പം കഴിയുമ്പോൾ അതിനൊരു മാറ്റം വരും. ആ സമാധാനമായി.

0: നിങ്ങളെന്താ ഫോൺ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന?
1: മിഷൻ നെല്ലിക്ക സക്സസ്.
0: ഈശ്വര, എന്റെ കെട്ടിന് വട്ടായ
1: വട്ട് നിനക്ക. നീ ഇങ്ങോട്ട് വന്നേ, മെസ്സേജ് ഉണ്ടാ. മെസ്സേജ് ഫ്രം ജയദേവ്.
0: ശരീരത്തിന്
1: മാത്രമല്ല മനസ്സിനും, മനസ്സിന്റെ സൂക്കേട് മാറ്റുന്ന മരുന്നാണ് പോലും നെല്ലിക്ക. അവസാനം എഴുതിയത് കണ്ട, സ്വാനുഭവത്തിൽ നിന്ന് എഴുതിയതാണെന്ന് ആർക്കെങ്കിലും തോന്നിയ അവരെ കുറ്റം പറയാൻ പറ്റൂല.
0: ഓ, വളഞ്ഞ് വളഞ്ഞ് മൂക്ക് കൊടുത്തല്ലേ.
1: അപ്പം പണ്ടേ അങ്ങനെയാ.
0: ഏത് മൗനവ്രതക്കാരെയും തപസ്സിളക്കുന്ന മാന്ത്രിക ശക്തിയായി വാട്സപ്പിന്.
1: അവൻ കഴിഞ്ഞ ദിവസം മീറ്റിംഗിനും വന്നു, ടീച്ചർക്ക് സന്തോഷമായി കാണും.
0: സുരേഷ് ഏട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
1: വിജയ മാഷ ഏത്?
0: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ.
1: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
0: ഓ, നിങ്ങളൊരു കാര്യം, ആ ശ്യാമളയല്ല. ഇങ്ങനൊരു വിവരം കേട്ടവനാണല്ലോ ഈശ്വരോ എന്റെ തലയിൽ കെട്ടി വെച്ചത്.
1: ഗായത്രി,
0: എന്താ
1: നീ പറഞ്ഞ വിജയമാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയമാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
0: വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
1: പക്ഷെ അവര് ആഗസ്റ്റ് 2 ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
0: സുരേഷേട്ടാ,
1: എന്താ
0: ഈ സിമന്റും പൂഴിയും കൂട്ടിക്കുഴക്കുന്ന പോലെ ഈ ജോർജ് കുട്ടിനെ വിജയമാഷിനെ ഇങ്ങനെ കൂട്ടിപ്പെരക്കല്ല.
1: ഭഗവതി, എന്താണ് അവ ഉദ്ദേശിച്ചത്? ഞാൻ വിട്ടു.
0: നിങ്ങളെ ജയദേവൻ പൂച്ചയില്ലേ, മൂപ്പര് കലം ഉടക്കാണ്ട് നോക്കോ.
1: കലം ഉടക്കട്ടെടോ, നെല്ലിക്ക ഗ്രൂപ്പ് സജീവാകട്ടെ.
0: നെല്ലിക്ക
1: ആദ്യം ചവർക്കും പിന്നെ മധുർക്കും.
0: മധുരിച്ച പിന്നെ വിടൂല.

ഗ്രൂപ്പിൽ 59 ആളുണ്ട്. ഇതിലാരെയും നമ്പർ സേവ് ചെയ്യാത്തതുകൊണ്ട് ആരാന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ഒരു ദിവസം പ്രൊഫൈൽ പിക്ചർ സ്വന്തം ഫോട്ടോ ഇടാൻ ഒരു മെസ്സേജ് വിട്ടാലോ? അല്ലെങ്കിൽ വേണ്ട, സുരേഷിൻ്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടല്ലോ, അത് നോക്കാം. ഇതേതാ നമ്പർ? പൂക്കൾ മാത്രം സെൻഡ് ചെയ്തിരിക്കുന്നു. ഇതൊരു പരിചയമില്ലാത്ത നമ്പറാണല്ലോ. DP ഒരു പൂവ്. ലാസ്റ്റ് നമ്പർ 999. ഇത് 3rd ദിവസമാണല്ലോ ഈ ഒരു പൂവ് മെസ്സേജ് ഇടുന്നത്. ഒന്ന് ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ഛേ, ഒരു ക്വസ്റ്റ്യൻ മാർക്കിടാം. അത് മതി. ഓക്കെ, സുരേഷൻ ഒന്ന് സെൻഡ് ചെയ്യാം. ഗ്രൂപ്പ് ലിസ്റ്റ് അയക്കാൻ പറയാം. ക്വസ്റ്റ്യൻ മാർക്ക് അവർ കണ്ടല്ലോ, ഓൺലൈനിൽ തന്നെ ഉണ്ട്. ടൈപ്പിംഗ് ഒന്നുമില്ല, ചിലപ്പോൾ മാറിപ്പോയതാവും. ആ വന്നല്ലോ, ഫ്ലവർ തന്നെ. ഇത് വലിയ കഷ്ടമായല്ലോ. അയാൾക്ക് പേര് പറയുന്നതിനെന്താ? സുരേഷിൻ്റെ മെസ്സേജ്. ഗ്രൂപ്പിൽ ലിസ്റ്റ് ഉണ്ടായിരുന്നു, റീസെൻ്റ്ലി ആഡഡ് ആയതുകൊണ്ടാണ് കാണാത്തത്. ഞാൻ ഫോർവേഡ് ചെയ്യാം. ഓക്കെ, 999. ഓക്കെ, ആ വന്നല്ലോ. ഇതിൽ 999 ആരാ? 999 മല്ലിക. ഏ മല്ലിക, മല്ലിക

അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചറിൽ. ഓ, മല്ലികപ്പൂ തന്നെ. അയച്ചു തന്നതും മല്ലിക. അവൾക്ക് എന്താ സെൻഡ് ചെയ്യ? മല്ലിക, നീ എവിടെയാ? എന്ത് ചെയ്യുന്നു? വെറുതെ അങ്ങനെ ചോദിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടേ? ആ, നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം. സഡൻ റിപ്ലൈ. എൻ മനോരാജ്യത്തിന്.

0: ശ്യാമേ, കോൺട്രാക്ടർ ചെയർമാൻ എന്താണ് വരാത്തത്? മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകാനുണ്ട്.
1: സുരേഷും ജയനും കൂട്ടി വരുമെന്നാ പറഞ്ഞു. ഇപ്പൊ
0: അരവിന്ദൻ ഇന്നും തദൈവ ടോർപിഡോ.
1: എടാ, ഓന്റെ ബെല്ലിച്ച് ഹോസ്പിറ്റലുള്ളത്.
0: കഴിഞ്ഞ മീറ്റിംഗിൽ വെല്ലുമ്മയായിരുന്നു. ശ്യാമേ, 10 മിനിറ്റ് കൂടി നോക്കും, പിന്നെ ഞാനങ്ങ് പോവേ.
1: നീ ഒന്ന് മിണ്ടാതിരി, ആകെ അത്ര ആളേ ഉള്ളൂ. നീയും കൂടി പോയാ എങ്ങനെയാ? ആ, ഇതാ വരുന്നുണ്ട്.
2: എടോ, നമ്മൾ ലേറ്റായാ? അല്ല, അരവി ഇല്ല ഇന്നു.
0: സുരേഷ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, വേഗം കാര്യങ്ങൾ നോക്കാം.
2: ശ്യാമേ,
1: ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടല്ലോ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മളെ സംഗമം എപ്പോ എങ്ങനെ നടത്തണം, ഇതാണ് നമ്മുടെ മെയിൻ അജണ്ട.
0: 59 ഫയലിന്ന് എക്സിക്യൂട്ടീവ്, അതിൽ വന്നതാണെങ്കിലോ നമ്മൾ 4 ഇതെങ്ങനെ ശരിയാകും? ഈ ജയനാണെങ്കിൽ 11 പെടാത്ത ആളും.
2: നീ അതൊന്നും നോക്കണ്ട, മീറ്റിംഗിൽ ഇതുപോലെ തന്നെയല്ലേ നടക്കുന്നത്. നമുക്ക് തീരുമാനിക്കാം, എന്നിട്ട് ഗ്രൂപ്പിലിട്ടാ മതി.
1: ഓക്കെ, അപ്പൊ പറ. ജയ, ജയ നീ പറ.
3: നിങ്ങൾ സംസാരിക്കേ, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല.
0: വെക്കേഷൻ ലാഭം ഏപ്രിൽ ഓർ മെയ്, അതാ നല്ലത്.
2: ആ, നമുക്ക് 2-3 ദിവസം പറയാം, അതിൽ ഏറ്റവും സ്വീകാര്യമായത് ഏതാണോ അത് നമുക്ക് എടുക്കാം.
1: അത് കൺഫ്യൂഷൻ ആക്കും, ഏത് ദിവസമായാലും ചിലർക്ക് അസൗകര്യമായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു തീയതി പറയുന്നത് നല്ലത്.
0: വിഷു കഴിഞ്ഞ ഉടനെ ആകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏപ്രിൽ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് സൺഡേ. എന്താ?
2: ഓക്കെ, എന്താ ചെയ്യാ?
3: ഓ ശരി, അങ്ങനെ ആവട്ടെ.
2: ശരി, ഇനി പ്രോഗ്രാം എന്തൊക്കെയാന്ന് പറ.
0: അധ്യാപകർക്ക് ആദരവ്.
1: അതൊന്നും വേണ്ട, അത് കഴിഞ്ഞ സംഘം ഒന്നും ചെയ്തല്ലേ.
0: കഴിഞ്ഞ വർഷവും 2 റിട്ടയർ ആയിട്ടുണ്ട്.
2: ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫും കൂടി റിട്ടയർ ആയിട്ടുണ്ട് കേട്ടോ.
0: അവര് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ.
2: അത് നോക്കണ്ട, മാത്രല്ല കഴിഞ്ഞ സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത 3 കൂടി ഉണ്ട്, അവരെ കൂടി വിളിക്കണം.
1: ശരി, അപ്പൊ ഈ അംഗങ്ങളെ മക്കൾക്കുള്ള അനുമോദനോ?
0: അതൊന്നും വേണ്ടെന്ന്, അംഗങ്ങൾ മതി, കുടുംബവും കുട്ടികളൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
1: ദിനേശ,
0: എനിക്ക് മാത്രല്ല പലരും പറഞ്ഞതാ, ഒന്ന് മനസ്സ് തുറക്കണമെങ്കിൽ ഫ്രീ ആവണം.
2: ആ ഓക്കെ ഓക്കെ. പിന്നെ ആ സഹായധന വിതരണം അത് പ്ലാൻ ചെയ്യണം, പിന്നെ റിപ്പോർട്ടും.
0: ഓക്കെ, 10 തന്നെ തുടങ്ങാം.
1: 10 ആരും എത്തൂല ദിനേശ.
2: പക്ഷെ 10 പറയാം നമുക്ക്, 11 മീറ്റിംഗ് തുടങ്ങട്ടെ. 1-2 ഫുഡ്, 2-4 എന്റർടൈൻമെന്റ്.
0: എന്താ ജയ, അങ്ങനെയല്ലേ?
3: 10-11 ആത്മസൗഹൃദ സംഗമം, 11-1 ആദരായനം, 1-2 ആഹാരം, 2-4 ആനന്ദ നേരം. എന്താ, അങ്ങനെ പോരെ.
2: സൂപ്പർ, അങ്ങനെ തന്നെ ഗ്രൂപ്പിലിടാം.
1: നെക്സ്റ്റ് വീക്ക് ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്താം. എന്താ?
0: എന്തിന്? നമ്മുടെ സംഗമെല്ലാം ഓൺലൈൻ ആക്കുന്നില്ലേ നല്ലത്?
2: ഓൺലൈൻ ഒന്നും വേണ്ട, എല്ലാം ഓഫ്ലൈൻ ആക്കാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ.
4: നെല്ലിക്ക ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ജയദേവൻ, രാമകൃഷ്ണൻ പഴശ്ശി, സുരേഷ്, ബൈജു സുന്ദരൻ മട്ടന്നൂർ, ശ്യാം, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ദിനേശൻ, സിനി രാമദാസ് മട്ടന്നൂർ, ഗായത്രി, രാജശ്രീ നാരായണൻ, ടീച്ചർ, ചന്ദ്രലേഖ മല്ലശ്ശേരി. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി. നാടകനേരം.

0: വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചക്ക് 2 മണിക്ക്.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: മൂന്നഞ്ചെഴുതിയ സിഗരറ്റല്ലേ ഞാന്ന് കിടപ്പു ചുണ്ടിന്മേലെ,
1: മൂന്നഞ്ചെഴുതിയ സിഗരറ്റല്ലേ ഞാന്ന് കിടപ്പു ചുണ്ടിന്മേലെ,
0: ഗ്യാസ് നിറച്ചൊരു സിഗരറ്റ് ലൈറ്റർ കീശയിലൊപ്പം ഫോറിൻ ലെറ്റർ,
1: ഗ്യാസ് നിറച്ചൊരു സിഗരറ്റ് ലൈറ്റർ കീശയിലൊപ്പം ഫോറിൻ ലെറ്റർ,
0: അറബിക്ക് അവൻ അവിടെ എത്തണം ഉടനെ അതിനൂടെ കത്തുണ്ട് അവൻ ഉരയുന്നേ,
1: അറബിക്ക് അവൻ അവിടെ എത്തണം ഉടനെ അതിനൂടെ കത്തുണ്ട് അവൻ ഉരയുന്നേ,
0: 443 ഒരു ടേപ്പ് റെക്കോർഡർ ഫോറിൻ പല കുറിയത് പറയുന്നേ,
1: 443 ഒരു ടേപ്പ് റെക്കോർഡർ ഫോറിൻ പല കുറിയത് പറയുന്നേ,
0: പല പല തുടിയും വയലും നോക്കി വില പറയാനൊരു നായരയാക്കി,
1: പല പല തുടിയും വയലും നോക്കി വില പറയാനൊരു നായരയാക്കി,
0: വാഴത്തോപ്പ് വളപ്പുകൾ പിന്നെ വാങ്ങില്ല അവൻ ഇവയോ.

0: നാരായണ ജയ നരകഹരേ,
1: നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നരകഹരേ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം MG ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവർ പാടിയത്, ചിത്രം ഗാന്ധർവം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ഉത്സവമേളം. കൂടാളി വീരൻ. പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിനെതിരെ പോരാടിയ ആളാണ് കൂടാളി വീരൻ. മൈസൂർ സേനക്കെതിരെ ഒറ്റയ്ക്ക് പൊരുതി രക്തസാക്ഷിയായ രാമറുകുട്ടി എന്ന കാര്യസ്ഥനാണ് കൂടാളി വീരനായി മാറിയത് എന്നാണ് ഐതിഹ്യം.

ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് മൈസൂർ വ്യാഘ്രം ടിപ്പു സുൽത്താൻ മലബാറിലേക്കൊരു പടയോട്ടം നടത്തി. മലയാളം കീഴ്പ്പെടുത്തണം, മകനെക്കൊണ്ട് അറക്കൽ ബീവിയുടെ മകൾ വിവാഹം ചെയ്യിക്കുകയും വേണം. ഈ ഉദ്ദേശത്തോടെയാണ് കണ്ണൂരിനെ ലക്ഷ്യമാക്കി ടിപ്പു സുൽത്താൻ പുറപ്പെട്ടത്. തൻ്റെ പ്രബല സൈന്യത്തെ പകുത്ത് ഒരു ഭാഗത്ത് താമരശ്ശേരി വഴിയും മറ്റേ ഭാഗത്ത് ഇരുട്ടി വഴിയും നയിച്ചുകൊണ്ടാണ് പുറപ്പാട്. ശക്തവും സമർത്ഥവുമായ ഈ ആക്രമണ പ്രയാണം നേരിടാൻ ആർക്കും വയ്യെന്ന നിലയിലായി. അതൊരു ജൈത്രയാത്രയായിരുന്നു. നാടാകെ പരിഭ്രാന്തി പാളിപ്പടർന്നു. പലരും പ്രാണനം കൊണ്ടോടി.

കൂടാളിത്താഴത്തു വീട്ടിന്റെ തിരുമുറ്റത്ത് അന്ന് വൈകുന്നേരം വല്ലാത്തൊരാൾക്കൂട്ടം. പൂമുഖത്തിണ്ണയിൽ പുല്ലുപായിൽ താഴത്തുവിട്ടിലെ കാരണവർ കോരൻ ഗുരുക്കളച്ചൻ വിചാരഗ്രസ്തനായി ഇരിപ്പുണ്ട്. തൊട്ടടുത്ത് അനന്തരവൻ കേളപ്പനും കാര്യസ്ഥൻ രാമർകുട്ടിയും നിൽക്കുന്നു. അവർക്ക് പിറകിൽ നാട്ടുപ്രമാണിമാരായ കുറേ പേർ മോതിരക്കൈകൊണ്ട് വാപൊത്തി വിനയാന്വിതം നിശബ്ദം നിൽക്കുന്നു. കുടിയാന്മാരും ആശ്രിതന്മാരും മുറ്റത്ത് കൂട്ടം കൂടിയിട്ടുണ്ട്. ആരും സംസാരിക്കുന്നില്ല. ഗുരുക്കളച്ചൻ്റെ മുഖത്ത് അസാധാരണമായ ഗൗരവം, പേടിപ്പിക്കുന്ന വല്ലാത്തൊരു നിശബ്ദത. തങ്ങളെയെല്ലാം വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന്

ആർക്കുമറിയില്ല. നീണ്ടുനിന്ന നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ഗുരുക്കളച്ചൻ പറഞ്ഞു, വളരെ ഗൗരവമുള്ളൊരു കാര്യമറിയിക്കാനാണ് നിങ്ങളെയെല്ലാം വിളിച്ചു വരുത്തിയത്. ടിപ്പുവും പടയും ഇരുട്ടിക്കടുത്തെത്തിയിട്ടുണ്ട്. അവരുടെ നീക്കം രഹസ്യമായി അറിയാൻ ഞാൻ എന്റെ വിശ്വസ്ത സേവകനായ തേറത്ത് കുഞ്ഞുമ്പുവിനെ അയച്ചിരുന്നു. അവൻ അവരുടെ പിടിയിൽപ്പെട്ടു. അവനെ സൈന്യനായകന്റെ മുമ്പിൽ കൊണ്ടുചെന്നു അത്രേ. രണ്ടു ദിവസത്തിനകം കണ്ടോളാം എന്ന സന്ദേശവുമായി വരാനിരിക്കുന്ന ആപത്തിന്റെയും ഭീകരതയുടെയും മുന്നടയാളം എന്നോണം ഒരു കൈപ്പട മുറിക്കപ്പെട്ട നിലയിൽ ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ പട ഒരുപക്ഷെ നാളെ പുലരും മുൻപേ ഇവിടെ എത്തിച്ചേരുമെന്ന് വേണം കരുതാൻ. അതിനാൽ നാട്ടുകാരായ നിങ്ങളെല്ലാം ആത്മരക്ഷാർത്ഥം ഇന്ന് തന്നെ ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് വിട്ടുമാറി നിൽക്കുന്നത് നന്നായിരിക്കും. ഞാൻ എവിടെയും പോകുന്നില്ല. എനിക്ക് അപകടം സംഭവിക്കുകയാണെങ്കിൽ തറവാട് നിലനിൽക്കുന്നതിനു വേണ്ടി അനന്തരവൻ കേളപ്പനും ഇപ്പോൾ തന്നെ വല്ല ദിക്കിലേക്കും പോയി അഭയം തേടണം. അശ്വനിപാദം പോലെ കേട്ട ഈ വാർത്ത അവരെ ഇതികർത്തവ്യാമൂഢരാക്കി. ഗുരുക്കളച്ചനെ മരണത്തിന്റെ വായിലേക്ക് എറിഞ്ഞുകൊണ്ട് അവിടം വിടാൻ ആരും തയ്യാറല്ല. അനുസരിക്കാൻ മാത്രമറിയാവുന്ന അനന്തരവൻ കേളപ്പൻ എല്ലാം മറന്ന് കുറച്ച് ഉയർന്ന സ്വരത്തിൽ തന്നെ പറഞ്ഞു, താൻ എവിടെയും പോയി രക്ഷപ്പെടില്ല. അമ്മാമൻ്റെ കൂടെ നിന്ന് ഏതാപത്തിനെയും നേരിടും. അമ്മാമനെ കൈവിടഞ്ഞ് തറവാട്ടിൽ താൻ മാത്രം അവശേഷിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഈ കാര്യത്തിൽ തൻ്റെ നിശ്ചയം നടത്താൻ അനുവദിക്കണമെന്നും മരുമകൻ അപേക്ഷിച്ചു. തൻ്റെ തീരുമാനത്തിൽ നിന്ന് അല്പം പോലും വിട്ടുനിൽക്കുവാൻ തയ്യാറില്ലാത്ത ഗുരുക്കളച്ചൻ കർശന സ്വരത്തിൽ അനന്തരവനെ ശാസിച്ചു. കളരിസ്ഥാനവും പഞ്ചമൂർത്തികളെയും കൈവിടിഞ്ഞ് താൻ എവിടെയെങ്കിലും ചെന്ന് രക്ഷപ്പെടുന്നത് മൺമറഞ്ഞ ഗുരുക്കന്മാരോട് ചെയ്യുന്ന അപരാധമായിരിക്കുമെന്നും ഗുരുക്കളച്ചൻ ധരിപ്പിച്ചു. ഒടുക്കം മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് കൽപ്പന അനുസരിക്കുവാൻ കേളപ്പൻ സമ്മതിച്ചു. അമ്മാമൻ്റെ കാലിൽ സാഷ്ടാംഗം പ്രണമിച്ചു. സംതൃപ്തനായ ഗുരുക്കളച്ചൻ മരുമകനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അശ്രുപൊഴിച്ച് അനുഗ്രഹിച്ചു. കേളപ്പൻ കളരിക്കും ഗുരുക്കന്മാരുടെ അസ്ഥിത്തറയ്ക്കും മുമ്പിൽ നമസ്കരിച്ച് കണ്ണീർ ചൊരിഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി. ഒട്ടും വൈകാതെ എവിടെയെങ്കിലും ചെന്ന് രക്ഷപ്പെടുക എന്ന് തൻ്റെ ആശ്രിതരെ ഒരിക്കൽ കൂടി അറിയിച്ചു. അവരെല്ലാം വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി തൊഴുകൈകളോടെ അവിടം വിട്ടു. ഗുരുക്കളച്ചൻ കാര്യസ്ഥനായ രാമറുകുട്ടിയെ കുറേ കൂടി അടുത്തേക്ക് വിളിച്ചിങ്ങനെ പറഞ്ഞു, രാമറുകുട്ടി, നിന്നെക്കൊണ്ടൊരു ഉപകാരം സാധിക്കേണ്ടതുണ്ട്. അത് നീ എനിക്ക് സാധിപ്പിച്ചു തരാമെന്ന് ഗുരുക്കന്മാരെ സാക്ഷി നിർത്തി സത്യം ചെയ്യണം. അത് കേട്ട് അത്ഭുതം കൊണ്ട് രാമറുകുട്ടി പറഞ്ഞു, അവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവരാണ് അടിയൻ. അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഗുരുക്കളച്ചൻ്റെ പാദത്താണ് ആണ്ട് കഴിഞ്ഞ് ഗുരുക്കന്മാരാണ് അങ്ങ് ആവശ്യപ്പെടുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ഇതാ സത്യം ചെയ്യുന്നു. ഗുരുക്കളച്ചൻ്റെ കണ്ണിൽ പ്രകാശം വിരിഞ്ഞു. രാമറുകുട്ടി ഉത്തരവ് കാത്തുനിന്നു. ഞാൻ നിന്റെ വശം ഇപ്പോഴേൽപ്പിക്കുന്ന തോക്കും വാളും നീ ഉപയോഗിക്കണം. രാമറുകുട്ടി കഴിഞ്ഞ കളരി പൂജയ്ക്ക് ആചാരപ്പയറ്റു കഴിഞ്ഞ് കുരുതി തർപ്പണത്തിന് ഞാൻ കോഴിയെ അറുത്ത് പിന്നോട്ടെറിഞ്ഞപ്പോൾ അത് പിടച്ച് തെക്കോട്ട് നീങ്ങിയത് കണ്ട് നീ അന്ന് നന്നെ പരിഭ്രമിച്ചു. ദുർലക്ഷണമാണെന്ന് പറഞ്ഞ് നീ ഭയന്നു. ഇന്നേക്ക് 40 ദിവസമായി എൻ്റെ രക്തം നൽകി ഭഗവതിക്ക് തർപ്പണം ചെയ്യാനുള്ള സന്ദർഭം വന്നിരിക്കുന്നു. നീ എന്നെ സഹായിക്കണം. രാമറുകുട്ടി സ്വല്പം ആശ്വാസത്തോടുകൂടി പറഞ്ഞു, നരബലി ആവശ്യമാണെങ്കിൽ ഞാനുണ്ടിവിടെ. ആ ഭാഗ്യം എനിക്കനുവദിക്കണം. രാമറുകുട്ടിയുടെ വാക്കുകൾ ഗുരുക്കളച്ചനെ വികാരമുറച്ചയിലാഴ്ത്തി. നിമിഷങ്ങൾ നിശബ്ദമായി നീങ്ങി. ഗുരുക്കളച്ചൻ കുറെ കൂടെ തീക്ഷ്ണമായ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ ആവശ്യപ്പെടുന്നത് ചെയ്യാമെന്ന് സത്യം ചെയ്തവനാണ് നീ. അത് മറക്കരുത്. ഇന്ന് രാത്രി ഈ തോക്കുകൊണ്ട് നീ എന്നെ വെടിവെച്ചു കൊല്ലണം. ഉടൻ തന്നെ എൻ്റെ ജഡം ഗുരുക്കന്മാരുടെ ശ്മശാനത്തിൽ കൊണ്ടുപോയി ചുട്ടു ചാമ്പലാക്കണം.

അതാണ് ഉണ്ടച്ചോറിന് കുറു കാട്ടുന്നവനാണ് നീയെങ്കിൽ ചെയ്യേണ്ടത്. എന്നെ ഉപദേശിക്കരുത്, സത്യം പാലിക്കുക. ഈ ഉടവാൾ നിന്റെ രക്ഷയ്ക്കുള്ളതാണ്, അത് കയ്യിൽ എന്നും സൂക്ഷിക്കുക. രാമറുകുട്ടി ഞെട്ടിത്തെറിച്ചു. മറുത്തൊന്നും പറയാൻ കഴിയാതെ രാമറുകുട്ടി ഗുരുക്കളച്ചൻ്റെ വാക്കക്ഷരം പ്രതിപാലിച്ചു കൊള്ളാമെന്ന് ഇടനെഞ്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അറിയിച്ചു. ഗുരുക്കളച്ചൻ രാമറുകുട്ടിയെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് അവൻ്റെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ചു. രണ്ടുപേരും കൂടി വിറകുപുരയിൽ ചെന്ന് ആവശ്യമായ വിറക് കെട്ട് ഗുരുക്കളച്ചന്മാരെ ദഹിപ്പിക്കുന്ന ശ്മശാനത്തിൽ കൊണ്ടുപോയി ചിതയൊരുക്കി. ഗുരുക്കളച്ചൻ കുളത്തിലിറങ്ങി കുളിച്ച് പാവമുണ്ട് തറ്റെടുത്ത് വീരാളിപ്പെട്ട് ചുറ്റി കളരിയിൽ വന്ന് വാളും പരിചയമെടുത്ത് പുറത്തിറങ്ങി. പരദേവതകളുടെ സ്ഥാനങ്ങളിൽ ചെന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ഭദ്രദീപത്തിന് മുന്നിൽ പൂത്തറയ്ക്കു നേരെ തിരിഞ്ഞ് മുറപ്രകാരം തൊഴുതു. കുലപരദേവതകളെ ധ്യാനിച്ച് കണ്ണുമടച്ചു നിന്നു. പെട്ടെന്നൊരു വെടിയൊച്ച. ഗുരുക്കളച്ചൻ നിലം പതിച്ചു. രാമറുകുട്ടിയും മൃതദേഹം താങ്ങിയെടുത്ത് കളരിവാതിലടച്ച് പിന്തിരിഞ്ഞു നോക്കാതെ ശ്മശാനത്തിൽ ചെന്നു. ശവം ചിതയിൽ കയറ്റി തീക്കൊളുത്തി. കടമ നിർവഹിച്ച് സംതൃപ്തിയോടെ രാമറുകുട്ടി കളരിയിലേക്ക് തിരിച്ചു വന്നു. കളരിവാതിൽ തള്ളിത്തുറന്ന് നിലത്ത് വീണ് കിടക്കുന്ന ഗുരുക്കളച്ചൻ്റെ വാളും പരിചയമെടുത്ത് പൂത്തുറക്ക് നേരെ നിന്ന് തൊഴുതു. കളികൊണ്ടവനെ പോലെ അവൻ പുറത്തേക്ക് ചാടി. അവൻ കലിയുറഞ്ഞു പാഞ്ഞത് കുമ്പത്തിൽ വയലിൽ താവളമടിച്ചിരിക്കുന്ന മൈസൂർ പടയുടെ കൂടാരത്തിലേക്കായിരുന്നു. മിന്നലൊടി ചിന്നുമാർ വാള് ചുഴറ്റി കലിയുറഞ്ഞു തുള്ളുന്ന രാമറുകുട്ടിയെ കണ്ട പടയാളികൾ അന്തം വിട്ടു. ഏഴെട്ടു പേര് രാമറുകുട്ടി വാളിനിരയാക്കി. ഏറെ താമസിച്ചില്ല, മൈസൂർ പടയുടെ പിടിയിൽപ്പെട്ട് രാമറുകുട്ടി തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കപ്പെട്ടു. സ്വന്തം ജീവനേക്കാൾ തൻ്റെ ആശ്രിതരുടെ ജീവരക്ഷണം മുഖ്യമെന്ന് കണ്ട ഗുരുക്കളച്ചൻ യജമാനഭക്തിയുടെ ബലിപീഠത്തിൽ ആത്മാഹൂതി നിർവഹിച്ച രാമറുകുട്ടി എല്ലാവരും വലിയ മനസ്സുകൾ. രാമറുകുട്ടി ഇന്നും കൂടാളി വീരനായി കൊണ്ടാടപ്പെടുന്നു. ഒരാത്മത്യാഗത്തിൻ്റെ വീരകഥയായി, ധീരസ്മരണയായി.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
2: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് AV രത്നകുമാർ, സൈക്കോളജിക്കൽ കൗൺസിലർ, ഗ്രാൻഡ്മ തിയേറ്റർ, മടത്തുംഭാഗം. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ സച്ചിദാനന്ദന്റെ കവിത മീര പാടുന്നു, ആലപിക്കുന്നത് ശ്രുതി. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 7:50 പായാരം പപ്പിനി, 8:00 പുത്തൻ പാട്ടുകൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ, 5:45 നാടൻ പാട്ടുകൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ദേശു ഛദിഷു ആപണേഷു തഥാ കാര്യാലയേഷു ജലപൂരിതം ലഘുപാത്രം സ്ഥാപയിതും നിർദ്ദേശോ വിഹിതഃ. ശ്രീമോദിന തേഷാം പ്രയാസാനാം ഭൂരി പ്രശംസാ കൃതാ. യേ പിപാസിത ജനകല്യാണായ സ്വഗൃഹാണാം ആപണാനാം ച ബഹിഃ മൃത്തികാ ഘടേഷു ശീതലം ജലം സ്ഥാപയന്തി. പ്രധാനമന്ത്രി സർവാനേതേഷു കഷ്ടകര ദിനേഷു പരസ്പരം കരുണാ പ്രദർശനാർത്ഥം സാഗ്രഹം പ്രാർത്ഥിതവാൻ. സംസ്കൃതവാർത്തയാഃ സംസ്കരണമിദം ഇദാനിം ആകാശവാണിതഃ പ്രസാര്യതെ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. കേന്ദ്രീയാന്വേഷണാഭികരണേന രാഷ്ട്രീയ പാത്രതാ സഹ പ്രവേശ പരീക്ഷാ പ്രശ്നപത്ര ഗോപന ഭംഗ പ്രകരണേ അപരൌ ദ്വൌ അഭിയുക്തൌ നിഗടിതൌ. അനേന താവത് കേന്ദ്രീയാന്വേഷണാഭികരണേന അസ്മിൻ പ്രകരണെ ദില്ലി ജയ്പൂർ ഗുരുഗ്രാം നാസിക് പൂണെ ലാത്തൂർ അഹില്യാനഗരേഭ്യഃ ഏതാവതാ ത്രയോദശ ആരോപിണഃ നിഗൃഹീതാഃ. അസ്മിന്നേവ ക്രമേ ലാത്തൂർ വാസ്തവ്യഃ കശ്ചന ചികിത്സകഃ ഡോക്ടർ മനോജ് ശിരൂരെ ഇത്യേഷഃ നീട പ്രശ്നപത്രഭേദ പ്രകരണെ നിഗടിതഃ. അന്വേഷണാഭികരണാനുസാരം കോച്ചിംഗ് സംസ്ഥാപകസ്യ പുത്രേണ സഹ ത്രയാണാം ഛാത്രാണാം കൃതേ അഭിയുക്ത പി വി കുൽക്കർണി ഇത്യമുനാ രസായനശാസ്ത്രസ്യ പ്രശ്നാൻ പ്രാപയിതും മുഖ്യ ഭൂമികാ നിർവ്യൂഢാ. അപരഃ നിഗൃഹീതഃ അഭിയുക്തഃ തേജസ ഹർഷദ് കുമാരശാഹ വർത്തതേ യഃ പൂണെ നഗരസ്യ ഡോക്ടർ അഭംഗ പ്രഭു മെഡിക്കൽ അക്കാദമി ഇതി കോച്ചിംഗ് സംസ്ഥായാം ഭൗതികശാസ്ത്രസ്യ പ്രാധ്യാപകഃ അസ്തി. കേന്ദ്രീയാന്വേഷണാഭികരണേന ഏതാവതാ ദേശസ്യ ഏകോനപഞ്ചാശത് സ്ഥാനേഷു സഹസാന്വേഷണം വിഹിതം. യത്ര അനേകേ ആപത്തിജനക അഭിലേഖാഃ അങ്കീയ സംഗണകാഃ ദൂരഭാഷയന്ത്രാണി ച സ്വായത്തീകൃതാനി. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു സബലം പ്രോക്തവതി യത് ദേശസ്യ വികാസായ പൂർവോത്തര ക്ഷേത്രസ്യ വികാസഃ സർവഥാ അനിവാര്യഃ വർത്തതെ. അദ്യ ഗംഗടോക് നഗരെ സിക്കിം വിശ്വവിദ്യാലയസ്യ ദീക്ഷാന്ത സമാരോഹം സംബോധയന്തി രാഷ്ട്രപതി മുർമുഹു ഛാത്രാൻ സ്വകീയ വിചാരൈഃ നവോന്മേഷേണ പരസ്പര വിശ്വാസേന ച രാഷ്ട്രനിർമാണേ യോഗദാനം വിധാതും പരാമർശം പ്രദത്തവതി. മുർമു മഹോദയാ അവദത് യത് ശിക്ഷാ ഏവ സശക്തീകരണസ്യ പരമ മാർഗഃ അസ്തി.
1: നോർത്ത് ഈസ്റ്റ് കാ വികാസ് ദേശ് കി സമഗ്ര വികാസ് കെ ലിയെ അനിവാര്യ ഹേ. പൂർവോത്തര ക്ഷേത്ര കാ വികാസ് ഓർ രാഷ്ട്രീയ വികാസ് കെ ലക്ഷ്യ ആപസ് മേ ജുഡേ ഹുയേ ഹേ. യഹാ കെ യുവാഓ മേ അസീം പ്രതിഭാ ഹേ. സിക്കിം സഹിത് അന്യ രാജ്യ സെ ആയേ ഹുയേ വിദ്യാർത്ഥിയോ സെ മേ ആഗ്രഹ കർനാ ചാഹുംഗി കി ആപ് സബ് ഏക് ദൂസരേ കെ സമ്പർക് മേ രഹേ ഓർ മിൽ ജുൽ കർ രാഷ്ട്രീയ വികാസ് മേ യോഗദാൻ ദേനെ കാ ഭാവനാ മേ ആഗേ ബഢേ.
0: കനാഡ യാത്രയാഃ ദ്വിതീയ ദിവസെ ഭാരതസ്യ വാണിജ്യോദ്യോഗ മന്ത്രീ പീയൂഷ ഗോയലഃ കനാഡ ദേശസ്യ ടൊറോണ്ടോ നഗരെ വരിഷ്ഠ വ്യാപാരിക നേതൃഭിഃ സംസ്ഥാഗത നിവേശകൈഃ ച സഹ ഉച്ചസ്തരീയോപവേശനം വിഹിതവാൻ. യാത്രാ പ്രസംഗേ ശ്രീ ഗോയലഃ കനാഡ ദേശസ്യ അന്താരാഷ്ട്രീയ വ്യാപാര മന്ത്രിണാ മനിന്ദർ സിദ്ധു ഇത്യമുനാ സഹ സാക്ഷാത്കൃത്യ ഭാരത കനാഡ ദേശയോഃ വർദ്ധമാന പൂരക്താം അധികൃത്യ ചർച്ചാം കൃതവാൻ. തഥാ ച സുദൃഢ സർവകാരോദ്യോഗ സഹയോഗേന ചാലിതസ്യ അധിക സശക്തസ്യ പൂർവാനുമാന യോഗ്യസ്യ ച വ്യാപാര പാരിസ്ഥിതികി തന്ത്രസ്യ ആവശ്യകതായാമപി ബലം പ്രദത്തവാൻ. ഐപിഎൽ ക്രിക്കറ്റ് പ്രതിസ്പർദ്ധായാം അദ്യ സായം മൊഹാലി നഗരസ്യ ന്യൂ ചണ്ഡിഗഡ് ക്രീഡാംഗണേ സൺറൈസേഴ്സ് ഹൈദരാബാദ് ദലം രാജസ്ഥാൻ റോയൽസ് ദലേന സഹ പ്രതിസ്പർദ്ധിഷ്യതി. ഏഷാ സ്പർദ്ധാ സായം സാർദ്ധസപ്തവാദനെ സമാരപ്സ്യതെ. ഇതഃ പൂർവം ഗതരാത്രൌ ധർമ്മശാല നഗരെ ആയോജിതെ ദ്വന്ദ്വേ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ദലേന ഗുജറാത്ത് ടൈറ്റൻസ് ദലം ദ്വാനവതി ധാവനാങ്കൈഃ പരാജിതം. ഇതി വാർത്താഃ.
2: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ pmsuryagar.gov.in.
4: സ്കൂള് തുറക്കാറായി.
5: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
4: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
5: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
6: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും.

0: വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 പ്രധാന AI അധിഷ്ഠിത സംവിധാനങ്ങളിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ED രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധയിടങ്ങളിൽ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ED റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടറി പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിന് ശേഷം ഇപ്പം 6 വർഷമായിട്ട് എല്ലാ ഘടകങ്ങളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളമെടുക്കുന്ന സമയത്തും അതിന്റെ പണികൾ സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്കിതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്.
0: ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്. ജർമ്മൻ ഭാഷാ പരിശീലനവും

0: ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവെ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തര സൂചിക UPSC പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 മണി വരെ ഓൺലൈനായി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്. കായൽ കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവും ഉണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50 വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി.
0: പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധഗുണവും തീക്ഷണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൌമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്തമമായ ഈ വെളുത്തുള്ളി ഇന്ന് ഭൌമസൂചിക പദവിയിലൂടെ വ്യാജന്മാരെ തടഞ്ഞ് കർഷകർക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭരണ സൌകര്യങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ കാന്തല്ലൂരിലെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരും. ആധുനിക വിപണന സൌകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ ഈ കാർഷിക വിഭവം ലോകവിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടം പിടിക്കും.
0: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്നതും സംബന്ധിച്ച വാദങ്ങൾ ദുരുദ്ദേശപരമാണെന്ന് കരുതുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 04972 762.

0: ഹരിത സമൃദ്ധി
1: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: അല്ല സാവിത്രി, എന്തുണ്ട് വിശേഷം? കൊറേ ആയാലും കണ്ടിട്ട്.
1: എന്ത് വിശേഷ? ദുരന്ത ദുരിതാണ്.
0: അതെയോ? നീ പാത്രം എടുത്തിട്ട് എങ്ങോട്ടാ പോന്ന്?
1: ഞാന് അപ്പുറത്തെ അവരുടെ നിന്ന് കുറച്ച് കുടിക്കാനൊക്കെ വെള്ളം എടുക്കല്. കലക്ക് വെള്ളാണ്, ഒരു പടവേ ഉള്ളൂ. അതാണ് കലക്ക് വെള്ളം. കുടിക്കാനും വെക്കാനൊക്കെ അപ്പുറത്തുനിന്ന് എടുക്കുന്നത്.
0: ആ, ഒരു മഴ ഇന്നലെ പെയ്തേരം, പിന്നെ കുറച്ച് ആ തോട്ടിലെല്ലാം കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. പക്ഷെ കലക്കാണ് നീ പറഞ്ഞതുപോലെ തന്നെ. അത് കിണറിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. കുടിക്കാനെല്ലാം നേരെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട്
1: എടുക്കല്. അലക്കിയ തുണിന്റെ കളറ് വരെ മാറിപ്പോയടോ, എന്താക്കാനായത്?
0: അത് ഇപ്പം അല്ലെ, വേനൽക്കാലം വരുമ്പോ വെള്ളം കിട്ടാണ്ടിരിക്കുമ്പല്ലേ നമ്മൾ ഇത് ആലോചിക്കുള്ളൂ.
1: പ്രകൃതിയോട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു
0: തരുന്നുണ്ട്. ഖദീജന്റെ വീട്ടിൽ വെള്ളം ഉണ്ടോ?
1: ഉണ്ടെന്ന് തോന്നുന്നു. ഓളെ വീട്ടിലുണ്ടാവും, പൊതുവെ വറ്റലൊന്നുമില്ല.
0: ആ വീട്ടില് വെള്ളം ഉണ്ടാവും നമുക്ക്. ആ കിണറ്, വലിയ കിണറാന്ന് ഖദീജന്റെ കിണറ്. നമുക്ക് വെറുതെ ഒന്ന് നടന്നു നോക്കിയാലോ? അത്
1: പോയോക്കാം.
0: ഇതല്ലേ മാഷല്ലേ വരുന്നത്?
2: മാഷ് എങ്ങോട്ടാന്ന്? രണ്ടുപേരും കൂടി പാത്രങ്ങളെല്ലാം ഉണ്ടല്ലോ സാവിത്രിയുടെ കയ്യില്.
1: അത് എന്റെ വീട്ടിലെ വെള്ളം വറ്റി, ഒരു പടവേ ഉള്ളൂ. അപ്പൊ
2: അതാണ്
1: പക്ഷെ അത് കലക്ക് വെള്ള, നമുക്ക് വെക്കാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം അവരുടെ മുണ്ടലക്കിട്ട് മുഴുവൻ മണ്ണിന്റെ കളറായിപ്പോയി.
0: മാഷേ വെള്ളം ഈ നമ്മുടെ ഒന്നാമത് കുറച്ച് കുന്നും പ്രദേശം കൂടിയാണല്ലോ. നമ്മളതിനെ രണ്ടാളും കൂടി ഖദീജന്റെ വീട്ടിൽ എത്രത്തോളം വെള്ളം ഉണ്ട്?
1: കുറച്ച് കുടിക്കാനും വെക്കാനൊക്കെ ഇങ്ങനെ എടുക്കാലോ വെച്ചിട്ട് അങ്ങനെ പോകാം.
2: പക്ഷേ ഈ കുന്നിൻ പ്രദേശത്താണ് കുടിവെള്ളം കൂടുതൽ കിട്ടുക.
0: അതെ അതെ, ചില സ്ഥലത്ത് കുറയുന്നുണ്ട് മാഷേ.
1: അതെന്താന്ന് വെച്ചാ, അപ്പുറത്ത് പുതിയൊരു വീടെടുത്തിന്. അപ്പൊ അവർക്ക് കിണറ് പറ്റാനിട്ട് കുഴൽക്കിണറാ വെച്ചേ. അതിനുശേഷം ഞങ്ങളുടെ വെള്ളം അങ്ങ് ഇല്ലെങ്കിൽ വറ്റില്ല പൊതുവെ.
0: പക്ഷെ ശരിക്കും അങ്ങനെ അല്ല പറയുന്നുണ്ട്, അങ്ങനെയല്ലേ സംഭവിക്കും? ഒരാള് കുഴൽക്കിണർ ഒഴിച്ചാല് വെള്ളം ഇങ്ങനെ താഴ്ന്നു എല്ലാം പോവാം. പക്ഷെ
2: നമ്മള് ഭൂമിക്കടിയിലുള്ള കാര്യങ്ങളല്ലേ, എന്താണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
1: അതെ, ഓരോ പ്രതിഭാസമൊക്കെ കാണുന്നില്ലേ.
2: ചിലര് കുഴൽക്കിണറൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് കുഴിക്കുമ്പോ തന്നെ ഒരുപാട് വെള്ളം, സമീപത്തെ കിണറുകളിലൊക്കെ ഒരുപാട് വെള്ളം നിറയും. മറ്റേതുപോലെ സാവിത്രി പറഞ്ഞ പോലെ വെള്ളം വറ്റുന്ന ഒരു അവസ്ഥ വരും.
0: അതീ പറയുന്ന കേട്ടല്ലേ, കിണറിന് കുഴൽക്കിണറിലെ പൈപ്പിലെ കൂടി വെള്ളം മേലോട്ട് വരുന്ന
1: മറ്റേ പൊരളി മലക്കത്താ വീട്ടില് എത്ര പേർക്ക് അവര് വെള്ളം കൊടുക്കുന്നറിയോ? വലിയ ഉപകാരമാണ്. എന്തായാലും പക്ഷെ എന്തൊരു പ്രതിഭാസ, എന്തായത് അത്ഭുതം അല്ലേ?
2: നമ്മളൊക്കെ മണ്ണിനടിയിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അറിയാത്ത കാര്യങ്ങളൊക്കെ അത്ഭുതം തന്നെ.
0: പക്ഷേ നമ്മളൊരു കാര്യമുണ്ട് മാഷേ, ഈ വെള്ളം ഇല്ലാത്ത സമയത്തല്ലേ നമ്മൾ ഈ വെള്ളത്തിനെ പറ്റി ചിന്തിക്കുന്നത്?
2: കണ്ണില്ലാത്ത സമയത്താണ് കണ്ണിന്റെ വില അറിയാന്ന് പറഞ്ഞത്.
1: അല്ല മാഷ്, മാഷ് പറഞ്ഞില്ലേ കുന്നും പ്രദേശത്തായിരിക്കും വെള്ളം കൂടുതൽ, അവിടെ ക്ഷാമം ഉണ്ടാവില്ല. അതെങ്ങനെയാ?
2: നമ്മള് ഈ കുന്നുകള് മലകള് എന്ന് പറഞ്ഞാല് പ്രകൃതിയുടെ
1: ജലസംഭരണിയാണ്.
2: നമുക്കറിയാം കേരളത്തില് 44 നദികളുണ്ടല്ലോ. ഇത്രയും നദികൾ ഉണ്ടാവാൻ കാരണം നമ്മുടെ കേരളത്തിന്റെ മലനാട്, ധാരാളം മലകൾ. ഓരോ മലയുടെ അടിവാരത്തിലും ഒന്നിലധികം നദികളുണ്ട്. എല്ലാ മലകളുടെ താഴ്വാരത്തും നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അത് കേരളത്തിന്റെ മാത്രം, ഇന്ത്യയുടെ. നമ്മളിപ്പോ ഹിമാലയം അല്ലേ, ഹിമാലയത്തിന്റെ അടിവാരത്തു നിന്നാണ് നമ്മുടെ ഒരുപാട് സിന്ധു ഗംഗ നദികളെല്ലാം പ്രവഹിക്കുന്നത്. അപ്പോൾ മലകള് സംഭരിച്ചു വെക്കുന്ന ജലം ശുദ്ധീകരിച്ച് താഴ്വാരത്തിലൂടെ നീരുറവയായി നദികളായി അരുവികളായിട്ട് പോകുന്നു.
0: അതിന് നമുക്കിപ്പം മലയുണ്ട മാഷെ, എല്ലാം ജെ സി ബി അല്ലേ മാന്തി മാന്തി കളയുന്നു.
2: അതാണ് നമ്മള് ഈ ഒരു വരൾച്ചക്കൊക്കെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ ഈ ജലം സംഭരിച്ചു വെക്കേണ്ട മലകൾ നശിപ്പിക്കുന്നു, അതുപോലെ മണ്ണ് ഒലിച്ച് പോവാതിരിക്കാൻ അല്ലെങ്കിൽ പെയ്യുന്ന മഴവെള്ളം ഒലിച്ച് പോവാതിരിക്കാൻ തടയുന്നത് ആരായിരുന്നു? മരങ്ങളും അതിന്റെ വേരുകളാണ് അല്ലേ. നമ്മൾക്ക് സംരക്ഷണത്തിന് വേണ്ടി തടഞ്ഞു നിർത്തുന്ന വെള്ളം സംഭരിച്ചു വെക്കുന്ന വേരുകളെ നമ്മൾ നിഷ്കരണം വെട്ടി നശിപ്പിക്കുന്നു. ഈ ജലസംഭരണത്തിന് മരങ്ങള് വെച്ച് പിടിപ്പിക്കുകയും കുന്നുകൾ നിലനിർത്തുകയും

0: മാത്രമല്ല കൃഷി പോലും നമുക്ക് ജലസംഭരണത്തിന് വളരെയധികം സഹായിക്കും.
1: പിന്നെ പണ്ടെല്ലാം പറഞ്ഞ പിന്നെ നെൽപ്പാടങ്ങളിൽ വെള്ളത്തിന്റെ ഒരു ശേഖരം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നിലനിർത്താൻ വെള്ളം എല്ലാ കാലം നിൽക്കുന്നു പറഞ്ഞു നിൽക്കാം.
0: പ്രകൃതിയുടെ ഒരു നിയമം തന്നെയാണത്. വയലുകളിൽ ഇപ്പം വയലുകൾ എവിടെ ഉണ്ടെങ്കിലും അത് ആകാശത്തിൽ വയലുകളുടെ സ്ഥാനം കാണിക്കുന്നതാണ് കൊക്ക്, വെള്ളക്കൊക്ക് ഉണ്ടല്ലോ. കാരണം വയല് വേണം കൊക്കിന്, വയലിലെ ചെറുമീനുകളെയും അതുപോലെ അത്തരം ജീവികളെയാണ് അതിന്റെ ആഹാരം. വയലുകളില്ല, വയലുകളിലൊക്കെ നികത്തപ്പെടുന്നു അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യാത്തൊരവസ്ഥ വരുന്നു. അതിനൊരുപാട് കാരണമുണ്ട്. വയലുകള് നമ്മളിപ്പം ആളുകളുടെ എണ്ണം കൂടുന്നു.
2: അതെ, ഇപ്പൊ അടുത്ത് പത്രത്തിലൊക്കെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു
0: നമ്മൾ ഒന്നാം സ്ഥാനത്ത്,
1: ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തി.
2: ഇക്കാര്യത്തില് ചൈനേനെ വെട്ടിക്കുന്ന് വിചാരിച്ചിട്ടില്ല. ഇനിയിപ്പൊ അവർക്കൊക്കെ വീടുണ്ടാക്കണ്ടേ? അപ്പൊ പിന്നെ ഇനിയും
0: മറ്റെവിടെ പോകും? വയൽ നികത്താതെ എവിടെ പോകും? ഇപ്പൊ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി വയലുകൾ മാത്രമല്ല, ജലം സംഭരിച്ചു വെക്കുന്ന പല സ്ഥലങ്ങളും ഇന്ന് മണ്ണിട്ട് മൂടി അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ.
1: ഇനി എല്ലാം ഉള്ള കുന്നെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറെ പാറമടയും കല്ല് കൊത്തിയിട്ടൊക്കെ വെള്ളം സംഭരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അതിപ്പം എന്താ സംഭവിക്കുന്നത്? സാവിത്രി, വേനൽക്കാലത്താന്നേ നമുക്ക് ഒരു ഉരുളി കുടിക്കാനില്ല, മഴക്കാലത്താന്നേ ഉരുൾപൊട്ടലും അല്ലേ വലിയ വിപ്ലവവും പ്രകൃതിക്ഷോഭവും.
2: 2018-19 ചിന്തിക്കാനേ പറ്റൂല.
0: നമ്മള് നമ്മുടെ എന്താ പറയാ, സ്വയം കൃതാനാർത്ഥം എന്ന് പറയാം. നമ്മൾ ഇതുവരെ ഒരു പുഴയ്ക്ക് ഇത്രയധികം ദേഷ്യം പിടിക്കും നമ്മൾ കരുതിയിരുന്നില്ല. കവി പറഞ്ഞിരുന്നല്ലോ, പകയുണ്ട് പുഴകൾക്ക്, മലകൾക്ക്, മരങ്ങൾക്ക്, പുക തിന്ന പകലിനും ദേഷ്യമുണ്ടെന്ന് കവി മുരുകൻ കാട്ടാക്കട പറഞ്ഞിരുന്നു. ഒരു പുഴയുടെ ദേഷ്യം ശരിക്കും നമ്മൾ കണ്ടു. ഒരിക്കലും ഒഴുകില്ല എന്ന് കരുതിയ വഴികളിലൂടെയൊക്കെ പുഴ ദേഷ്യം പിടിച്ച് ഒഴുകി വന്നു, അവിടുത്തെ എല്ലാം നശിപ്പിച്ചു. നമ്മളോടുള്ള പ്രതിഷേധമാണ്, പ്രതികാരമാണ്. എന്നിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ?
1: എന്നിട്ടും പഠിച്ചിട്ടില്ല. ആ പുക കൊണ്ട് 2-3 ദിവസം ഈ പറഞ്ഞതുപോലെ തന്നെ തലസ്ഥാനം അടിച്ചല്ലേ.
0: പേര് ബ്രഹ്മഗിരി അല്ലേ, വലിയ പേരുമാണ്. അവിടെയൊക്കെയാണ് ഈ ഹോമഗിരിയായിട്ട് പുക വമിച്ചത്. അപ്പൊ നമ്മള് ഈ ജലസംഭരണികളായി പ്രകൃതി തന്നെ തന്ന കുറെ കാര്യങ്ങളുണ്ട്, മലകളും മരങ്ങളുമാണ്. അതില്ലാതിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ കാലാവസ്ഥയിൽ വ്യതിയാനം വരുന്നത്. ഇപ്പം മഴയുള്ള സമയത്ത് അമിതമായ മഴ, പ്രളയം വരുന്നു. മഴയില്ലാത്ത സമയത്ത് അമിത വരൾച്ച വരുന്നു. അപ്പൊ ഇത് രണ്ടും ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ പോലും ബാധിക്കുകയാണ്. നമ്മളിപ്പോ എല്ലാ ദിവസവും പത്രത്തിലും ടിവിയിലൊക്കെ കാണുന്നുണ്ടത് വന്യമൃഗങ്ങള് നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ അവരുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുമ്പോൾ പുറത്തേക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ.
1: അതുകൊണ്ടാണ്,
0: അതെ, അതുപോലെ നമ്മളും ഇനി കാട് കയറേണ്ടി വരും. പക്ഷെ കയറാൻ കാടുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: അത് മാത്രല്ല, പക്ഷെ നമ്മൾ ഇത് പറയുമ്പോ തന്നെ നമ്മളെ മുറ്റത്ത് ഒരു തുള്ളി വെള്ളം ഇറങ്ങാൻ നമ്മൾ
2: വിടുന്നുണ്ടാവും.
1: വീട്ടിൽ ഇന്റർലോക്ക് ഇട്ടിട്ട് റെഡിയാക്കിട്ട് വെള്ളം എല്ലാം പുറത്തേക്ക് കളയുന്നല്ലേ. പണ്ട് അങ്ങനെയല്ലല്ലോ, നമ്മൾ ഈ തട്ട് തട്ടാക്കിട്ട് ഇല്ലേ കർക്കിടകത്തില്
0: കോണ്ടൂർ ബണ്ടുകൾ,
1: കർക്കിടകത്തില് കൊത്തു, വേറെ തലാ വർഷത്തിന് ആ മുന്നേ ഒരു തെങ്ങിനൊക്കെ കൊത്തുന്നതെല്ലാം ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ
2: ഇപ്പെല്ലാം ചടങ്ങല്ലടോ. ആ സമയമാകുമ്പോ വന്നിട്ട് കുറച്ച് കുഴി എടുത്തു വെക്കും, ആ കുഴിയിൽ വേസ്റ്റ് കൊണ്ടിടും. ഉപകാരത്തിനൊന്നുമില്ല.
1: എന്നിട്ട് ഇതിനെല്ലാം പകരം ഇപ്പൊ മഴക്കുഴി കുഴിച്ചു വെക്കുന്നു, എന്നിട്ട് അതിൽ വെള്ളം ഇറങ്ങുന്നുണ്ടോ? വെള്ളം ഇറങ്ങാൻ മഴയുണ്ടോ?
0: ഇല്ല, നമ്മള് പരമ്പരാഗതമായ മഴക്കുഴികളായിരുന്നു കുളവും തോടുകളും പുഴകളും കായലുകളും. അതൊക്കെ നശിപ്പിച്ചപ്പോ നമ്മള് പുതിയ മഴക്കുഴികൾ അല്ലേ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നൊക്കെ പറയും, മഴവെള്ള സംഭരണികൾ, വലിയ കോൺക്രീറ്റ് സംഭരണികളൊക്കെ കിട്ടും. അത് വേനൽക്കാലാകുമ്പോഴേക്കും ഉപയോഗിക്കാൻ ഒരുപാട് പണച്ചെലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ ഗുണങ്ങളൊക്കെ അതിനുണ്ടെങ്കിൽ കൂടി അങ്ങനെ ചെയ്യേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്?
1: കൃത്രിമമായിട്ടുണ്ടാക്കേണ്ടി
0: വന്നു. നമ്മൾ നേരത്തെ പ്രകൃതി തന്നെ തന്ന ഈ മഴക്കുഴികൾ അല്ല ജലസംഭരണികൾ നമ്മൾ നശിപ്പിച്ചു. ഓരോ പുരയിടത്തിലും ഒരു കുളം ഉണ്ടായിരുന്നു, ആ കുളത്തിന് കരയിൽ നിറയെ ഒരുപാട് സസ്യങ്ങളൊക്കെ വളരും. അതുകൊണ്ട് ആ പുരയിടത്തിലെ കിണറിൽ ഒരിക്കലും വെള്ളം വറ്റുകയില്ല.
2: അപ്പൊ
0: ജലം സംഭരിച്ച് മണ്ണിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ മാത്രമേ അതിന് സമീപത്തെ കിണറുകളിലും വെള്ളം നിറയുള്ളൂ. അത് മനസ്സിലാക്കാതെ മണ്ണിലേക്ക് ഒലിച്ചു വരുന്ന വെള്ളം പെട്ടെന്ന് തന്നെ കടലിലേക്കും മറ്റൊക്കെ ഒഴുകിപ്പോവാൻ നമ്മൾ അനുവദിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം.
2: ഇപ്പൊ കടലിലും അതെ, എത്രയോ ശതമാനം വേസ്റ്റ് പോലുള്ളത് അതും പത്രത്തിൽ കണ്ടിനെ.
0: കടലിലും വേനൽ കൂടുമ്പം വെള്ളം കയറും, ഇങ്ങനെ
2: മഞ്ഞുരുകിയിരുന്ന.
0: അപ്പൊ ഇത് കാലാവസ്ഥാ വ്യതിയാനമാണ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള ഒരുപാട് ദോഷങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മള് പറയുന്ന കഥ ശരിയാണെങ്കിലും അല്ലെങ്കിലും പണ്ടൊരു കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ് ഭൂമിയിലെ അധിവസിച്ച ജീവജാലങ്ങൾ മുഴുവനും നശിച്ചുപോയത്.
1: അപ്പൊ
0: ഭൂമിയിലെ ഇന്ന് നമ്മളാണ് രാജാക്കന്മാരല്ലേ, നമുക്കും അന്തകനായിട്ട് ആര് വരാൻ സാധ്യതയുണ്ട്?
2: കാലാവസ്ഥ
0: വ്യതിയാനം വരാൻ സാധ്യതയുണ്ട്.
1: ഇതെന്താന്ന് വെച്ചാല് ചില ദിവസം കേൾക്കുന്നില്ല, കടലുള്ളിലേക്ക് വെളിഞ്ഞു പോയി, ചില ദിവസം ഇങ്ങോട്ട് കയറി വരും. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ ഇതൊന്നും.
0: ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇല്ലാത്ത കുന്നുകൾ ഉണ്ടാക്കാൻ എന്തായാലും
1: പറ്റില്ല.
0: പക്ഷെ പറ്റുന്ന ഒരു കാര്യം എന്താണ്, കൃഷിയോട് നമ്മൾ അകൽച്ച പാലിക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ കൃഷി നമ്മൾ ചെയ്യുക, അതിൽ വിളവ് കിട്ടിയാലും ഇല്ലെങ്കിലും അതിന്റെ പച്ചപ്പ്, അതിന്റെ വേരുകള് ഒക്കെ നമ്മളെ സഹായിക്കും. വെള്ളം മണ്ണിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് നമ്മളെ സഹായിക്കും.
1: അതുകൊണ്ട് സാവിത്രി ഒരു കാര്യം ചെയ്തോ, ഇപ്രാവശ്യം മഴ വരുന്നതിന് മുമ്പേ നീ എന്ത് ചെയ്യണം വെച്ചാല്, ആ മുറ്റത്ത് എന്തായാലും ഇനി ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന്റെ ലോക്കെല്ലാം ഇട്ടിട്ട് കൊടുക്കി വെച്ചിട്ടുണ്ട്. ആ മേലെ നിന്ന് വരുന്ന ഒഴുകിപ്പോന്ന വെള്ളം ഉണ്ടല്ലോ, അത് തടഞ്ഞു നിർത്തിയിട്ട് എന്തെങ്കിലും തടയ ഇട്ടിട്ട് വെള്ളം അവിടെ ഭൂമി തന്നെ ഇറങ്ങാനുള്ള ഒരു വഴിയാക്കി
2: കൂടുമ്പോഴേക്ക്
1: വെറുതെ ഒഴുക്കി വിടല്ല.
2: മഴക്കുഴിയും കുത്തണം എന്തായാലും.
0: കുറെ ഗ്രോ ബാഗിലൊക്കെ മണ്ണ് നിറച്ച് ചെടികളൊക്കെ നടുക.

കാലാവസ്ഥാ വ്യതിയാനം മറ്റെല്ലാ മേഖലയും പോലെ കാർഷിക മേഖലയെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. കാർബൺ രഹിത കൃഷിരീതി ഒരു പരിധിവരെ കാലാവസ്ഥാ വ്യതിയാനത്തെ തടഞ്ഞു നിർത്തുന്നതിന് സഹായകരമാണെന്ന് ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നു. അതുകൊണ്ടുതന്നെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ കാർബൺ രഹിത കൃഷിരീതി അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഇതിനായി 2022-23 ബഡ്ജറ്റിൽ സർക്കാർ 6 കോടി രൂപ നീക്കിവെച്ചതും ഈയിടെയായി വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ആദ്യഘട്ടത്തിൽ കൃഷിവകുപ്പിന്റെയും ആദിവാസി മേഖലകളുടെയും കീഴിലുള്ള 13 ഫാമുകളിലാണ് കാർബൺ രഹിത കൃഷിരീതി പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കുന്നത്. ഉൽപാദന മേഖല ലോകത്താകമാനം ഹരിതഗൃഹവാതകങ്ങൾ പുറംതള്ളുന്നതിൽ ഒന്നാമതാണ്. അത് അന്തരീക്ഷ താപനില ഉയർത്തുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ആഗോളതലത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ പുറംതള്ളുന്നതിനാൽ കാർഷിക കൃഷി അനുബന്ധ മേഖലകൾ വഹിക്കുന്ന പങ്ക് 14% നിലവിലെ സാങ്കേതിക മുന്നേറ്റങ്ങൾ പരിഗണിക്കുമ്പോൾ പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് 2050 ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം നിലവിലേതിനേക്കാൾ 3 ഇരട്ടിയോളം വർദ്ധിക്കുമെന്നാണ്. ആകെ 61 മില്യൺ ടൺ കാർബൺ ഡയോക്സൈഡ് ആണ് 2020 കേരളം പുറത്തുവിട്ടത്. ഇതിൽ കൃഷി, വനം, ഉപയോഗം തുടങ്ങിയവ മൂലമുണ്ടായത് 11.4 മില്യൺ ടണ്ണാണ്. പ്രതിമാസ മഴയിലും മഴ ദിനങ്ങളിലും പ്രതിദിന മഴയിലും ഉണ്ടായ വ്യത്യാസങ്ങളും ഉയർന്ന താപനിലയും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങളാണ്. കൃഷിയിലെ എല്ലാ പ്രവൃത്തികളും ഉപാധികളും കാർബൺ പുറന്തള്ളലുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. മണ്ണൊരുക്കൽ, വിത, ജലസേചനം, വിളവെടുപ്പ്, സംഭരണ സ്ഥലത്തേക്ക് കൊണ്ടുപോകൽ, വിളകൾ ഉണക്കുന്നത്, വളം, കീടനാശിനി എന്നിവയുടെ നിർമ്മാണം, പാക്കിംഗ്, സംഭരണ മേഖല, കാർഷിക യന്ത്രങ്ങളുടെയും കൃഷി അനുബന്ധ കെട്ടിടങ്ങളുടെയും നിർമ്മാണ സാമഗ്രികൾ എന്നിവയെല്ലാം കാർബൺ ബഹിർഗമന സ്രോതസ്സുകളാണ്. 1 ഏക്കർ പരമ്പരാഗത കൃഷിയിൽ 1 വർഷം 650 കിലോ കാർബൺ ഡയോക്സൈഡ് തത്തുല്യവാതകം പുറന്തള്ളുമ്പോൾ സംയോജിത കൃഷിയിൽ 500 ജൈവ കൃഷിയിൽ 300 ആണത്. 1 ലിറ്റർ ഡീസൽ 3.45 കിലോ കാർബൺ ഡയോക്സൈഡ് തത്തുല്യവാതകം പുറത്തുവിടുമെങ്കിൽ 1 കിലോ നൈട്രജൻ രാസവളം ഉൽപാദനം മുതൽ വിളകൾക്ക് മണ്ണിലൂടെ നൽകുന്നതുവരെ 4.77 കിലോ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു. 1 കിലോ ചാണകമാണ് നൈട്രജൻ സ്രോതസ്സെങ്കിൽ കാർബൺ ഡയോക്സൈഡ് തത്തുല്യവാതകം തുലോം 22 ഗ്രാം മാത്രമാണ്.

0: പ്രയോഗം, കൃത്യതാ കൃഷിരീതികൾ, മെച്ചപ്പെട്ട ജലസേചന രീതികൾ, രാസവളങ്ങളുടെ വിവേചനരഹിതമായ ഉപയോഗം പരിമിതപ്പെടുത്തുക എന്നിവ മണ്ണിന്റെ നാശം തടയുന്നതിനും കാർഷിക മേഖലയിലെ കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കുന്നതിനും പ്രധാനമാണ്. കാർബൺ നിലനിർത്തുന്നതിന് മണ്ണ് ആരോഗ്യകരവും ഫലഭൂയിഷ്ഠവുമാക്കണം. അതിനാൽ കാലാവസ്ഥാനുസൃതി കൃഷിരീതികളുടെ മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള അവബോധം സൃഷ്ടിക്കുന്നതും പ്രധാനമാണ്. 2050 ആഗോള ഊഷ്മാവ് പരമാവധി 1.50 സെൽഷ്യസ് വർദ്ധനവിൽ പിടിച്ചു നിർത്തുകയും 1000 കോടിയിലേക്ക് കുതിക്കുന്ന ലോക ജനതയുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുകയും വേണം. ഇക്കാര്യം കൊണ്ട് തന്നെ കാലാവസ്ഥാ മാറ്റത്തെ മറികടക്കുന്ന കാലാവസ്ഥാനുസൃത കൃഷിരീതിയാണ് പ്രയോഗത്തിൽ വരുത്തേണ്ടത്. പുറത്തു നിന്നുള്ള ഉപാധികളും ഫോസിൽ ഇന്ധനങ്ങളും പരമാവധി കുറച്ച് ശാസ്ത്രീയമായ പരിശീലന മുറകൾ പ്രചരിപ്പിക്കുന്നത് വഴി വിള അവശിഷ്ടങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും മണ്ണിലെ കാർബണിന്റെ സാന്ദ്രത കൂട്ടാനും സാധിക്കും. 2020 കേരളത്തിൽ 4000 ടൺ നൈട്രജൻ വളങ്ങളാണ് മണ്ണിൽ നിന്നും നഷ്ടപ്പെട്ട് അന്തരീക്ഷത്തിലും ജലാശയങ്ങളിലും എത്തിയത്. വളങ്ങളുടെ ഉപയോഗക്ഷമത പരമാവധി വർദ്ധിപ്പിക്കുന്നത് ഈ നഷ്ടം ഒഴിവാക്കും. ഇതുകൂടാതെ സംയോജിത വളപ്രയോഗം, ജലപോഷക ഉപയോഗക്ഷമത കൂടിയ പുതിയ ഇനങ്ങളുടെ ഉപയോഗം, പയറുവർഗ്ഗങ്ങളുടെ ഇടവിള കൃഷി, കാലിവളം, കമ്പോസ്റ്റ്, ആവശ്യത്തിനു മാത്രമുള്ള മണ്ണിളക്കൽ എന്നിവയ്ക്ക് കാർഷിക പരിതസ്ഥിതിക യൂണിറ്റ് അടിസ്ഥാനത്തിൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അതിവർഷവും ഉയർന്ന താപനിലയും ഉള്ളതിനാൽ മണ്ണിലെ കാർബൺ നിലനിർത്തൽ ഒരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ മണ്ണ് ജലസംരക്ഷണത്തോടൊപ്പം മഴവെള്ള കൊയ്ത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കൃഷി, കന്നുകാലി വളർത്തൽ മേഖലയുടെ ഹരിതഗൃഹവാതക ബഹിർഗമനം കുറയുന്നതിന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്ന നിർദ്ദേശങ്ങൾ, മെച്ചപ്പെട്ട കന്നുകാലി വളർത്തലും തീറ്റക്രമവും, നെൽകൃഷി പറിച്ചുനടീലിനും പകരം നേരിട്ടുള്ള വിധ, വെള്ളം തുടർച്ചയായി കെട്ടിനിർത്താതെ ഇടയ്ക്കിടെയുള്ള നനവാർച്ച, വിളാവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് നിർത്തുക, ജൈവവളങ്ങളുടെ നൈട്രജൻ വളങ്ങളുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയെല്ലാമാണ്. IPCC നിർദ്ദേശിക്കുന്നത് പ്രകാരം കാർബൺ നൈട്രൽ ആവുകയല്ല, മറിച്ച് നൈറ്റ് കാർബൺ എമിഷൻ സീറോ ആവുകയാണ് വേണ്ടത്. മനുഷ്യനാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ അന്തരീക്ഷത്തിനെ താങ്ങാൻ കഴിയുന്ന തുലനാവസ്ഥയിൽ എത്തിക്കുക എന്നതാണ് നൈറ്റ് സീറോ കാർബൺ എമിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാവുന്നു.
1: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗാങ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. യുവജനങ്ങളും വിദ്യാർത്ഥികളും കൃത്യമായ തയ്യാറെടുപ്പിലൂടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: ആപ് സബ് തോ ഇത്നേ അച്ഛേ സംസ്ഥാൻ സേ സിക്ക്.

0: लेकर जा रहे हैं, मैं ये कहना चाहूंगी कि अपने लक्ष्यों को प्रायोरिटाइज करें, शॉर्ट टर्म और लॉन्ग टर्म गोल्स तय करें और उन्हें अचीव करने की स्ट्रेटेजी भी बनाएं। शॉर्ट टर्म गोल्स आपको हर दिन मोटिवेटेड रखेंगे और इनसे आपको लॉन्ग टर्म गोल्स को अचीव करने में मदद भी मिलेगी।
1: രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സാക്ഷ്യം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് പി ഡി എസിൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: इस प्रोग्राम में तीन बड़े सुधार आज अप्रूव हुए हैं। सबसे पहला, राज्य में एक जो एफसीआई का बड़ा गोडाउन होता है वहां से डिफरेंट डिस्ट्रिक्ट्स में डिविजन्स में फेयर प्राइस शॉप तक पहुंचाने का जो कॉस्ट होती है, फैसला लिया है कि उस कॉस्ट को सपोर्ट करेंगे इस प्रोग्राम के तहत। दूसरा, जो फेयर प्राइस शॉप्स है उन फेयर प्राइस शॉप्स में जो डीलर्स का रिम्यूनरेशन रखा गया था एक लंबे टाइम से वो स्टैटिक था, तो वो भी इसमें आज फैसला लिया गया। और तीसरा फैसला लिया गया टेक्नोलॉजी का यूज करके पब्लिक डिस्ट्रीब्यूशन सिस्टम को हम कैसे मॉडर्नाइज कर सकते हैं।
1: സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്രസഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ED റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് എതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPIM സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA യുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. CBSE ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാരിനും CBSEക്കും NCERTക്കും കോടതി നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, വിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. VVPAT സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. വിഷയം സാങ്കേതിക സ്വഭാവമുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും ഇതു സംബന്ധിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വീടുകളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് PM സൂര്യഘര യോജന. സുതാര്യവും വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ സേവനമാണിതെന്നും പദ്ധതിയിലൂടെ വൈദ്യുതി ബിൽ 0 ൽ എത്തിക്കാൻ സാധിച്ചതായും ഇടുക്കി മുക്കുടം സ്വദേശി ഗോപി ആകാശവാണിയോട് പറഞ്ഞു.
4: പ്രധാനമന്ത്രിയുടെ സൂര്യഘർ യോജന പദ്ധതി പ്രകാരം സോളാർ വെച്ചത്, ഇത് വെച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടുന്നുണ്ട്. കറണ്ട് ബില്ല് -ആണ്. 2 ലക്ഷം രൂപയുടെ ലോണായിരുന്നു. ലോണ് SBI ബാങ്ക് തന്നിട്ടുണ്ട്. അതിൽ 78,000 രൂപ സബ്സിഡി.

0: ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. മിച്ചമുള്ളത് ഒരു ബോർഡിലേക്ക് എടുക്കും.
1: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദിപുത്രനായ ഇസ്മയിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ഉഷ്ണതരംഗം മൂലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തമായ വെയിലിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കയ്യിൽ കരുതാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗം രൂക്ഷമായി അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഡൽഹിയിൽ താപനില 43 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, യുപി എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നീറ്റ് യുജി പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. 13 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയി 29-ന് നടക്കുന്ന 2ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന 1ാം ക്വാളിഫയറിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ഈ മാസം 31-നാണ് ഫൈനൽ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി അപകടകരമായ രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവയുടെ അനധികൃത ഓൺലൈൻ വിൽപ്പനയ്ക്കും പരസ്യത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അമോണിയം നൈട്രേറ്റ്, ഗൺ പൌഡർ തുടങ്ങിയ നിയന്ത്രിത വസ്തുക്കളുടെ വിൽപ്പന സംബന്ധിച്ച് പ്രധാന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ 2023 നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട വിചാരണ വേഗത്തിലാക്കണമെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ സുപ്രീംകോടതി അധികൃതരിൽ നിന്നും തൽസ്ഥിതി റിപ്പോർട്ട് തേടി. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക പുറത്തിറക്കി യുപിഎസ്സി. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31-ന് വൈകുന്നേരം 6 മണിവരെ ഓൺലൈൻ ചോദ്യപേപ്പർ റെപ്രസന്റേഷൻ പോർട്ടൽ വഴി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പരാതികളും സമഗ്രമായി അവലോകനം ചെയ്തതിനു ശേഷമായിരിക്കും അന്തിമ ഉത്തരസൂചിക തയ്യാറാക്കുക. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പിഡിഎസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ സിപിഎം പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

എല്ലാപ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ തുരപ്പൻ വണ്ടിനെ കുറിച്ച് കേൾക്കാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.

നമ്മുടെ വണ്ടികളിൽ അടിക്കുന്ന പെട്രോളിൽ കരിമ്പിൻ നീരിൽ നിന്നുണ്ടാക്കുന്ന എത്തനോൾ, അതെ ഈഥൈൽ ആൽക്കഹോൾ, നമ്മുടെ എല്ലാ മദ്യങ്ങളെയും മദ്യങ്ങളാക്കുന്ന ആ ഘടകം തന്നെ. അതുകൂടി കുറേ വർഷങ്ങളായിട്ട് ചേർക്കുന്നുണ്ട് എന്നറിയാമല്ലോ. ഈ മദ്യത്തിന്റെ മണം മൂലം പെട്രോൾ കുഴലുകൾ തുരക്കുന്ന ഒരു തുരപ്പൻ വണ്ടുണ്ട്. വെള്ളമടിച്ച് കിറങ്ങാനൊന്നുമല്ല, ആ മണം അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അബദ്ധത്തിൽ ഇങ്ങനെ പെട്രോൾ കുഴലുകൾ തുരക്കുന്ന

റോഡുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വണ്ടി ഓടിക്കൊണ്ടിരിക്കെ ടാങ്കിലെ മൊത്തം പെട്രോളും കാലിയാക്കി നമ്മുടെ പെരുവഴിയിലാക്കുന്ന, വണ്ടിക്ക് തീപിടിപ്പിച്ച് നമ്മുടെ കഥ കഴിക്കാനോ സാധ്യതയുണ്ടാക്കുന്ന വണ്ടുകൾ, എന്തിനാവും ഈ ആംബ്രോസിയ ബീറ്റിലുകൾ ഈ മദ്യത്തിന്റെ മണം പിടിച്ചു വരുന്നത്? അതൊരു വല്ലാത്ത കഥയാണ്. മരത്തടികളും ഫർണിച്ചറുകളും ഒക്കെ തുരക്കുന്ന ബുഡ്ബോറർ വണ്ടുകളെയും അവയുടെ ലാർവപ്പുഴുക്കളെയും കുറിച്ചൊക്കെ നമ്മൾ കേട്ടിരിക്കും. നമ്മുടെ ഉഗ്രൻ ഡൈനിങ് ടേബിളിന്റെ അടിയിലും ജാലകപ്പടിയുടെ അരികിലും ഒക്കെയായിട്ട് മരപ്പൊടി കാണുമ്പോൾ നമുക്കറിയാം ഉള്ളിൽ ഒരു തുരപ്പനുണ്ടെന്ന്, ഉറക്കുത്തിയെന്ന് നമ്മൾ പറയും. രാത്രിയൊക്കെ ഇവർ തുരക്കുന്ന കിരുകിരാ ശബ്ദം നമുക്ക് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും. പച്ചമരമായിരുന്നപ്പോൾ പെൺവണ്ട് തുരന്ന് മുട്ടയിട്ടതായിരിക്കും ചിലപ്പോൾ. നമ്മൾ ആ മരം മുറിച്ച് പലകകളാക്കി ഫർണിച്ചറുകളും മര ഉരുപ്പടികളും ഒക്കെ ആക്കി മാറ്റുമ്പോഴായിരിക്കും ചിലപ്പോൾ വളരെ വൈകി ഉള്ളിലുള്ള മുട്ട വിരിഞ്ഞ് ലാർവപ്പുഴുക്കൾ അവയുടെ തീറ്റ ആരംഭിക്കുന്നത്. എന്നാൽ ചില പെട്രോൾ വാഹനങ്ങളിലെ ടാങ്കിൽ നിന്നും എഞ്ചിനിലേക്ക് പോകുന്ന കുഴൽ തുരന്ന് പെട്രോൾ ലീക്ക് ചെയ്യിക്കുന്ന കുഞ്ഞു വണ്ടുകൾ വേറെയുണ്ട്. ഇവരുടെ ഈ ദുസ്വഭാവം നാട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ മാത്രമാണ് പമ്പ് ചെയ്ത് പെട്രോൾ പുറത്തേക്ക് വരുള്ളൂ എന്നതിനാൽ ട്യൂബിലൂടെ പെട്രോൾ ലീക്ക് ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിൽ വരണമെന്നുമില്ല. അതായത് നിർത്തിയിട്ട സ്ഥലത്ത് പെട്രോൾ ചീറ്റി അടയാളമൊന്നും ഉണ്ടാവില്ല. പെരുവഴിയിൽ വണ്ടി നിന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾ കാര്യമറിയൂ. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ ടാങ്ക് കാലിയാകുന്നതുവരെ ചീറ്റി ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ എന്തെങ്കിലും കാരണം കൊണ്ട് തീപിടിച്ച് വൻ അപകടം ഉണ്ടായിക്കൂടാ എന്നുമില്ല. അത് ഓർക്കുമ്പോൾ മനസ്സ് കിടുങ്ങിപ്പോകും. നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ട്യൂബിൽ തുളവീണ് പെട്രോൾ മുഴുവൻ ചീറ്റി പുറത്തേക്ക് പോയിട്ട് വണ്ടികൾ വഴിയിലാകുന്ന അവസ്ഥ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. പല വർക്ക്ഷോപ്പുകളിലും ഇത്തരത്തിലുള്ള കേസുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. പലതും മാരുതി കാറുകളാണ്. അവയിൽ ഉപയോഗിക്കുന്ന റബ്ബർ ട്യൂബിന്റെ ഗുണമോ അവയുടെ സ്ഥാനമോ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതും കൂടാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തീപിടിച്ച് വണ്ടികൾ കത്തി അമർന്ന വാർത്തകളും നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് പലതിലും കാരണമെന്ന് പറയാറുണ്ടെങ്കിലും ചിലപ്പോൾ മാടമ്പള്ളിയിലെ യഥാർത്ഥ കുറ്റവാളി ഈ വണ്ടായിരിക്കാം. ആദ്യമൊന്നും കാര്യം എന്താണെന്ന് പിടികിട്ടാതെ മെക്കാനിക്കുകൾ അന്തമിട്ട് നിന്നിരുന്നു. സൂക്ഷിച്ച് പരിശോധിച്ചു നോക്കിയപ്പോഴാണ് കുഴലുകളിൽ നല്ല ഡ്രില്ലർ വെച്ച് തുരന്നതുപോലെ 2 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയ ദ്വാരങ്ങൾ കാണുന്നത്. ഒരു കടുകിന്റെ വലിപ്പം മാത്രത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ദ്വാരം. ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് ഇത്രയും കൃത്യതയോടെ ആര് ഇങ്ങനെ തുരക്കും എന്ന് അമ്പരന്നു പോകും. പെട്രോൾ വാഹനങ്ങൾ ഉണ്ടാകുന്നതിനും മനുഷ്യരുണ്ടാകുന്നതിനും എത്രയോ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ പരിണമിച്ചുണ്ടായ ഈ വണ്ടുകൾ എന്തിനാണ് നമുക്ക് ഈ ഉപദ്രവം ചെയ്യുന്നത് എന്നറിഞ്ഞാൽ അമ്പരന്നു പോകും. നെസ്റ്റസ് മ്യൂട്ടിലാറ്റസ് എന്ന ശാസ്ത്രനാമമുള്ള ഒരിനം വീവിൽ വണ്ടുകളാണ് ഇത്തരത്തിലുള്ള പെട്രോൾ കുഴലുകൾ തുരക്കുന്നത് എന്ന് വളരെ മുമ്പേ തന്നെ കണ്ടെത്തിയിരുന്നു. ഏഷ്യക്കാരായിട്ടുള്ള ഇവർ ഇവിടെ മാത്രമല്ല, ഇൻവേസീവ് സ്പീഷീസ് ആയിട്ട് അമേരിക്കയിലൊക്കെ 1999 അവിടെയും ഇത്തരത്തിലുള്ള പെട്രോൾ ടാങ്കുകളും കുഴലുകളും ഒക്കെ തുരക്കം തുടങ്ങിയിരുന്നു. കാംഫർ ഷോട്ട് ബോററർ, കാംഫർ ഷൂട്ട് ബോററർ, സ്വീറ്റ്ഗം, അംബ്രോസിയ ബീറ്റിൽ എന്നൊക്കെ ഇതിന് പേരുണ്ട്. അംബ്രോസിയ ഇനത്തിൽപ്പെട്ട ഈ കുഞ്ഞൻ വണ്ടുകൾ കാപ്പി നിറത്തിലോ കറുപ്പ് നിറത്തിലോ ഒക്കെയാണ് ഉണ്ടാകുക. കടുക് മണി വലിപ്പം മാത്രം, 2 മില്ലിമീറ്ററിനടുത്ത് വലിപ്പം മാത്രമുള്ളതാണ് ഈ വണ്ടുകൾ. കാഴ്ചയിലും വളരെ രസകരമാണ് ഇവയുടെ ശരീരം. മമ്പയറിന്റെ ഒരു ഭാഗം ചെത്തി കളഞ്ഞതുപോലെയായിരിക്കും ഇവയുടെ ആകൃതി. തലയും നെഞ്ചും ചേർത്തിട്ടുള്ള ഒരു ഭാഗവും ഉറപ്പുള്ള ചിറക് കവചം കൊണ്ട് മൂടിയിട്ടുള്ള ഒരു ശരീരവുമാണ് ഇവർക്കുണ്ടാകുക. രസം എന്താണെന്ന് വെച്ചാൽ തലയും ഉരസും കൂടിയ ആ ഭാഗത്തിനേക്കാൾ കുറവായിരിക്കും ശരീരത്തിന്റെ നീളം. അതായത് തലയാണ് മുഖ്യം. പെൺവണ്ടുകൾക്ക് മാത്രമാണ് ചിറകുകളുള്ളത്, ആൺവണ്ടുകൾക്ക് അതിനാൽ പറക്കാൻ കഴിയില്ല. ഇണചേരൽ മാത്രമാണ് ഏക പണി. ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് വണ്ടികളിലെ പെട്രോൾ ഒഴുകുന്ന കുഴലുകളും കാടുവെട്ട് പുല്ലുവെട്ട് യന്ത്രങ്ങളുടെയും യന്ത്രബോട്ടുകളുടെയും പ്ലാസ്റ്റിക് പെട്രോൾ ടാങ്കുകളും ലൈനുകളും പെൺവണ്ടുകൾ കുഞ്ഞു ദ്വാരങ്ങൾ തുരന്നുണ്ടാക്കുന്നത്. ഇവർക്ക് എന്തുകൊണ്ടാണ് പെട്രോളിന് ഇത്തരത്തിലുള്ള ഇഷ്ടം വരുന്നത് എന്നറിയുന്നതും കൗതുകകരമാണ്. ഈ തുരപ്പന്മാർ ഏഷ്യയിൽ പരിണമിച്ചുണ്ടായിട്ട് പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സസ്യ നേഴ്സറികളിലൂടെ കടന്നെത്തി ആ രാജ്യങ്ങളിൽ അധിനിവേശ സ്പീഷീസുകളായിട്ട് മാറിയവരാണ്. മരത്തിന്റെ ചെറുതണ്ടുകൾ തുരന്ന് അതിനുള്ളിൽ മുട്ടയിട്ട് മുട്ടകൾ വിരിയിച്ച് ലാർവപ്പുഴുക്കളെ അതിനുള്ളിൽ തന്നെ പ്യൂപ്പയാക്കി മാറ്റി അടുത്ത തലമുറകൾ ഉണ്ടാക്കുന്നവരാണിവർ. എന്നാൽ കൗതുകകരമായിട്ടുള്ള കാര്യം, മരത്തടിയോ നീരോ ഒന്നുമല്ല ഈ വണ്ടിന്റെയോ ലാർവപ്പുഴുക്കളുടെയോ ഭക്ഷണം. എന്നിട്ടും എന്തിനാണ് ഇവർ മരം തുരക്കുന്നത് എന്നുള്ളതാണ് കൗതുകം. ഈ മരം തുരക്കുന്നത് അവർക്ക് കൃഷി ചെയ്യാനാണ്, ഒരുതരം പൂപ്പലുകളെ വളർത്താൻ. അംബ്രോസിയ ഇനത്തിൽപ്പെട്ട ഇത്തരം വണ്ടുകളൊക്കെയും അംബ്രോസിയ വിഭാഗത്തിൽപ്പെട്ട ഫംഗസുകളെ, പൂപ്പലുകളെ വളർത്തുന്നവരാണ്. അങ്ങനെയാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത്, നമ്മൾ കൃഷി ചെയ്യുന്നത് പോലെ. ഫംഗസുകളുമായിട്ട് പോഷണ സഹവർത്തിത പരസ്പര സഹായ ജീവിതം, ന്യൂട്രീഷണൽ സിംബയോസിസ് എന്ന് പറയും. അത്തരത്തിലുള്ള ഒരു ജീവിതം നയിച്ച് പരിണമിച്ചുണ്ടായവരാണിവർ. അംബ്രോസിയ ഇനത്തിൽപ്പെട്ട ഫംഗസുകളെ ഇത്തരത്തിൽ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നതിനാലാണ് ഇത്തരം വണ്ടുകളെ അംബ്രോസിയ ബീറ്റിലുകൾ എന്ന് വിളിക്കുന്നത്. ജീർണിച്ചു തുടങ്ങിയതോ രോഗം ബാധിച്ചതോ കേടുവന്നതോ ആയിട്ടുള്ള മരത്തണ്ടുകളാണ് ഇവർക്ക് കൃഷിക്ക് വേണ്ടത്. അംബ്രോസില്ല ബിവറി എന്ന ഇനം ഫംഗസുകളെയാണ് നെസ്റ്റസ് മ്യൂട്ടിലാറ്റസ് എന്ന് പറയുന്ന നമ്മുടെ ഈ വണ്ടുകൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പൊ ഇവ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള മരങ്ങൾ തേടിയിട്ടാണ് പെൺവണ്ടുകൾ പറന്നു കളിക്കുക. വരൾച്ചയോ തീപിടുത്തമോ ഒക്കെ കൊണ്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള മരങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അപൂർവമായിട്ടേ കേടൊന്നുമില്ലാതെ മരക്കൊമ്പുകളും ഇവർ തിരഞ്ഞെടുക്കാറുള്ളൂ. നമ്മുടെ വിരൽ വണ്ണം

0: മാത്രമുള്ള ചെറിയ കമ്പുകളിൽ 2 മില്ലിമീറ്റർ മാത്രം വ്യാസമുള്ള കുഞ്ഞു ദ്വാരം ആഴത്തിൽ തുരക്കുകയാണ് ആദ്യം ചെയ്യുക. പിന്നീട് കമ്പിന് തിരശ്ചീനമായിട്ട് ശാഖകളായിട്ട് പിരിയുന്ന ഗാലറി ടണലുകൾ ഉണ്ടാക്കും. 3-4 സെന്റിമീറ്റർ നീളത്തിലുണ്ടാവും ഈ ഉള്ളിലുള്ള കുഴൽ ദ്വാരം. എന്നിട്ട് വണ്ടിന്റെ ദേഹത്ത് മുന്നേ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പൂപ്പൽ വിത്തുകളായിട്ടുള്ള സ്പോറുകൾ അവിടെ മുഴുവൻ വിതറിയിടും. ചെടിയുടെ സൈലന്റ് നീരിലെ പോഷകങ്ങൾ വലിച്ചെടുത്ത് ഈ ഫംഗസ് സ്പോറുകൾ വളർന്ന് ആ ടണലുകൾ മുഴുവൻ നിറയും. പെൺവണ്ടുകൾക്ക് മാത്രമാണല്ലോ ചിറകുള്ളത്, അതിനാൽ ഇവരാണ് ഇത്തരത്തിൽ സ്പോർ വിത്തുകളുമായിട്ട് ടണലുകൾ തുരക്കുന്നത്. ഈ ഫംഗസിനെയാണ് വണ്ടും അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളും ഭക്ഷണമാക്കുന്നത്. ആരോഗ്യം കുറഞ്ഞ മരത്തണ്ടിയുടെ ഉള്ളിലുള്ള ഈർപ്പവും മറ്റും ആ പൂപ്പലിന് വളരാൻ വളരെ അനുകൂലമാണല്ലോ. ഫംഗസിനെ സംബന്ധിച്ചിടത്തോളം അതിന് വളരാനുള്ള ഇടങ്ങൾ കണ്ടെത്തി അവിടെ കൊണ്ടുപോയിട്ട് അവയെ നടുകയാണല്ലോ വണ്ടി ചെയ്യുന്നത്. പകരമായിട്ട് കുറച്ച് ഭാഗം അവർക്ക് ഭക്ഷണമായിട്ട് നൽകുന്നു എന്ന് മാത്രം. ഒരു സിംബയോട്ടിക് പരസ്പര സഹായ സഹവർത്തിത ജീവിതം. അതായത് ഇതിൽ ഒന്നില്ലെങ്കിൽ മറ്റതിന് ജീവിതവും അല്ലെങ്കിൽ പെരുകലും സാധ്യമല്ല. വലിയ തോതിൽ ധാരാളമായിട്ട് വണ്ടുകൾ തുരക്കലും പൂപ്പൽ വളർത്തലും മുട്ടകൾ വിരിയലും ലാർവക്കുഞ്ഞുങ്ങൾ തീറ്റ തേടലും ഒക്കെയായിട്ട് തകൃതിയായിട്ട് മരത്തണ്ടിനുള്ളിൽ ഇവയുടെ ജീവിതം തുടർന്നാൽ സ്വതേ ക്ഷീണവും കേടുമുള്ള മരത്തണ്ടിന്റെ കാര്യം ഗോപിയാകും. ടണലുകളിൽ വിരിഞ്ഞുണ്ടാകുന്ന ആൺവണ്ടുകൾ അവിടെ തന്നെയുള്ള സഹോദരി വണ്ടുകളുമായിട്ട് ഇണ ചേർന്ന് ചത്തുപോകും. ഇങ്ങനെ വളരുന്ന പെൺവണ്ടുകളിൽ ടണലിനുള്ളിൽ വിരകി നടന്ന് അവയുടെ ശരീരത്തിലെ മൈക്കാഞ്ചിയ എന്ന ഭാഗത്ത് പൂപ്പലിന്റെ സ്പോറുകൾ ശേഖരിച്ചു വെച്ചാണ് പുറത്തേക്ക് പറന്നു പോകുക. എന്നിട്ട് മറ്റൊരു മരക്കമ്പ് തേടി അവയുടെ യാത്ര തുടരും, അവിടെ തുരക്കും. ഇവർ തുരന്ന മരത്തിന്റെ കമ്പിന് പുറത്തേക്ക് നീളത്തിൽ ഇങ്ങനെ മരപ്പൊടി പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടാവും. അത് വണ്ടിന്റെ കാഷ്ടമാണെന്നൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അല്ല, ഇവർ മരം ഒട്ടും തിന്നുന്നില്ല. തുരന്നു തുരന്നു പോകുമ്പോൾ വൃത്താകൃതിയിൽ പുറത്തേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. മല തുരന്നു പോകുന്ന JCB പുറത്തേക്ക് മണ്ണ് തള്ളുന്നത് പോലെ. ഇത്രയായിട്ടും പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന ഡയലോഗ് പോലെ ഈ തുരപ്പം വണ്ടിന് എന്താ പെട്രോൾ കുഴലിൽ കാര്യമെന്ന് നിങ്ങളൊക്കെ ചിന്തിച്ചില്ലേ? അതെ, അതിലേക്ക് വരാം. ഈ അംബ്രോസിയ ബീറ്റിലുകൾ അല്പം കേടും രോഗവും ക്ഷീണവും ഒക്കെയുള്ള മരത്തണ്ടുകളാണ് അന്വേഷിക്കുക പൂപ്പിൽ വളർത്താൻ എന്ന് പറഞ്ഞല്ലോ. അവരതെങ്ങനെയാണ് മനസ്സിലാക്കുക? അതിനും ഒരു വഴിയുണ്ട്. ഇവർ 1 മുതൽ 5 സെന്റിമീറ്റർ വരെ മാത്രം വ്യാസമുള്ള മരത്തണ്ടുകളാണ് തിരഞ്ഞെടുക്കുക. ഈ മരത്തണ്ടുകൾ അവർ കണ്ടെത്തുന്നത് കേടുവന്ന് ദ്രവിച്ചു തുടങ്ങിയതും വരൾച്ച മൂലമോ നനക്കാത്തത് മൂലമോ ആവശ്യത്തിന് വെള്ളം കിട്ടാതായതും അധികം വെയിലോ തീയോ ഒക്കെ കൊണ്ട് ഭാഗികമായിട്ട് പൊള്ളിയതും കീടബാധയേറ്റതുമായിട്ടുള്ള മരങ്ങളെയാണ്. ഇത്തരം ഒരു അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ മരങ്ങളിൽ സ്ട്രെസ് മൂലം അനുകൂല സാഹചര്യങ്ങളുണ്ടായിട്ട് ചിലയിനം ബാക്ടീരിയകൾ പ്രവർത്തിച്ച് എത്തനോളും എത്തനോളിന് സമാനമായിട്ടുള്ള ചില ഘടകങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടും. അതായത് എത്തനോൾ എന്ന് പറഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ. അപ്പോൾ ഈ ഈഥൈൽ ആൽക്കഹോളിന്റെ മണമുള്ള മരത്തണ്ടാണ് പാകമായ മരം എന്ന് ബീറ്റിൽ മനസ്സിലാക്കും. മരത്തണ്ടുകൾക്ക് മദ്യത്തിന്റെ ചെറിയ മണമുണ്ടെങ്കിൽ അത് കേടായതാണ്, എനിക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഇടമാണ് എന്ന് അംബ്രോസിയ ബീറ്റിലുകൾ മനസ്സിലാക്കും. ഇനി നമ്മുടെ പെട്രോളിൽ എങ്ങനെയാണ് മദ്യത്തിന്റെ മണം എത്തിയത് എന്നതിലേക്ക് വരാം. ഇന്ത്യയിൽ 2001 മുതൽ തന്നെ പെട്രോളിൽ എത്തനോൾ ബ്ലെൻഡ് ചെയ്യുന്ന പൈലറ്റ് പരിപാടി ആരംഭിച്ചിരുന്നു. പല സംസ്ഥാനങ്ങളും കരിമ്പിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര പോലെ തന്നെ മൊളാസസിൽ നിന്നും എത്തനോൾ നിർമ്മിച്ചിട്ട് ആ എത്തനോള് ഡീനാച്ചുർ ചെയ്തിട്ട് അതിനെ കൂടി പെട്രോളിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പെട്രോളിയം കമ്പനികൾ ഘട്ടം ഘട്ടമായിട്ട് അതിൽ ചേർക്കുന്ന ഇത്തരത്തിലുള്ള ബയോഫ്യൂവലിന്റെ അളവ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയായിരുന്നു. എത്തനോളും നന്നായിട്ട് ജ്വലനം ചെയ്യും, അതൊരു ബയോഫ്യൂവലാണ്. ഫോസിൽ ഫ്യൂവലുകൾ പോലെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നുമില്ല. 2014 ഇത്തരത്തിൽ പെട്രോളിന്റെ 1.5% മാത്രമായിരുന്നു എത്തനോൾ ചേർത്തിരുന്നത്. അത് പതുക്കെ കൂട്ടി 2019 ഏപ്രിൽ 1 മുതൽ എല്ലാ പെട്രോളിയം കമ്പനികൾക്കും 10% എത്തനോൾ ചേർക്കാനുള്ള അനുമതി നൽകി. 2025 ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന പെട്രോളിൽ മുഴുവനും 20% എത്തനോൾ ആയിരിക്കണമെന്നായിരുന്നു ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്ക്. അതായത് 1 ലിറ്റർ പെട്രോളിൽ 200 മില്ലി എത്തനോൾ. സാധാരണ ബീവറേജിൽ നിന്നും വാങ്ങുന്ന സാധാരണമായിട്ടുള്ള മദ്യത്തിലൊക്കെ 30-40% മാത്രമായിരിക്കും എത്തനോൾ എന്ന് ഓർക്കുക. ഇതിൽ 1 ലിറ്ററിൽ 20% എത്തനോളാണ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ 38 കോടി ലിറ്റർ മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള പെട്രോളുകൾ വിതരണം ചെയ്തിരുന്നതെങ്കിൽ 2023-24 കാലമായപ്പോഴേക്കും 534 കോടി ലിറ്റർ പെട്രോളായിട്ട് അത് മാറി. 1,06,000 കോടി രൂപയുടെ വിദേശ നാണ്യം ഇതുവഴി നമുക്ക് ലാഭിക്കാനായി. 544 ലക്ഷം മെട്രിക് ടൺ കാർബൺ ഡയോക്സൈഡിന്റെ ഉത്സർജനം കുറക്കാനായി. 1.45 ലക്ഷം കോടി രൂപ ഇത്തരത്തിലുള്ള കരിമ്പ് ഡിസ്റ്റിലറികൾക്കും 87,000 കോടി രൂപ കർഷകർക്കും ഇത്തരത്തിൽ വിതരണം ചെയ്യപ്പെട്ടു. പെട്രോളിയം പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഹരിതഗൃഹ വാതകങ്ങൾ കൂടുന്നത് കുറക്കാനും ആഗോള താപനം വർദ്ധിക്കാതിരിക്കാൻ സഹായിക്കാനും എന്നാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. കൂടെ പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നത് കുറക്കുന്നതിലൂടെ വിദേശ നാണ്യ ശേഖരം വർദ്ധിപ്പിക്കാനും നമുക്കാകും. കൂടാതെ രാഷ്ട്രീയമായിട്ട് വടക്കേ ഇന്ത്യയിലെ കരിമ്പ് കർഷകർക്കും ഡിസ്റ്റിലറി ഉടമകൾക്കും സഹായമാവുകയും ചെയ്യും. എന്തായാലും ബീവറേജിലേക്ക് ആളുകൾ പോകുന്നത് പോലെ ഈ മദ്യം അകത്താക്കാനല്ല ഈ ബീറ്റിലുകൾ അങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെയുള്ള എത്തനോൾ മണമുള്ള നമ്മുടെ കൈവണ്ണമുള്ള റബ്ബർ കുഴലുകൾ കാണുമ്പോൾ അത് അവരുടെ മുട്ടയിടാനുള്ള സൗകര്യമുള്ള മരക്കമ്പാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ പാവങ്ങൾ അത് തുരക്കുന്നത്. അംബ്രോസിയ വണ്ടികൾ കേടായ ഒരു മരത്തണ്ടാണെന്ന് കരുതിയിട്ടാണ് ഈ മാരുതി വണ്ടികളുടെ റബ്ബർ കൂടലുകൾ കഷ്ടപ്പെട്ട് തുരന്ന് ഉള്ളിൽ കയറുന്നത്. പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ അവർ തുരക്കൽ മതിയാക്കി രക്ഷപ്പെടുമായിരുന്നു. അതിനു മുമ്പേ തന്നെ പെട്രോൾ ദേഹത്ത് പറ്റിക്കഴിഞ്ഞാൽ ഇവർ ചത്തുപോവുകയും ചെയ്യും. എന്തായാലും വണ്ടിന്റെയും വണ്ടിയുടെയും കാര്യം കഷ്ടം തന്നെ. പെട്രോളിൽ ചേർക്കുന്ന ആൽക്കോഹോളിന്റെ അളവ് ഇനിയും കൂടുകയാണെങ്കിൽ ഇവരുടെ തുരക്കലും കൂടാനാണ് സാധ്യത. റബ്ബർ ട്യൂബുകളുടെ കട്ടി കൂട്ടിയില്ലെങ്കിൽ, അതിനെ റീഇൻഫോഴ്സ് ചെയ്തില്ലെങ്കിൽ വണ്ടികൾ വഴിയിലാകുകയോ ചിലപ്പോൾ തീപിടിക്കുകയോ ചെയ്യും. പറയാൻ വൈകിയ പ്രാണികഥയിലെ ഏഴഴകുള്ള ഒരു വില്ലത്തി നീ എന്ന് ഈ വണ്ടിനെ കുറിച്ച് പാടിപ്പോകും വിധം ഈ വണ്ട് എൻ്റെ വണ്ടികളും തുരന്നിട്ടുണ്ട്. എന്തായാലും പ്രാണികളെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വണ്ടിയോടും വേണ്ടായിരുന്നു വണ്ടേ എന്ന് പറയാൻ തോന്നും. വണ്ടി തുറന്ന് കാറിൻ്റെ പെട്രോൾ ടാങ്ക് ലീക്കായിട്ട് രണ്ടു പ്രാവശ്യം ഞാൻ വഴിയിലായിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് അപകടം പറ്റിയില്ല എന്ന് മാത്രം. രാവിലെയൊക്കെ വണ്ടി എടുത്ത് പുറപ്പെടുന്നതിന് മുമ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം പുറത്തിറങ്ങി താഴെ ഒന്ന് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. എപ്പോഴാണ് തുരക്കാൻ തോന്നുന്നത് എന്ന് പറയാനാവില്ല. അങ്ങനെ നോക്കിയാൽ നമുക്ക് നല്ലത്.
1: തുരപ്പൻ വണ്ടിനെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാവുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
4: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20-56-30, 7592-94-28-17, 8547-92-20-20.

ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്.
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ.
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999476836, 9447371836, 8078502836.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: റേഡിയോ മലബാർ കായികം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ചില IPL വിശേഷങ്ങൾ കേൾക്കാം. ഒരു പതിറ്റാണ്ടിനു ശേഷം വീണ്ടും ഒരു ഗുജറാത്ത് ടീമിനെ വീഴ്ത്തി RCB IPL ഫൈനലിൽ. ധരംശാലയിലെ HPCA സ്റ്റേഡിയത്തിൽ നടന്ന IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഫൈനൽ പ്രവേശനം. നിലവിലെ ചാമ്പ്യന്മാരായ RCBയുടെ 5th IPL ഫൈനലും തുടർച്ചയായ 2nd ഫൈനലുമാണിത്. 2016 ഗുജറാത്ത് ലയൺസിനെ തോൽപ്പിച്ചായിരുന്നു RCBയുടെ ഫൈനൽ പ്രവേശനം. ഇതുകൂടാതെ 2009, 2011, 2025 വർഷങ്ങളിലാണ് RCB IPL ഫൈനൽ കളിച്ചിട്ടുള്ളത്. 29 നടക്കുന്ന 2nd ക്വാളിഫയറിൽ എലിമിനേറ്ററിലെ വിജയിയെ ഗുജറാത്ത് നേരിടും. RCB ഉയർത്തിയ 255 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസ് 19.3 ഓവറിൽ 162 റൺസിന് ഓൾ ഔട്ടായി. 3 വിക്കറ്റ് വീഴ്ത്തിയ ജേക്കബ് ഡഫി, 2 വീതം വിക്കറ്റ് വീഴ്ത്തിയ റാസിക് സലാംദർ, ഭുവനേശ്വർ കുമാർ, കൃണാൽ പാണ്ഡ്യ, 1 വിക്കറ്റെടുത്ത ജോഷ് ഹേസൽവുഡ് എന്നിവരാണ് ഗുജറാത്തിനെ തകർത്തത്. അവസാന ഓവറുകളിൽ അർദ്ധസെഞ്ചുറിയുമായി പൊരുതി രാഹുൽ തവാത്തിയയാണ് ഗുജറാത്തിനെ വലിയ നാണക്കേടിൽ നിന്നും രക്ഷിച്ചത്. ജോസ് ബട്ട്ലർ 11 പന്തിൽ 29, സായ് സുദർശൻ 9 പന്തിൽ 14 എന്നിവർ മാത്രമാണ് 2 കടന്ന മറ്റു ബാറ്റർമാർ. കൂറ്റൻ ലക്ഷ്യം ചേസ് ചെയ്യാനിറങ്ങിയ ഗുജറാത്തിന്റെ തുടക്കം മികച്ചതായിരുന്നു. ആദ്യ 2 പന്തുകൾ തന്നെ ബൗണ്ടറി കടത്തിയ ഓപ്പണർ സായ് സുദർശൻ നയം വ്യക്തമാക്കി. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ 2 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഭുവനേശ്വർ കുമാർ വരാൻ പോകുന്നതിന്റെ സൂചന ഗുജറാത്തിന് നൽകി. 3rd ഓവറിലെ 3rd പന്തിൽ സായ് സുദർശൻ ഹിറ്റ് വിക്കറ്റായതോടെ ഗുജറാത്തിന്റെ തകർച്ചയും ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് ക്രീസിലെത്തിയ ഒരു ഗുജറാത്ത് ബാറ്റർക്ക് പോലും നിലയുറപ്പിക്കാനായില്ല. പവർ പ്ലേയിൽ മാത്രം 5 വിക്കറ്റാണ് വീണത്. സായിയെ കൂടാതെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 7 പന്തിൽ 2 റൺസ്, ജോസ് ബട്ട്ലർ 11 പന്തിൽ 29 റൺസ്, നിഷാന്ത് സിദ്ധു 3 പന്തിൽ 5 റൺസ്, ജേസൺ ഹോൾഡർ 0 എന്നിവരുടെ വിക്കറ്റുകളാണ് പവർ പ്ലേയിൽ വീണത്. 6 ഓവർ പൂർത്തിയായപ്പോൾ 5 വിക്കറ്റിന് 51 എന്ന ദയനീയ സ്ഥിതിയിലായിരുന്നു ഗുജറാത്ത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം 9th ഓവറിൽ 8 പന്തിൽ 8 റൺസ് നേടിയ വാഷിംഗ്ടൺ സുന്ദറിനെ വീഴ്ത്തി ജേക്കബ് ഡഫി തന്നെ വീണ്ടും ഗുജറാത്തിന് അടുത്ത ആഘാതം നൽകി. പിന്നാലെ റാഷിദ് ഖാൻ 9 പന്തിൽ 8 റൺസ്, കഗീസോ റബാദ 5 പന്തിൽ 9 റൺസ് എന്നിവരും കീഴടങ്ങി. എന്നാൽ 9th വിക്കറ്റിൽ മുഹമ്മദ് സിറാജിനെ കൂട്ടുപിടിച്ച് രാഹുൽ തവാത്തിയ നടത്തിയ ചെറുത്തുനിൽപ്പാണ് ഗുജറാത്തിന്റെ തോൽവി ഭാരം കുറച്ചത്. 9th വിക്കറ്റിൽ നേടിയ 68 റൺസിൽ സിറാജിന്റെ സംഭാവന 5 റൺസ് മാത്രം. 19th ഓവറിൽ ഭുവനേശ്വർ കുമാറാണ് തെവാത്തിയയെ പുറത്താക്കിയത്. 43 പന്തിൽ 4 സിക്സുകളുടെയും 8 ഫോറുകളുടെയും അകമ്പടിയോടെയാണ് തെവാത്തിയ 68 റൺസ് നേടിയത്. അവസാന ഓവറിൽ സിറാജിനെ ക്രുനാൽ വീഴ്ത്തിയതോടെ RCBയുടെ ഫൈനൽ പ്രവേശനം സാധ്യമായി. ഈ സീസണിലെ തന്റെ ഏറ്റവും മനോഹരമായ ഇന്നിംഗ്സ് പ്ലേ ഓഫിലേക്ക് കാത്തുവച്ച ക്യാപ്റ്റൻ രജക് പാട്ടീദാറിന്റെ കിടിലൻ ബാറ്റിംഗിന്റെ കരുത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ക്വാളിഫയർ മത്സരത്തിൽ റെക്കോർഡ് ടോട്ടൽ കണ്ടെത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ബംഗളൂരു 254 റൺസ് എടുത്തു. അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ രജത് പാട്ടീദാർ 33 പന്തിൽ 93 റൺസ്, ക്രുനാൽ പാണ്ഡ്യ 28 പന്തിൽ 43 റൺസ്, വിരാട് കോഹ്ലി 25 പന്തിൽ 43 റൺസ്, ദേവദത്ത് പടിക്കൽ 19 പന്തിൽ 30 റൺസ് എന്നിവരുടെ ബാറ്റിംഗ് കരുത്തിലാണ് RCB മികച്ച സ്കോർ കണ്ടെത്തിയത്. IPL പ്ലേ ഓഫിലെ ഏറ്റവും ഉയർന്ന ടോട്ടലാണിത്. 2023 മുംബൈ ഇന്ത്യൻസിനെതിരെ ഗുജറാത്ത്

ക്യാപ്റ്റൻസ് നേടിയ 233 റൺസാണ് മറികടന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ആർ സി ബിക്ക് ഓപ്പണർ വെങ്കടേഷ് അയ്യർ 7 പന്തിൽ 19 റൺസ് മികച്ച തുടക്കമാണ് നൽകിയത്. ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്തി തുടങ്ങിയ വെങ്കടേഷ് ആകെ 14 റൺസാണ് ആ ഓവറിൽ നേടിയത്. തൊട്ടടുത്ത ഓവറിൽ കഗീസോ റബാദയ്ക്കെതിരെ സിക്സറും നേടിയ വെങ്കടേഷ് പക്ഷേ തൊട്ടടുത്ത ഓവറിൽ പുറത്തായി. എന്നാൽ പിന്നീടെത്തിയ ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും അതേ ഗിയറിൽ തന്നെ മുന്നോട്ടു പോയതോടെ ആർ സി ബി സ്കോർ കുതിച്ചു. പവർപ്ലേ അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റിന് 76 റൺസ് എന്ന നിലയിലായിരുന്നു ആർ സി ബി. ഐ പി എൽ പ്ലേ ഓഫിലെ ഏറ്റവും ഉയർന്ന 4-ാമത്തെ പവർപ്ലേ സ്കോറാണിത്. എന്നാൽ 9-ാം ഓവറിൽ വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലിനെയും ഒന്നിടവിട്ട പന്തുകളിൽ പുറത്താക്കി ജെയ്സൺ ഹോൾഡർ ആർ സി ബിക്ക് ഇരട്ടപ്രഹരം നൽകി. ഇരുവരും ചേർന്ന് 2-ാം വിക്കറ്റിൽ 72 റൺസാണ് കൂട്ടിച്ചേർത്തത്. ഇതിനുശേഷമാണ് 4-ാം വിക്കറ്റിൽ രജത് പാട്ടീദാറും കൃണാൽ പാണ്ഡ്യയും ഒന്നിച്ചത്. ഇരുവരും നിലയുറപ്പിക്കാൻ കുറച്ചു സമയമെടുത്തതോടെ മധ്യ ഓവറുകളിൽ ആർ സി ബിയുടെ സ്കോറിംഗിന്റെ വേഗത കുറഞ്ഞു. എന്നാൽ 15-ാം ഓവറിൽ കുൽവന്ത് ഗജ്റോലിക്കെതിരെ 28 റൺസ് അടിച്ചുകൂട്ടിയാണ് ആർ സി ബി വീണ്ടും ട്രാക്കിലായത്. പിന്നീടുള്ള 5 ഓവറുകളിൽ 21, 15, 10, 21, 19 എന്നിങ്ങനെയായിരുന്നു ആർ സി ബിയുടെ സ്കോറിംഗ്. ഇതിനിടെ കൃണാൽ പാണ്ഡ്യയും പിന്നീടെത്തിയ ടിം ഡേവിഡും പുറത്തായെങ്കിലും രജത് പാട്ടീദാർ മയം കാണിച്ചില്ല. ആകെ 9 6ഉം 5 4ഉമാണ് രജത്തിന്റെ ബാറ്റിൽ നിന്നും പിറന്നത്. 7-ാമനായി ഇറങ്ങിയ ജിതേഷ് ശർമ്മ 1 6ഉം 1 4ഉം അടിച്ച് പുറത്താകാതെ നിന്നു. 5 പന്തിൽ 15 റൺസ്. ഗുജറാത്തിനായി കഗീസോ റബാദയും ജെയ്സൺ ഹോൾഡറും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ പ്രസിദ്ധ് കൃഷ്ണ 1 വിക്കറ്റെടുത്തു. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ടീമിൽ ഒരു മാറ്റവുമായാണ് ഗുജറാത്ത് ഇറങ്ങിയത്. അർഷദ് ഖാനു പകരം കുൽവന്ത് ഗജ്റോലിയ പ്ലേയിംഗ് ഇലവനിലെത്തി. അവസാന ലീഗ് മത്സരത്തിലെ അതേ ഇലവനുമായാണ് ആർ സി ബി ക്വാളിഫയറിന് ഇറങ്ങിയത്. പ്ലേയിംഗ് ഇലവനിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, വെങ്കടേഷ് അയ്യർ, വിരാട് കോഹ്ലി, ദേവദത്ത് പടിക്കൽ, ക്യാപ്റ്റൻ രജത് പാട്ടീദാർ, വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജേക്കബ് ഡെഫി, ജോഷ് ഹേസൽവുഡ്, റാസിഖ് സലാംദർ എന്നിവരാണ്. പ്ലേയിംഗ് ഇലവനിൽ ഗുജറാത്ത് ടൈറ്റൻസ്: സായി സുദർശൻ, ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ, വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലർ, വാഷിംഗ്ടൺ സുന്ദർ, നിശാന്ത് സിദ്ദു, ജെയ്സൺ ഹോൾഡർ, റാഷിദ് ഖാൻ, കുൽവന്ത് ഗജ്റോലിയ, കഗീസോ റബാദ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ 1-ാം പ്ലേ ഓഫിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ കീഴടക്കി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിന് യോഗ്യത നേടിയിരിക്കുകയാണ്. ധരംശാലയിലെ റണ്ണൊഴുകുന്ന പിച്ചിൽ 92 റൺസിന്റെ വമ്പൻ തോൽവിയാണ് ഗുജറാത്ത് ഏറ്റുവാങ്ങിയത്. മറുപടി ബാറ്റിങ്ങിൽ ഗുജറാത്ത് 162 റൺസിന് പുറത്തായപ്പോൾ ബാറ്റിങ്ങിൽ തിളങ്ങിയത് മധ്യനിര താരം രാഹുൽ തെവാത്തിയ മാത്രമായിരുന്നു. 43 പന്തുകൾ നേരിട്ട തെവാത്തിയ 68 റൺസെടുത്തു. 4 6ഉകളും 8 4ഉകളുമാണ് ധരംശാലയിൽ തെവാത്തിയ ബൗണ്ടറി കടത്തിയത്. 88 റൺസെടുക്കുന്നതിനിടെ 8 വിക്കറ്റ് നഷ്ടപ്പെട്ട ഗുജറാത്തിനെ തെവാത്തിയയുടെ ഒറ്റയാൾ പോരാട്ടം 150 കടത്തി. പക്ഷേ ഗുജറാത്തിനെ വിജയത്തിലേക്കെത്തിക്കാൻ തെവാത്തിയയ്ക്കു സാധിച്ചില്ല. എങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ താരം മഹേന്ദ്ര സിംഗ് ധോണി വർഷങ്ങളായി കൊണ്ടു നടന്ന ഒരു റെക്കോർഡ് തകർക്കാൻ രാഹുൽ തെവാത്തിയയ്ക്കു കഴിഞ്ഞു. ഐ പി എൽ പ്ലേ ഓഫ് മത്സരങ്ങളിൽ 7-ാം നമ്പരിലോ അതിൽ താഴെയോ ബാറ്റിംഗിനിറങ്ങി ഒരു താരം നേരിടുന്ന ഉയർന്ന സ്കോറാണ് തെവാത്തിയ ധരംശാലയിൽ പടുത്തുയർത്തിയത്. രണ്ടായിരത്തി 2013 ഐ പി എൽ ഫൈനലിൽ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ധോണി 45 പന്തിൽ 63 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. 2026 ഐ പി എല്ലിൽ തെവാത്തിയയുടെ ആദ്യ അർദ്ധ സെഞ്ചുറിയാണ് ആർ സി ബിക്കെതിരെ നേടിയത്. സീസണിലെ 14 മത്സരങ്ങൾ കളിച്ചെങ്കിലും 166 റൺസ് നേടാൻ മാത്രമാണ് താരത്തിന് ഇതുവരെ സാധിച്ചത്. തുടർച്ചയായ 2-ാം ഫൈനലിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു ടിക്കറ്റെടുത്തത്. ഐ പി എല്ലിൽ ഇത് 5-ാം തവണയാണ് ബംഗളൂരു ഫൈനലിന് യോഗ്യത നേടുന്നത്. ക്യാപ്റ്റൻ രജത് പാട്ടീദാറിന്റെ അപരാജിത അർദ്ധ സെഞ്ചുറി കരുത്തിൽ 254 റൺസ് എന്ന കൂറ്റൻ ടോട്ടൽ നേടിയ ബംഗളൂരു 3 വിക്കറ്റ് വീഴ്ത്തിയ ജേക്കബ് ഡഫിയുടെ ബോളിംഗ് മികവിൽ ഗുജറാത്തിനെ 162 റൺസിൽ ഒതുക്കി. തോറ്റെങ്കിലും 29-ന് നടക്കുന്ന 2-ാം

ക്വാളിഫയർ ജയിച്ചാൽ ഗുജറാത്തിനെ ഫൈനലിൽ കടക്കാം. ഇരുന്നൂറ്റി 255 റൺസ് എന്ന റൺമല കയറാൻ ഇറങ്ങിയ ഗുജറാത്തിന് ഡെഫി എറിഞ്ഞ മൂന്നാം ഓവറിന്റെ രണ്ടാം പന്തിൽ ഹിറ്റ് വിക്കറ്റിന്റെ രൂപത്തിൽ ഓപ്പണർ സായി സുദർശനെ 14 റൺസിന് നഷ്ടമായി. തൊട്ടു പിന്നാലെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ ഭുവനേശ്വർ കുമാർ പുറത്താക്കിയതോടെ ഗുജറാത്ത് കിതപ്പ് ആരംഭിച്ചു. ജോസ് ബട്ട്ലർ 29 റൺസ്, നിഷാന്ത് സിദ്ധു 5 റൺസ്, ജെയ്സൺ ഹോൾഡർ 0, വാഷിംഗ്ടൺ സുന്ദർ 8, റാഷിദ് ഖാൻ 8, കഗീസോ റബാദ 9 എന്നിവരും കൂടാരം കയറിയതോടെ ഗുജറാത്ത് 8 വിക്കറ്റിന് 88 റൺസ് എന്ന നിലയിലായി. രാഹുൽ തവാത്തിയ നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് ഗുജറാത്തിന് അല്പമെങ്കിലും ആശ്വാസമായത്. 68 റൺസ്. നേരത്തെ ടോസ് നഷ്ടമായി ബാറ്റിംഗിന് ഇറങ്ങിയ ബംഗളൂരുവിനെ വെങ്കടേഷ് അയ്യറിനെ 19 റൺസ് നേരത്തെ തന്നെ നഷ്ടമായെങ്കിലും രണ്ടാം വിക്കറ്റിൽ 72 റൺസ് ചേർത്ത 43 റൺസ് നേടിയ വിരാട് കോഹ്ലിയും 30 റൺസ് നേടിയ ദേവദത്ത് പടിക്കലിന്റെയും സഖ്യം മികച്ച അടിത്തറ നൽകി. പിന്നാലെ എത്തിയ പാട്ടീദാറും കൃണാൽ പാണ്ഡ്യയും തകർത്ത് കളിച്ചതോടെ ബംഗളൂരു അനായാസം 200 കടന്നു. 14 ഓവറിൽ തന്റെ വ്യക്തിഗത സ്കോർ 16 റൺസിലും 21 റൺസിലും നിൽക്കെ രണ്ട് തവണ ഗുജറാത്ത് ഫീൽഡർമാർ ക്യാച്ച് കൈവിട്ട് സഹായിച്ചത് പാട്ടീദാറിന്റെ ഇന്നിംഗ്സിൽ നിർണായകമായി. 15 ഓവറിൽ 2 നോബോളും ഒരു വൈഡും അടക്കം 28 റൺസ് വിട്ടു നൽകിയ ഗുജറാത്ത് ബോളർ കുൽവന്ത് ഖജറോലിയെയും ബംഗളൂരുവിന്റെ റൺറേറ്റ് ഉയർത്തി. ഈ രണ്ട് ഓവറുകളുമാണ് മത്സരം ബംഗളൂരുവിനെ അനുകൂലമാക്കിയത്. പ്രിയ ശ്രോതാക്കളെ, ചില ഐ പി എൽ വിശേഷങ്ങളായിരുന്നു കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു. കായികം.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: അവിടെ പാദസരം കിലുങ്ങുമ്പോ എന്റെ നെഞ്ചിന താറാട്ട, ആ മുടി അഴിച്ചിടുമ്പോ ശരീരം ആകെ കോരി തരിക്കുക. എന്റെ ആ വട്ടപ്പൊട്ടി എപ്പോഴിങ്ങനെ മാടി വിളിക്കുന്നവ തോന്നുക. എന്നാ ചന്തവാവുക്ക്, ഇവിടുത്തെ ചേറ് കുഴച്ച് ബ്രഹ്മാവ് ഉണ്ടാക്കിയെടുത്തതാ അവളെ മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ.
2: പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? അതെ, അങ്ങനെയൊരു പെണ്ണിന്റെ പക പറഞ്ഞ സിനിമ കണ്ണെഴുതി പൊട്ടും തൊട്ട്. കണ്ണെഴുതി പൊട്ടും തൊട്ടിന്റെ വിശേഷങ്ങളുമായി ഞാൻ രാജശ്രീ നാരായണൻ. ഏവർക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം. ചിത്ര

0: ബോട്ട് നിർത്തണം കൊച്ചുമലയാളി.
1: പെണ്ണാളന്മാരുടെ കെട്ടുവള്ളം
2: നല്ല ശകുനമാണല്ലോടാ. എണ്ണം കുറവാണല്ലോടാ.
0: ഇപ്പോ പഴയതുപോലെ ഒന്നും അല്ല കാര്യങ്ങള്. കൊയ്ത്തെന്ന് പറഞ്ഞാ പെണ്ണുങ്ങൾക്ക് പുച്ഛമ, പിന്നെ നടയച്ച മുതലാളിയുടെ കണ്ടത്തിലേക്ക് പറഞ്ഞ തീരെ. 40 എണ്ണത്തിന് കിട്ടിയില്ലെങ്കിലും 25 എണ്ണത്തിന് ഒപ്പിച്ചു.
3: ടൗണിലെ തുണിക്കടയിലും ചായക്കടയിലും ഒക്കെ എവിടെ എടുത്തുകൊടുപ്പ്, ഏത് നല്ല കൂലിയും കിട്ടും.
2: എല്ലാം പഴയ വിസകളാണോടാ?
0: അതെന്നാ ചോദ്യമാ കൊച്ചു മുതലാളി, ഒരിടത്തും ആളെ കിട്ടിയില്ലെന്ന് പറഞ്ഞാലും ഞാൻ ഒപ്പിച്ചിട്ടില്ലയോ?
3: അത് നേരാണ് മുളകിനെ, ഈ പണി പറ്റോ?
0: 25 ൽ 21 ഇടിവട്ട
3: ഇപ്പൊ കാണുന്നു.
2: വേണ്ട വിശ്വാസം. ഇതാര് കനകം? നീ ഉണ്ടോടി
4: ഇക്കൊല്ലം?
2: നീ അങ്ങ് കേറി തടിച്ചല്ലോടി.

0: ചാക്കോ വധക്കേസിലെ പ്രതി ഉത്തമനെ കോടതി വെറുതെ വിട്ടു. പ്രമാദമായ ചാക്കോ വധക്കേസിലെ ഒന്നാം പ്രതി ഉത്തമനെയും രണ്ടും മൂന്നും പ്രതികളായ ജോസ്, ദിവാകരൻ എന്നിവരെയും കുറ്റക്കാരല്ലെന്ന് കണ്ടു വെറുതെ വിടാൻ ആലപ്പുഴ സെഷൻസ് കോടതി ഉത്തരവായി.
1: പാളിയൊന്ന് പൊക്കി നോക്കണ്ട അവറാച്ച.
2: കനകം, നീ നിത്യഹരിതയാണല്ലോ, അന്നും ഇന്ന് നീ ഒരുപോലെ ഇരിക്കുന്നു. കൊച്ചുമോരാളി എങ്ങാനും നിന്നെ ഒന്ന് കാണണം.
1: കണ്ടു, കൊച്ചുമോരാളി നല്ല മുട്ടനാരിനെ പോലെ അല്ലയോ ഇരിക്കുന്നേ.
2: പക്ഷേ മുട്ടുമടക്കാൻ പോലും വലിയ മുതലാളിക്ക് അല്പം ബുദ്ധിമുട്ടാ.
1: അയ്യോ, എന്നാ പറ്റി?
2: വാദമാ വാദം, നാട്ടു ചികിത്സയല്ലേ, പണ്ട് പാട് കുത്തിച്ചാടിയതല്ലേ.
1: അവറാച്ചോ
2: പേര്
1: ഗൗരി.
0: ശരിക്കും പേര് ഭദ്രന്ന, ഗൗരി ചെല്ലപ്പേര.
2: പണിക്ക് വരുമ്പോ ചെല്ലപ്പേര വിളിക്ക, ശരിക്കുള്ള പേര് പറ.
0: അപ്പൊ ഭദ്ര.
3: എന്റെ അച്ഛനൊന്നും വന്നു, എന്റെ അച്ഛനൊന്നും വന്നു.
4: ഇത്തവണ ഇല്ലല്ലോടാ.
2: എനിക്കങ്ങനെ അറിയാം.
3: അപ്പൊ കുതിക്ക് പൊത്തിച്ച് കാച്ചിപ്പൊ വന്നില്ലേ കുഞ്ഞാല്.
2: എടാ, ഏതെങ്കിലും ചന്തയില് തന്തയും തള്ളും വിലക്ക് വാങ്ങിയ കിട്ടുമോ?
3: നാപ്പത് തന്നെ കുഞ്ഞാല് വന്നില്ലേ.
2: നാപ്പത് രൂപ എന്ന് പറഞ്ഞാൽ നിന്റെ തന്തയും തള്ളെ അന്വേഷിക്കുന്നതിന് വണ്ടിക്കൂലി എന്നെ 19 രൂപയായി. നീ ഒരു 100 രൂപ സംഘടിച്ച നിന്റെ അച്ഛനും അമ്മയും ഒപ്പിച്ചേരാ.
3: 100 രൂപ തന്നെ അച്ഛനും കിട്ടോ?
2: പിന്നെ
4: അമ്മയെ മാത്രം തപ്പിയാ മതിയടാ, നിന്റെ അച്ഛൻ നടേശ മുതലാളി എന്ന് എല്ലാരും
3: പറയുന്നു. എന്നെ കഴിക്കുവയ്യാ.

0: ബുദ്ധിമുട്ടാന്ന് വെച്ചാ പീഡത്തിൽ ഇരിക്കണ്ട. ആ കസേരയിലുണ്ട്.
1: ബുദ്ധിമുട്ടില്ല.
2: ശത്രുസംഹാര പൂജ.
0: മനസ്സിൽ പ്രാർത്ഥിക്കാം.
3: ഓം ശുണാംഭോരം സുന്ദ്രമേനം വേദത്രീ വിഗ്രഹം ഭോജകാഭ്യാനദം.
4: ഇങ്ങോട്ട് പാടി അശ്രീകരം. നിന്നെ ആരെങ്കിലും ക്ഷണിച്ചോ?
0: ആരൂഢം അത്ര നന്നല്ല. എല്ലാത്തിലും ഒരു വിഘ്നം കാണുന്നു. തടസ്സങ്ങളും മനപ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം. അതും സ്ത്രീയാൽ.
1: സ്വന്തം മകനെ കൊണ്ടല്ലല്ലോ. ഭാഗ്യം ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ.
4: ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആരാ എന്താ എന്നൊക്കെ നാട്ടുകാരറിയുമ്പോ എനിക്കൊരു മനസമാധാനമില്ല.
5: എങ്ങനെ മനസമാധാനം കിട്ടുവടി? സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നത് നേരിട്ട് കണ്ടിട്ട് നക്കാപ്പിച്ച കാശിനു വേണ്ടി സാക്ഷിമൊഴി മാറ്റി പറഞ്ഞോളല്ലേ നീ എന്ന് നാട്ടുകാര് പറയുന്ന ഓർത്ത മനസമാധാനം കിട്ടുകയല്ല. പക്ഷെ ഞാൻ അങ്ങനെ പറയല്ല. നക്കാപ്പിച്ച കാശിനു വേണ്ടിയല്ല നീ ഇതൊക്കെ ചെയ്തതും ചെയ്യുന്നതെന്നും എനിക്കറിയാം. നിന്റെ വീട്ടുകാർക്ക് വേണ്ടിയല്ലയോ കുടുംബസ്നേഹം. നീ നല്ലവളാ, നിന്നെ ഞാൻ കൈവിടുവോടി. ജീവപര്യം തഴിയെണ്ണി കഴിഞ്ഞ എനിക്ക് ജീവൻ തിരിച്ചു തന്നോളല്ലോ നീ. ഞാനതൊന്നും മറക്കുകയല്ല.
6: മട പൊട്ടിയ കണ്ടെന്നറിയും. കണ്ടെന്നറിഞ്ഞാലോ കൃഷി നശിക്കും. മട നിക്കണേല് ഒരേ ഒരു വഴിയേ ഉള്ളൂ, മനുഷ്യപുരുതി. ഒരു കൊയ്ത്താള മടയിലേക്ക് എടുത്തു ചാടും. അത് കണ്ട് വീര്യം കൊണ്ട് മറ്റു കൊയ്ത്താളന്മാര് ചേറുപൊത്തും. മട ഉറയ്ക്കും. ചേറിൽപ്പെടുന്ന കൊയ്ത്താളൻ വീരനാകും. അത്തരം മടകളിൽ വിളക്ക് വെക്കും. ഇന്നേക്ക് 15 വർഷം മുമ്പ് ഇതുപോലൊരു കൊയ്ത്തുകാലം തെക്കേ പാടത്തെ മട വിണ്ടു തുടങ്ങി. ഓടിക്കൂടിയ ആൾക്കാരുടെ കൂടെ ചന്ദ്രപ്പനും ഉണ്ടായിരുന്നു. കൊയ്ത്താളന്മാരുടെ നേതാവായിരുന്നു ചന്ദ്രപ്പൻ. ഉഷിരുള്ളവൻ, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. വരാൻ പോകുന്ന ദുരന്തം ഓർത്ത് എല്ലാവരും നിന്നപ്പോ ചന്ദ്രപ്പൻ മടയിലേക്ക് എടുത്തു ചാടി. വേഗം ചേറ് വാരിയിട് ചന്ദ്രപ്പൻ അലറി. മടിച്ചു നിന്ന കൂട്ടരോട് ചന്ദ്രപ്പൻ പറഞ്ഞു, ഇവിടെ എന്റെ ജീവനല്ലേ വലുത്, കരയാണ് ഈ മണ്ണാണ്. അറിയാതെ അവ ചേറുവാരി ചന്ദ്രപ്പനെ പൊതിഞ്ഞു. മട നിന്നു. അതുകൊണ്ട് രാവിലെ ആ മടയിൽ വന്ന പറയാതെ നിന്നുപോയെ.
5: ചന്ദ്രപ്പനാജന്റെ ആര്യ ആയിരിക്കും പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാര് പറയുന്നത് ചന്ദ്രപ്പൻ രക്തസാക്ഷിയാണെന്നാ.

0: അല്ല സുശി, സുശിയുടെ പനി എങ്ങനെയുണ്ട്? അല്ല ഞാൻ അവരുടെ സൗകര്യങ്ങളൊക്കെ
1: എങ്ങനെയുണ്ട്? മടവഴി പോകുമ്പോ സൂക്ഷിച്ചു വേണം.
0: എന്നാ കളവി കരുനാക്ക്.

0: വരാതിരിക്കില്ല, വരാതിരുന്നാലോ എന്റെ കാര്യം നടക്കില്ല.
1: മടവഴി പോണോ?
2: ആറടി പൊക്കവും വെച്ചിട്ട് എന്തോന്ന് ധൈര്യം ആടാ? മടവഴി പോയി എന്താടാ കുഴപ്പം?
1: അതല്ല, ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ?
2: മടവഴി പോയാ മതി,
1: മടവഴി പോയാ മതി. ആർക്കിട്ടെങ്കിലും രണ്ട് തോങ്ങ് താങ്ങിട്ട് കുറെ നാളായി.
3: ഹസനെ, മടയിലൊരു വെളിച്ചം.
2: വള്ളം അടുപ്പീടാ, അടുപ്പീടാ.

0: ആ കിളവി നാക്കെടുത്ത് പറയും ചെയ്ത് മട വഴി പോവാനും വയ്യ. ഇപ്പൊ ഈ രാത്രി എന്ത് ചെയ്യാ, വേറെ വഴി എന്ത്?
1: പെട്ടെന്ന് ചന്ദ്രപ്പന്റെ മടയിൽ വിളക്ക് തെളിഞ്ഞു. കത്തിച്ച രൂപം അരയ്ക്ക് മുകളിൽ പെണ്ണ, മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് അരയ്ക്ക് താഴെ ആണ, കാല് നിലത്തൂടാതെ ഒരു ഓട്ടമാ. എന്റെ അണ്ടം കാളിപ്പോയി.
2: പ്രേതം തുണിയെടുത്തിട്ടില്ലായിരുന്നു.
3: നിന്നെ പോലെ അല്ലടാ, പ്രേതത്തിന് നാണവും മാനവും ഉള്ള കൂട്ടത്തിലാ അല്ലേ സ്റ്റാലിൻ.
4: ഈ നാട് നന്നാവിയല്ല, അന്ധവിശ്വാസങ്ങളുടെ കൂമ്പാരമല്ലേ. ചുമ്മാതല്ല ദൈവങ്ങളുടെ കെയറോഫിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുന്നത്.
2: അല്ല എനിക്ക് അറിയാമേലാന്ന് ചോദിക്കുക, ഈ ചന്ദ്രപ്പൻ സഖാവല്ലായിരുന്നു?
4: കരയപ്പ സഖാവായിരുന്നു. പണ്ട് ആലപ്പുഴയില് സഖാവ് ഇ എം എസിന്റെ പ്രസംഗം കേൾക്കാൻ ഈ കരയെന്ന് പോയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ്.
5: എനിക്കൊരു സംശയം സഖാവേ, നിങ്ങളുടെ ആൾക്കാർ മരിച്ചിരുന്നാലും പ്രേതങ്ങൾ ഉണ്ടാവോ?
2: അല്ല ചാലും കുട്ടിപ്പിള,
6: ഭൂതവും പ്രേതവും ഒന്നുമല്ല. ആരാ കൽവിളക്ക് കത്തിച്ചെന്ന് അറിയണം. ഇനി അവിടെ ആ വിളക്ക് എരിയാൻ പാടില്ല. അത് അതവിടെ മാറ്റിയരുത്.
7: ഓ പഴയ വീരശൂരവരാക്രമൊന്നും വേണ്ടാന്ന് പറയടോ. ഭൂതവും പ്രേതവും തന്നെ ആ വിളക്ക് കത്തിച്ച് ആ മണ്ടത്തരങ്ങ് വിശ്വസിക്കാൻ പറ. ഇല്ലെങ്കിലേ കൽവിളക്ക് സംസാരിച്ചു തുടങ്ങും, എട്ടു എട്ടിൽ നടേശ മൂലാളിക്ക് കേടുവരും. കേട് വരുത്തും, വ്യക്തമായി പറഞ്ഞു കൊടുക്കണോ? താൻ പഴയ ഫോർത്ത് ഫോർ അല്ലേ?
1: മുതലാളി ദേഷ്യപ്പെടരുത്. കൊച്ചു മുതലാളി പറഞ്ഞതാ ഇപ്പൊ ശരി. നാളെ പാടത്ത് പണി തുടങ്ങിയല്ലേ, നമ്മളായിട്ടൊന്നിനു ഒരു തടസ്സം നിൽക്കണ്ട. സമയം അത്ര നന്നല്ല.
8: ദൃഷ്ടിദോഷം മാറ്റാനാ?
6: ഒന്ന് നിർത്താവോ നിന്റെ ശാസ്ത്രവും മന്ത്രവാദവും ഒക്കെ?
8: ഇന്നലെ മടയിൽ വിളക്ക് തെളിഞ്ഞത് ഏത് ദിവസമാണെന്ന് ഓർമ്മയുണ്ടോ? ഇന്നേക്ക് 15 വർഷം മുമ്പ് ചന്ദ്രപ്പൻ.
9: തിലകൻ, മഞ്ജു വാര്യർ, ബിജു മേനോൻ, അബ്ബാസ്, കലാഭവൻ മണി എന്നിവർ അഭിനയിച്ച, ടി കെ രാജീവ് കുമാർ രചനയും സംവിധാനവും നിർവഹിച്ച് 1999 പുറത്തിറങ്ങിയ ചിത്രമാണ് കണ്ണെഴുതി പൊട്ടുന്നൊട്ട്. അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചാണ് മഞ്ജു വാര്യർ ഈ കഥ കേൾക്കുന്നത്. കഥ പറയുമ്പോൾ മഞ്ജുവിന്റെയും അച്ഛന്റെയും അമ്മയുടെയും മുഖം മാറുന്നത് സംവിധായകൻ ശ്രദ്ധിച്ചു. അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നേരത്തെ മനസ്സിലാക്കിയ മഞ്ജു നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരെ പുറത്തേക്ക് കൊണ്ടുപോയി. കഥ കേട്ട് മഞ്ജു സംവിധായകനോട് ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, ചേട്ടാ ഈ സിനിമയിൽ നഗ്നതയുണ്ടോ? ഇല്ല എന്ന് സംവിധായകൻ മറുപടി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ആവേശത്തോടെ മഞ്ജു സിനിമ ചെയ്യാൻ സമ്മതം മൂളി. ആ പ്രായത്തിൽ ഇത്തരത്തിലൊരു കഥ കേൾക്കുമ്പോൾ അത് സമഗ്രമായി പരിശോധിക്കാനുള്ള അപാരമായ ഒരു ഉൾക്കാഴ്ച അന്ന് മഞ്ജു വാര്യറിലുണ്ടായിരുന്നു. അത് സംവിധായകനെ അത്ഭുതപ്പെടുത്തി. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ സംവിധായകൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ മടങ്ങായാണ് മഞ്ജു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അഭിനയിക്കാൻ വരുമ്പോൾ ഒരു കാര്യം മാത്രമേ മഞ്ജു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, സീൻ വിവരിക്കുമ്പോൾ വിശദമായി പറഞ്ഞു കൊടുക്കണം. സംവിധായകന്റെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് കൃത്യമായി വായിച്ചെടുക്കാൻ മഞ്ജു വാര്യർക്ക് സാധിച്ചു. ഒരു പെണ്ണിന്റെ പ്രതികാര കഥയാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമ പറയുന്നത്. തന്റെ മാതാപിതാക്കളെ കൊന്ന നടേശൻ മുതലാളിയെ വകവരുത്താൻ ശ്രമിക്കുന്ന ഭദ്ര എന്ന പെൺകുട്ടിയായാണ് മഞ്ജു വാര്യർ എത്തുന്നത്. ശൃംഗാരവും പ്രതികാരവും പ്രണയവും പകയുമെല്ലാം മാറി മാറി പകർന്നാടേണ്ടുന്ന ഒരു വേഷം. അത് മഞ്ജു വളരെ തന്മയത്വത്തോടെയാണ് അവതരിപ്പിച്ചത്. നടേശൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് അഭിനയ കലയുടെ പെരുന്തച്ഛൻ തിലകനാണ്. തിലകനും മഞ്ജു വാര്യറും മത്സരിച്ച് അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്.
2: നല്ല കാണി, ഇതെന്താ ഇറച്ചിക്കത്തിയാ?
10: ഇന്ന് ടൗണിൽ പോയിട്ട് വരുമ്പോ ഇതിന് മൂർച്ച കൂടി കൊണ്ടുവരുമോ? ഒറ്റ വെട്ടിന് മുറി രണ്ടാവണം. കാശ് തരാം.
2: അത്രയ്ക്ക് തന്നെ ഇഷ്ടമല്ല. ഞാൻ കേട്ടു പറഞ്ഞത്.
10: എന്ത് കേട്ടു?
2: എന്നെ ഇഷ്ടാന്ന് പറഞ്ഞത്.
10: കത്തി തിരിച്ചു കൊണ്ടുവരുമ്പോ കാണിച്ചു തരാം.
7: ഒന്ന് വരച്ചേരെ, കാശിനെ കുറച്ച് ആവശ്യമുണ്ട്.
5: വേണ്ടിയാ
7: ദൂർത്തടിക്കാനാ. ജാതകത്തിലെ കാലുള്ളവനല്ലേ, തന്തയും കൊണ്ടേ പോവൂ. ഹലോ എതിരെ

0: സാറി എന്റെ മകനൊരുത്തനെ പട്ടാപ്പകല് വെട്ടിക്കൊന്നു എന്നുള്ളത് സത്യം. സർക്കാർ ശമ്പളം തന്ന് പോലീസിനെ വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ളവന്മാരെ അകത്താക്കാനാ. സാറത് ചെയ്തില്ല, അവനല്ല കൊന്നതെന്ന് പറഞ്ഞു. അപ്പൊ സാറ് ജോലി ചെയ്തത് എനിക്ക് വേണ്ടിയാ, അതിന് എന്നാ ശമ്പളം വേണമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. ശരിയാണേ, സാർ എത്ര വേണമെന്നും പറഞ്ഞു.
1: അല്ല, അത്
0: ഒന്നും രണ്ടും അല്ല സാറ് ചോദിച്ചത്, 5 ലക്ഷമാ. ഞാൻ ഒന്നും പറയാതെ എടുത്തു തന്നു അല്ലേ?
1: അതെ,
0: സാർ അത് മുഴുവൻ എടുത്തു എന്ന് ഞാൻ പറയല്ല. മേലോട്ടും താഴോട്ടും ഒക്കെ വീതം കൊടുക്കണമല്ലോ. അതുപോലെ എന്റെ കാര്യവും, ഈ 5 ലക്ഷം കൊണ്ട് സംഗതി തീരില്ലല്ലോ. ഇവിടം തൊട്ടങ്ങ് തലസ്ഥാനം വരെ കൊടുത്തു, പിന്നെ സാക്ഷി മാറ്റി പറഞ്ഞ അവന്റെ ഭാര്യയുടെ വീട്ടുകാർക്കും കൊടുത്തു. അങ്ങനെ മൊത്തം ഒരു 40-45 ലക്ഷം. ഒരാളെ കൊന്നിട്ട് രക്ഷപ്പെടാൻ 40-45 ലക്ഷം മതി എന്ന് പറഞ്ഞത് കുറവാണ്, ഞാൻ സമ്മതിച്ചു. സാർ അതിൽ ഒതുക്കി തന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. ചാക്കോ വധക്കേസിലെ 1-ാം പ്രതി ഉത്തമനെ കോടതി വെറുതെ വിട്ടു. അവിടം വരെയുള്ള സംഭവങ്ങളെല്ലാം കറക്റ്റ്
1: അല്ല. ഇനിയും ഈ കാര്യങ്ങളൊക്കെ
0: നേരെ വാ നേരെ പോ, അതാണ് എന്റെ കച്ചവടത്തിന്റെ ഒരു രീതി. മകനെ രക്ഷിക്കാൻ വേണ്ടി അല്ല ഞാനത് ചെയ്തത്. പണ്ട് കര കാണാൻ മേലാതെ കായൽ നീണ്ടു പരന്നു കിടന്നപ്പോ ഇവിടെ വന്നവനാ ഞാൻ. ഒരു മേല്ലാസം പോലും ഇല്ലാതെ ചേറ് കുത്തിപ്പൊക്കി കരയുണ്ടാക്കി അതിൽ വിതച്ച് കൊയ്ത് കായലുമായിട്ട് പടവെട്ടി. പിന്നെ ഞങ്ങൾ കൂട്ടായി. ഇന്ന് ആ കായൽ എന്നെ 8 വീട്ടിൽ നടേശം മുതലാളിയാക്കി. അത് കളഞ്ഞു കുളിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാ. നമ്മുടെ ഇടപാടിൽ ഇന്നു വരെ സത്യസന്ധമായി തന്നെ ഞാൻ എല്ലാം ചെയ്തു അല്ലേ?
1: ചെയ്തു.
0: പക്ഷേ താനത് ചെയ്തില്ല. ഇതിന്റെ പേരും പറഞ്ഞ് താൻ വീണ്ടും വീണ്ടും കാശ് വാങ്ങി. എന്നും നടേശം മുതലാളിയെ ഊറ്റാവുന്ന് വിചാരിച്ചു. എന്റെ സന്തതിയെ താൻ കയ്യിലെടുത്തു. ഞങ്ങൾ തമ്മിലുള്ള ഈർച്ച താൻ മുതലാക്കി. കൊള്ളാം പോലീസ് ബുദ്ധി.
1: അല്ല, അത്
0: തന്റെ കൊണ്ട് സ്വന്തം മോനെ കൊല്ലിച്ച് അടങ്ങു താൻ അല്ലേ
1: മുതലാളി? അത് ഉത്തമൻ
0: എനിക്കറിയാം. തനിക്ക് കിട്ടുന്നത് ഇപ്പാദി അവനാ. അഭ്യാസം നടക്കില്ലടോ. അരിവാള് പിടിച്ച കയ്യായത്, തണ്ടു ഇലയറിയാതെ കതിരി കൊയ്യ.

0: പിന്നെ ഞാൻ തൽക്കാലം ഒന്ന് കാണാൻ വിളിപ്പിച്ചാരേ.
1: മോലാളി, എന്റെ അനിയന്റെ കല്യാണോ?
0: അത് എന്നാന്ന് വെച്ചാ നീ അവറാച്ചോട് പറഞ്ഞു മേടിച്ചു. ഓർമ്മ വേണം. വള്ളം തള്ളു തൽക്കാലം.
1: നല്ല മോലാളി,
0: എന്നെ പിടിക്കാം.

വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വരാതിരിക്കില്ല. വരാലേ. വയനാലുട്ടിക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയാ ഇല്ലേ? എനിക്ക് ഭയങ്കര പേടിയാ.

0: പരാലുട്ടി പാടത്ത് വെച്ച് കൈക്ക് പിടിച്ചപ്പോ നല്ല ഉശിരായിരുന്നല്ലോ. എവിടെയാ ഉശിര്? പിടിക്കേ. നല്ല അനുസരണയല്ല വരാലുട്ടി. തണ്ടിക്കൊത്ത് കളിച്ചാലേ രസമുള്ളൂ. പാടി
1: നീ ഇനി എന്റെ മുറി കടന്നാ മതി. പറ്റോ? നിന്റെ അച്ഛൻ ഒരുപാട് വൃത്തികളിൽ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അല്പം മര്യാദ ഉണ്ടായിരുന്നു. ചെയ്തതൊന്നും എന്റെ മുന്നിൽ വെച്ചല്ലായിരുന്നു, പക്ഷെ നീ നീ അതും ചെയ്തല്ലോടാ. എന്റെ ശവം കായലിൽ പൊങ്ങാതെ നോക്കണം. അച്ഛനുണ്ടെന്നുള്ള ധൈര്യത്തില ഞാനിവിടെ
2: നിക്കുന്നത്.
3: ഞാൻ എവരെല്ലാം നോച്ചേ ഒറ്റ സ്ഥലത്തും കണ്ടില്ല. ഞാൻ പേടിച്ചു പോയി. ഇല്ല കുട്ടീനെ പേരില് ഒരച്ഛനെ അങ്ങനെ നടത്തി. കുട്ടീനെ ആദ്യം ചീറ്റാക്കന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അമ്പലത്തില് പോത്തി ചോദിക്കാ ഭദ്ര എന്താ ആരാന്ന്.
1: ചിന്തന എന്നാ പറഞ്ഞു?
3: കൊറേ നേരം ഒന്നും മിണ്ടാതെ നിന്നു.

0: പിന്നെ പറഞ്ഞു എന്റെ അനിയത്തി കുച്ചാന്ന്. പിന്നെയും പോറ്റി ചോദിച്ച ഭദ്ര ഭദ്രക്കാലി പോലെ ആണോന്ന്. മണ്ടം പോച്ചാ
1: എന്നോട് വരുവോ?
0: എന്തിനാ?
1: ഒരാളെ പേടിപ്പിക്കാനാ?
0: വരാം. പേടിപ്പിക്കുന്ന കേട്ട് നല്ലതാ.

നിലവിളിച്ചാൽ ആൾക്കാർ കൂടും. ഞാൻ പറഞ്ഞു തുടങ്ങും നിന്റെ ചരിത്രം. നീ പെണ്ണാണോടി സ്വന്തം ഭർത്താവിനെ കൺമുന്നിലിട്ട് വെട്ടിക്കൊല്ലുന്നത് കണ്ടിട്ട് അത് കണ്ടില്ല എന്ന് കോടതി പറഞ്ഞു നീ? എന്നിട്ട് നീ മുതലാളിമാരുടെ ഔദാര്യം പറ്റി സുഖിച്ച് ജീവിക്കുന്നു. എന്തിനാടി ജീവിച്ചിരിക്കുന്നേ? നീ ജീവിച്ചിരിക്കാൻ പാടില്ല. ഭർത്താവിനെ അവൻ എങ്ങനെ വെട്ടിക്കൊന്നെന്ന് നീ പറയണം ഇപ്പൊ എന്നോട്. അതുപോലെ നിന്നെ ഞാൻ വെട്ടി നുറുക്കും. നീ നിന്നെ മാത്രമല്ല വഞ്ചിച്ച്, പെണ്ണുങ്ങളെ മുഴുവൻ വഞ്ചിച്ചു. നിന്റെ ശവം മാറ്റി പൊങ്ങിയ ആൾക്കാർ പുച്ഛത്തോടെ നോക്കൂ. ദുഃഖിക്കാൻ ആരും ഉണ്ടാവില്ല. ഇവക്ക് ഇങ്ങനെ തന്നെ വരണമെന്ന് പറയും. അത്രയ്ക്ക് നീ ദുഷിച്ചു മാറി. നിന്നെ പോലുള്ളവരെ മുതലാളിമാർക്ക് വേണോടി? പക്ഷേ ഇന്നത്തോടെ അതും അവസാനിക്കണം. കൊന്നോളൂ, എന്നെ കൊന്നോളൂ.

ഇല്ല, ചാക്കോച്ചിയുടെ റോസാക്കുട്ടിയെ കൊല്ലാൻ എനിക്ക് പറ്റുന്നില്ല. ഇല്ല, ചാക്കോച്ചിയുടെ റോസാക്കുട്ടിയെ കൊല്ലാൻ എനിക്ക് പറ്റുന്നില്ല.

0: ഞങ്ങളുടെ കൂടെ വന്ന ഒരു കൂട്ടം കാണിച്ചു
1: തരാം. ഇപ്പൊ സമയമില്ല,
0: റോസാക്കുട്ടി കൂടെ ഉണ്ട്.
1: നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുന്നു ഞാൻ.
0: വേണ്ട വേണ്ട, അത്രേ നടക്ക്. കല്യാണം കഴിഞ്ഞിട്ട് അടുത്തടുത്ത് നടക്കാം.
1: ശരടാ.
0: ദേ അമ്മ.

0: കണ്ണുകളിൽ പകയുടെ കനലെരിയുന്നത് കാണാം. അതും വളരെ വ്യക്തമായി. ഈ ചിത്രത്തിലെ പല കഥാപാത്രങ്ങളും അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോയി. ഇത് വെറുമൊരു കെട്ടുകഥയല്ല. 15 വർഷം മുൻപ് ഭദ്രയ്ക്ക് എല്ലാം നഷ്ടപ്പെടുത്തിയ ദുരന്തമായിരുന്നു. പകയിൽ ഭദ്ര നീറി. കണ്ണീർ അവളുടെ ദൗർബല്യമായിരുന്നില്ല, മറിച്ച് ശക്തിയായിരുന്നു. നിസ്സഹായ അവസ്ഥയിൽ മുച്ചൂടും മുടിക്കാനുള്ള ത്വരയായി ആ കണ്ണീർ മാറി.
1: അവൻ ഇന്ന് വീട്ടിലെത്തരുത്,

0: ഓ
1: ബലി കുടീരങ്ങളെ.
2: ചന്ദ്രപ്പാ, ചന്ദ്രപ്പോ,
3: എന്നാ പോലെ സേ?
2: തെക്കേ കണ്ടത്തിലെ മടക്ക്.
3: മടക്ക് എന്ത് പറ്റി?
2: മടക്കൊരു വലിയ വിള്ളൽ, ഏത് നിമിഷവും മട പൊട്ടാം.
3: ഇങ്ങോട്ട് മാറി.

0: ഇവനൊക്കെ എന്താ ഈ കാണിക്കുന്നത്? ഇവിടെ നിന്ന് മടക്കി വിള്ളലുണ്ടെന്ന് പറഞ്ഞിട്ട് മട തുറക്കുന്നോട.
1: Oh, my God.

0: മുതലാളി. ഏതോ തന്നയില്ലാത്ത മാതിരി നമ്മുടെ മട വരുന്നു മുതലാളി.
1: കുഴിച്ചു മുടങ്ങാൻ
2: എന്നിട്ട് ചേറ് വെട്ടിട്ട് നടക്കട.
3: നാട്ടിലെ വിശ്വാസം പോലട്ടെ, മടയ വിള്ളലുണ്ടായാൽ മനുഷ്യ കുരുതി കൊണ്ട് അത് ചേർക്കാൻ പറ്റും. ഇവിടെ ചന്ദ്രപ്പൻ കുരുതി കൊടുത്തു, എന്തിന്?
2: മട അടയ്ക്കാൻ.
3: അതായത് തെക്കേപ്പാടത്തെ മട വീണു. ഇതറിഞ്ഞ് അവിടെ ഓടിക്കൂടി ജനങ്ങളുടെ നേതാവ് ചന്ദ്രപ്പൻ ചേറുവാരിയിട്ട് മടയടയ്ക്കാൻ പാടുപെട്ടു. മട നിൽക്കില്ല എന്ന് കണ്ടപ്പോ ചന്ദ്രപ്പൻ അതിലേക്ക് എടുത്ത് ചാടാൻ തുടങ്ങി. വേണ്ട വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞു, വേണം എന്റെ ജീവനല്ല കരയാണ് വരുതെന്ന് ചന്ദ്രപ്പൻ പറഞ്ഞു. മട പൊട്ടിയാ കൃഷി നശിക്കുമെന്ന് പറഞ്ഞ് അയാൾ അതിലേക്ക് എടുത്ത് ചാടി. മനപ്രയാസത്തോടെ നിങ്ങൾ ചേറുവാരിട്ടു, മടയുടെ വിള്ളലടഞ്ഞു. മട നിന്നു. പാവൻ ചന്ദ്രപ്പൻ, ജീവൻ കരയ്ക്ക് വേണ്ടി ബലി കൊടുത്തവൻ എന്ന് നാളെ മുതൽ നാട്ടുകാർ പറയണം. കേട്ടുകഥയായിരുന്ന മനുഷ്യക്കുരുതി സത്യമാവണം. ചന്ദ്രപ്പൻ തൊഴിലാളികളുടെ ദൈവവും ഈ നാടിന്റെ രക്ഷകനുമാകണം. വരുംകാലങ്ങളിൽ ചന്ദ്രപ്പന്റെ ത്യാഗം മുത്തശ്ശിക്കഥ പോലെ ഈ നാട്ടിൽ പാട്ടാവണം.

എല്ലാത്തിനും നീ ആ കുറ്റക്കാരി. നിന്റെ ഒടുക്കത്തെ സൗന്ദര്യമാ

0: que nada, ya ando a...
1: ¿Cómo que ni queda poinera?
2: Pole, y amba carna, y mire que está machete. അപ്പ ജീവിച്ചിരുന്ന അയാൾ വീണ്ടും നമ്മുടെ പിന്നാലെ വരും. മോളെ ഇത് വെച്ചോ, അച്ഛൻ്റെ ഓർമ്മയ്ക്ക്. അച്ഛൻ്റെ വീരഭദ്ര അവിടെ നീ.
3: ഭദ്രയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കഥ. ആ ജീവിതത്തിലും ഗൗരിയിലും കൊതി കൂടിയ നടേശൻ മുതലാളി കഴുകനെ പോലെ വട്ടമിട്ട് പറക്കുന്നു. ഭദ്രയുടെ കണ്ണിന്റെ മുൻപിലാണ് അവളുടെ അച്ഛനെ ജീവനോടെ നടേശൻ മുതലാളി കുഴിച്ചു മൂടിയത്. അവളുടെ കൺമുൻപിലാണ് സ്വന്തം അമ്മ കത്തിയെരിഞ്ഞത്. പിന്നീടുള്ള 15 വർഷം അവൾ അനുഭവിച്ചത് അനാഥത്വമായിരുന്നു.
4: അനാഥാലയത്തിൽ കഴിഞ്ഞ 15 വർഷങ്ങൾ ഓരോ രാത്രിയും ഇതോർത്ത് ഞാൻ ഞെട്ടി ഉണരുമായിരുന്നു. അപ്പോഴൊക്കെ വിധിയെ പഴിചാരി ദൈവങ്ങളെ ശപിച്ചു. പിന്നെ എല്ലാം ഒരു കഥ പോലെ കണ്ടാലോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാ ചാക്കോച്ചിയുടെ മരണം, പിന്നെ റോസാക്കുട്ടിയുടെ ചതി മനസ്സിൽ കുറിച്ചു. ആദ്യം നടേശ മുതലാളി, പിന്നെ കൊച്ചു മുതലാളി, ഒടുവിൽ റോസാക്കുട്ടി. വെട്ടി വെട്ടി കൊല്ലുക, പക്ഷെ കണക്കുകൂട്ടലുകൾ ഓരോന്നായി പിഴച്ചു.
5: പിഴച്ചിട്ടില്ല. ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്തത്. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ കർത്താവ് പോലും നല്ല ബുദ്ധി തന്നില്ല. മറ്റു പലരും കാര്യങ്ങൾ തീരുമാനിച്ചു. നീ ഒടുവിലേക്ക് മാറ്റിവെച്ചത് ആദ്യം ചെയ്യണം. ചാക്കോച്ചിയുടെ റോസക്കുട്ടിയെ നീ കൊല്ലണം. ഒരു ദാക്ഷിണ്യമില്ലാതെ മരിക്കുന്നതിന് മുമ്പ് ഒരാശ നീ മനസ്സിൽ കുറിച്ചത് എനിക്ക് ചെയ്യണം. ഞാൻ ചെയ്ത തെറ്റിന് അത്രയെങ്കിലും പ്രായച്ചിത്തം ചെയ്യാൻ എന്നെ അനുവദിക്കണം. എന്നെ അനുവദിക്കണം. കരയരുത്, തളരരുത്. നിന്റെ അച്ഛനും അമ്മയ്ക്കും അതിഷ്ടാവില്ല. നിന്റെ അമ്മ ഭദ്രയെന്ന് വിളിക്കുമ്പോ അച്ഛൻ പറയുമായിരുന്നു വീരഭദ്രാന്ന്. അങ്ങനെ തന്നെ ആവണം നീ, വീരഭദ്രാ.

дорогая. Ты? Оза. Ты? Эврианин.

0: റോസയുടെ മരണം ആത്മഹത്യ. ഇക്കഴിഞ്ഞയാഴ്ച ദുരൂഹ സാഹചര്യത്തിൽ കായലിൽ കാണപ്പെട്ട റോസയുടെ ജഡം ആത്മഹത്യ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെളിവായി. ആലപ്പുഴ കൈനഗിരിക്കടുത്ത് കായൽ തീരത്താണ് 5 ദിവസങ്ങൾക്ക് മുമ്പ് റോസ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അതികഠിനമായ മാനസിക സമ്മർദ്ദങ്ങൾക്ക് വശംവദയായിരുന്നു അവരെന്ന് നാട്ടുകാരും പോലീസും ചൂണ്ടിക്കാട്ടി.
1: പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയാണെന്ന് ഞാൻ എഴുതിയതുകൊണ്ട് മാത്രം കാര്യമല്ലല്ലോ. എല്ലാ പഴുതും അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടാ.
2: അല്ല, ഡോക്ടർ പറഞ്ഞാലും കാര്യമുണ്ട്. എന്തിനും ആരെങ്കിലും CBI അന്വേഷണം വേണമെന്ന് 2 പ്രാവശ്യം പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ സർക്കാർ ഉത്തരവ് വരും അന്വേഷണം CBIക്ക് വിടാൻ. നമ്മളൊക്കെ പിന്നെ എടോ താനും എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് കുട്ടിസഹാക്കളെ ജാഥ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ?
3: എന്റെ ഡോക്ടറെ, ഇതാതിന്റെ ശരി. ഞങ്ങൾ പ്രതികരിക്കണം, ഇല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിച്ഛായ അത് ബാധിക്കും. പിന്നെ കാശ് ഇറക്കുന്നതനുസരിച്ച് മുദ്രാവാക്യം വിളിയുടെ ശുഷ്കാന്തി കുറയുകയും ചെയ്യും.
4: ആ പറഞ്ഞത് നേരാ, കുറച്ച് കാശ് ഇറക്കിയ CBIക്കാരുടെ ശുഷ്കാന്തി കുറയൂ.
5: പക്ഷെ ഈ കാര്യത്തിൽ മോനാളിക്ക് അത്രണ്ട് ശുഷ്കാന്തി പോരാ, ചെക്കൊന്നും
6: ഒപ്പിട്ടിട്ടില്ല.
7: ഒപ്പിട് കാശ് ഇറക്കണം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മേൽവിലാസം പോലും ഇല്ലാതെ ഇവിടെ വന്നു കയറിയ പീറ നടേശൻ എട്ടുവീട്ടിൽ നടേശ മോലാളിയായ ചരിത്രം നാറും. മകന് വേണ്ടി ഒന്നും ചെയ്യണ്ട, ജന്മം തന്നല്ലോ, അത് തന്നെ വലിയ ഉപകാരം. ഒപ്പിട്.
6: കഷ്ടപ്പെട്ടുണ്ടാക്കിയതായി കാശൊക്കെ, അത് നിന്റെയൊക്കെ തോന്നിയാസന് തൂർത്തടിക്കാനുള്ളതല്ല. കൊറേ സഹിച്ചു, ഇനി പറ്റില്ല. നടേശം മുതലാളി നാറിയാലും വേണ്ടില്ല.
7: തൊണ്ട ഉറക്കണ്ട, ചെലപ്പോ ശബ്ദമുണ്ടാവും. എന്തിനാപ്പ കരയുന്നെ സരോജിനിയമ്മേ? ഞാൻ വയറ്റിലുണ്ടായ 2 മാസം കഴിഞ്ഞല്ലേ നടേശ മോലാളി ഈ കഴുത്തിൽ മിന്നു കെട്ടിയത്. അദ്ദേഹത്തിന് സരോജിനിയമ്മ എന്നെയും വേണ്ടായിരുന്നു. പക്ഷേ നടേശ ചരിത്രത്തിന് കോട്ടം സംഭവിക്കരുതല്ലോ. ഇയാളുടെ സന്തതിയെ പറ നാണമില്ലായിരുന്നു നിനക്ക്? എനിക്ക് നടക്കട. തന്തയുടെ ഗുണം കൊണ്ട് എവിടെ ചെന്നാലും എന്തോ ഒരു അന്തസ്സാ.

0: വന്നാ അച്ഛൻ മകനെ കൊല്ലും, അല്ലെ മകൻ അച്ഛനെ കൊല്ലും. അതാ എട്ടി വീട്ടു തറവാട്ടുകാരുടെ മേന്മ. പിന്നെയാ നമ്മുടെയൊക്കെ ജീവനെ കുറിച്ച് അവർക്ക് ഛേദം. റോസായെ കൊല്ലിച്ചതാ ഉറപ്പാ.
1: അത്ര ഉറപ്പാണെങ്കിൽ രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരനല്ലേ? എന്തേ തിളക്കാത്ത?
0: തിളക്കാറുണ്ട് പലപ്പോഴും. അപ്പൊ പിന്നെ വാങ്ങി അങ്ങ് വെക്കും, അല്ലേ അരിവാളുമായി ഇറങ്ങേണ്ടി വരും. പലരുടെയും തല കൊയ്യാൻ അപ്പൊ നമ്മൾ കുറ്റവാളി. നിയമം കയ്യിലെടുത്തു നമുക്കെതിരെ നാട്ടുകാര്, പോലീസുകാര്, രാഷ്ട്രീയക്കാര്. ഇയാൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലടോ. എനിക്ക് എന്റെ ബാപ്പയെ നഷ്ടപ്പെട്ടതാ. ഈ നിയമങ്ങളും നാട്ടുകാരും ബാപ്പയ്ക്കെതിരായിരുന്നു. ന്യായം പറഞ്ഞ ബാപ്പയെ അവർ തീവ്രവാദിയായി മുദ്രകുത്തി. സഖാവ് ബാപ്പുട്ടി ലോക്കപ്പിൽ വെച്ച് കൊല്ലപ്പെട്ടു. അന്ന് നാട്ടിൽ ഒരുപാട് പേർക്ക് ആശ്വാസമായി, ഉമ്മയ്ക്കും എനിക്കും നഷ്ടപ്പെട്ടു.
2: എനിക്കിതൊന്നും അറിയില്ലായിരുന്നു.
0: താൻ എട്ടി വീട്ടി നിൽക്കണ്ടെന്ന് പറയാൻ വന്നതാ. വഴിമാറി സംസാരിച്ചു പോയി. എനിക്ക് പറയാൻ എന്താ അധികാരം? അതല്ലേ നോട്ടത്തിന്റെ അർത്ഥം. അധികാരം ഉണ്ടോ എനിക്ക്? തന്നെ ഞാൻ എന്നെ സ്വപ്നത്തിന് നിക്കാഹ് കഴിച്ചു കഴിഞ്ഞു.
1: അപ്പൊ താൻ എല്ലാരെക്കാളും പേയാണല്ലോടോ. ഒരു പെണ്ണറിയാതെ അങ്ങ് നിക്കാഹ് കഴിക്കാന്ന് പറഞ്ഞാ
0: തിളക്കല്ലേ.
1: ശരി വാങ്ങി വെച്ചു.
0: അവിടെ ഇരിക്കുന്ന സോപ്പ് വെട്ടി എടുത്തോ.
1: കാര്യം കാണാനുള്ള സോപ്പിടിയിലാണോ?
0: അതെ സ്വപ്നത്തിൽ ഇതല്ല ഇട്ടാ ഞാൻ തന്നെ കണ്ടത്. ഇതൊക്കെ ഇട്ടോണ്ടാ കിളവനെയും മറ്റവനെയും ഇളക്കല്ലേ.

0: ഞാൻ എങ്ങനെ മൂസാക്കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും? ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എങ്ങനെ ഉറപ്പ് കൊടുക്കാനാവും?
1: ഗ്രഹനില പ്രകാരം ചിങ്ങരാശി ഉത്തമം. കൊച്ചുമുതലാവിടെ മംഗല്യ കാര്യങ്ങൾക്ക് ആലോചനയാവാം, നടക്കും. അന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു തടസ്സത്തിന്റെ കാര്യം, അത് വീണ്ടും കാണിച്ചല്ലോ. വിളക്കണഞ്ഞു, ദേവിയെ പ്രീതിപ്പെടുത്തണം.
0: എന്താ വേണ്ടതെന്ന് വെച്ചാ
1: തീയായിട്ട് നടത്താം. ഇവിടെ വെച്ച് തന്നെ കുറെയൊക്കെ ദോഷങ്ങൾക്ക് ശമനം ഉണ്ടാവും.

0: ഇനി രണ്ട് തിന്മകളെ ഭൂമിയിൽ നിന്നും ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രം, കുതന്ത്രം. സ്ത്രീ വിഷയത്തിൽ അച്ഛനും മകനും ഒരുപോലെ ദുർബലരാണ് എങ്കിൽ തന്റെ ഉള്ളിലെ സ്ത്രീയെ തന്നെ ഭദ്ര ആയുധമാക്കാൻ തീരുമാനിച്ചു. പ്രണയവും ശൃംഗാരവും ചേർത്ത് ആയുധത്തിന് മൂർച്ച കൂട്ടി.
1: എന്നാടി നീ പാട്ട് മുഴുവനായിട്ടൊന്ന് പാടുന്നേ?
2: അത് എല്ലാം അനുഭവിച്ചാലേ അർത്ഥം അറിഞ്ഞ് പാടാൻ പറ്റൂ എന്നല്ലേ മുതലാളി പറഞ്ഞത്. കൊയ്ത്ത് കഴിഞ്ഞ അന്ന് രാത്രി പാടത്ത് കളത്തറയിൽ
1: കൊച്ചു കള്ളി എല്ലാം നോക്കി തീർച്ചപ്പെടുത്തിയിരിക്കല്ലേ. കച്ചവണ്ടും മെത്ത ഉണ്ടാക്കി മുല്ലപ്പൂവും വിരിച്ച് നീ കാത്തിരിക്കുമ്പോ ഞാൻ വരാം.
2: പക്ഷെ എനിക്കൊരാളെ പേടിയാ.
1: ആരെ? സരോജിനിയാണോ?
2: അല്ല.
1: പിന്നെ
2: പറയത്തില്ല, എഴുതി കാണിക്കാം.

0: കലാളി. അവനെന്തെങ്കിലും?
1: അല്ല, ഇത് വല്ലതും അറിഞ്ഞാ കൊച്ചുമുതലാളി തടസ്സം നിൽക്കൂ.
0: ഏയ്, അങ്ങനെ ഇങ്ങനെ ഒന്നും ഒന്നിനും ആശിക്കുന്നവനല്ല ഈ നടേശ മുതലാളി. ആശിച്ചാൽ ആര് തടസ്സം നിന്നാലും പുല്ല, മോനാണെങ്കിലും. നീ ധൈര്യമായിട്ടില്ലേ?
1: ആൾക്കാര് പറഞ്ഞു കേട്ട എട്ട് വീട്ടിൽ നടേശൻ മുതലാളിയെ ഞാനിപ്പോ കണ്ടു.
2: എന്താ കൈവിറക്കുന്നേ? പേടിയാ?
3: രാവിലെ കൊച്ചു മുതലാളി ഒരു കെട്ട് നോട്ടെടുത്ത് നീട്ടി ആറടി ഞാൻ കൂട്ടിപ്പോയി കുടിച്ച് കൂത്താടാൻ പറഞ്ഞു. പുള്ളിക്കാരനെ ആറടിയല്ലേ പേടിയുണ്ട്. ഇയാളെങ്ങാനും കേറി ഭദ്രവരാലിനെ തെറ്റിയാലോന്ന്.
4: പാവം കൊച്ചു മുതലാളി, പോയി എനിക്ക് വരാലിന് വേണ്ടാന്ന് പറഞ്ഞാലോ.
5: ഇന്നലെ പെങ്കൊച്ചന്റെ പേട കിട്ടിയതേ ഉള്ളൂ, ഇന്ന് കൊച്ചുമോലാലിന്റെ പേടയും കൂടെ കിട്ടണമെങ്കിൽ ഇപ്പൊ തന്നെ പോണം.
6: അവളെ ഇന്ന് കെട്ടുവെള്ളത്തിൽ കേറ്റുവാ.
4: കള്ളു മാത്രം ഉള്ളോ, കടിയില്ലേ?
5: മുളകുണ്ടല്ലോ, എടുത്തു വെച്ച് കടിച്ചോ.
3: കനകം, കൊച്ചുമുതലാളി കുടിച്ചു കൂത്താടാൻ പറഞ്ഞു, കുടിച്ചു കഴിഞ്ഞു.
4: എനിക്ക് കൂത്തറിയാം, മുളകാശാന ആട്ടോ അറിയാം. അപ്പോഴോ
3: സുശി, നീ കണ്ടോ?
7: കാണാ.

0: എന്തോ ഒരു ചൂട്.
1: ഈ കായലിന്റെ ഒരു കുട്ടൻ സറിയാവും ഇപ്പോ ഇയാള് നിലവിളിക്ക എന്നെ രക്ഷിക്കണേന്ന്. പക്ഷേ കരയിലെ ആൾക്കാർ അത് കേക്കില്ല. ആ നിലവിളി കായലിൽ തന്നെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. വട്ടക്കായലിന് എല്ലാവർക്കും പേടിയാ.

0: അയാളും പേടിച്ചു. എനിക്കിപ്പോ തന്നെ എന്നാ വേണേലും ചെയ്യാം, പക്ഷെ തോന്നുന്നില്ല എന്തോ ഒരു പ്രത്യേകത. ഇഷ്ടോ സ്നേഹോ എന്തായാലും താൻ പറഞ്ഞ പോലെ ആവട്ടെ എന്ന് വിചാരിച്ചു. പെട്ടെന്നുണ്ടായ മാറ്റമല്ല, ഞാൻ അറിയാണ്ടങ്ങ് മാറി. അതിന്റെ ക്രെഡിറ്റ് ഭദ്രിക, മറ്റാർക്കും പറ്റാത്തത് ഇയാൾ ചെയ്തു. അതുകൊണ്ട് തീരുമാനം എടുക്കാൻ പ്രയാസം ഉണ്ടായില്ല. താൻ പറഞ്ഞ മിന്നെ ഇപ്പൊ തന്നെ കിട്ടിയേക്കാം.
1: ഇങ്ങനെയാണോ ഒരു പെങ്കുച്ചിന്റെ കഴുത്തിൽ മിന്നു കിട്ടുന്നത്? അതിനൊക്കെ ഒരു മുഹൂർത്തം വേണം. മിന്നു കിട്ടുന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണിന്റെ സ്വപ്ന.
0: മനസ്സിലായി, നാലാൾ അറിഞ്ഞു ചെയ്യണോന്ന്. തനിക്കെന്നെ തീരെ വിശ്വാസമില്ല അല്ലേ? ആ ശരി.
2: ഉത്തമൻ ഭദ്രയുടെ കഴുത്തിൽ മിന്നേട്ടാൻ പോണേ. ഉത്തമൻ ഭദ്രയുടെ കഴുത്തിൽ മിന്നേട്ടാൻ പോണേ.
1: വട്ടക്കായല, ഇത് കായലിൽ കിടന്ന് വട്ടം കറങ്ങിയേ ഉള്ളൂ.
0: ഇയാൾ പറയുന്ന പോലെ ചെയ്തു. സമ്മതം.
1: കൊയ്ത്ത് കഴിഞ്ഞ അന്ന് രാത്രി പാടത്തെ കളത്തറയിൽ ഗാന്ധർവ മുഹൂർത്തമാ.
0: ഇയാളെ ശരിക്കൊരു വരാല കൊതിപ്പിക്കുന്നു. അന്ന് രാത്രി ആകാശവും കായലും കണ്ടുവുമെല്ലാം സാക്ഷി നിർത്തി ഒരു ഗാന്ധർവ വിവാഹം. മതി, സന്തോഷായി.
3: നടേശൻ മുതലാളിയെ അവൾ ആകർഷിച്ചു കഴിഞ്ഞു. ഉത്തമനെ വശീകരിക്കുകയും ചെയ്തു. അവൾ കണ്ണെഴുതി പൊട്ടും തൊട്ട് ഉരുമ്പെട്ടിറങ്ങിയത് ഇതിനാണ്, അവളുടെ പക പോക്കാൻ. ഭദ്രയുടെ പേരിൽ അച്ഛനും മകനും ബദ്ധവൈരികളാകും. സ്വന്തം കയ്യിൽ ചോര പുരളാതെ അവൾ അങ്ങനെ അവളുടെ പക തീർക്കും. കൊയ്ത്തു കഴിഞ്ഞന്ന് രാത്രി കണ്ണെഴുതി പൊട്ടും തൊട്ട് പട്ടുപുടവയൊടുത്ത് മുല്ലപ്പൂ ചൂടി അവൾ കാത്തിരുന്നു അച്ഛനു വേണ്ടിയും മകനു വേണ്ടിയും. ആദ്യം അച്ഛനെത്തി, പിന്നാലെ മകനും. താന്തോന്നിയായ അച്ഛൻ്റെ താന്തോന്നിയായ മകനായി ജീവിച്ചതുകൊണ്ടാണ് ഉത്തമനും ഈ ഗതി. അല്ലായിരുന്നെങ്കിൽ വിധി മറ്റൊന്നായേനെ.

0: മുതലാളിക്ക് എന്നാ ധൃതിയാ?
1: ഓ അടി, എത്ര ദിവസമായി നീ എന്നെ കോതിപ്പിച്ചു കോതിപ്പിച്ചു. ഇനി കാത്തിരിക്കാൻ വയ്യ. നല്ല വഴക്കോളാ.

0: കടിയെ മതി, ഇനി മതം പൊട്ടുവേ പറഞ്ഞേക്കാം. മതം പൊട്ടിയ മതം പൊട്ടിയ
1: അവളുടെ പാദസരം കിലുങ്ങുമ്പോ എന്റെ നെഞ്ചിൽ ആറാട്ടാ. അവള് മുടിയൊഴിച്ചിടുമ്പോ എന്റെ ശരീരം ആകെ അങ്ങ് തരിക്കും.

പൊട്ട പൊട്ടി എന്നെ മാടി വിളിക്കുവാൻ തോന്നുവാ. എന്നെ ആ ചന്തമാവക്ക് ഇവിടത്തെ ചേറ് കുഴച്ച് ബ്രഹ്മാവ് ഉണ്ടാക്കിയെടുത്തത് അവളെ മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ. പതിനഞ്ച് വർഷം മുമ്പ് തനിക്ക് മതം പൊട്ടിയത് ഓർമ്മയുണ്ടോ? ഗൗരിയെ കണ്ട്, ആ ഗൗരിയുടെ മകളാ ഞാൻ.

0: നീ എത്ര നല്ല മനസ്സുള്ളവനാ. അന്ന് അമ്മയോ കിട്ടിയില്ല, ഇന്ന് മകളെ കൊണ്ട് മുന്നിൽ നിർത്തിയിരിക്കുന്നു. ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളെ മിടുക്കേ, നിന്റെ കുടുംബം തകർത്തവരോട് പക പോക്കാൻ വന്നിരിക്കുക അല്ലയോടെ. സത്യത്തിൽ എനിക്ക് നിന്നോട് ഇപ്പൊ സഹതാപം തോന്നുന്നു.
1: കഴുവേറി ചെയ്ത് ചെയ്ത് താൻ എന്നോടാണോ ഏ

0: ഭദ്ര വീരഭദ്രയായി. ചേറുപൊത്തി അച്ഛനെ അടക്കം ചെയ്ത ഇടം അവൾ കുത്തിത്തുറന്നു. അവളുടെ പ്രതികാരാഗ്നിയിൽ അച്ഛനും മകനും പരസ്പരം മറന്ന് അടികൂടുന്നു. പെണ്ണിനും മണ്ണിനും സ്ഥാനത്തിനും വേണ്ടിയാണ് ഭൂമിയിലുള്ള യുദ്ധങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതെ, ഈ യുദ്ധവും ഒരു പെണ്ണിന് വേണ്ടിയാണ്, അച്ഛനും മകനും തമ്മിലുള്ള യുദ്ധം. ഒടുവിൽ ഈ യുദ്ധത്തിൽ ജയിച്ചത് പെണ്ണ് തന്നെയാണ്. ഭദ്ര, വീരഭദ്ര, തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം.
1: മൂസാക്കുട്ടിയുടെ ഓർമ്മയ്ക്കാ, ഇതിരിക്കട്ടെ, വീണ്ടും കാണാം.

ഇതുവരെ ബദ്രയുടെ ജീവിതം നയിച്ചത് പകയും അനാഥത്വവുമാണ്. ഇനി അങ്ങനെയല്ല, ഇനി അവൾക്ക് കൂട്ടായി മൂസാക്കുട്ടിയുണ്ട്. പൊന്നുപോലെ നോക്കാമെന്നുറപ്പ് പറഞ്ഞു ചെക്കൻ. ഇതോടെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ ഗാനങ്ങളെല്ലാം അതിമനോഹരങ്ങളാണ്. എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനങ്ങൾക്ക് കാവാലം നാരായണപ്പണിക്കരാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ശരത്താണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും കേസ് ചിത്രയ്ക്കൊപ്പം കൈതപ്പൂവിൻ എന്ന ഗാനം ആലപിച്ചിരിക്കുന്നു. ചെമ്പഴുക്ക ചെമ്പഴുക്ക എന്ന് തുടങ്ങുന്ന ഗാനം യേശുദാസും കലാഭവൻ മണിയും മഞ്ജു വാര്യരും ചേർന്നാണ് പാടിയിരിക്കുന്നത്. മീനക്കൊടിക്കാറ്റി എന്ന് തുടങ്ങുന്ന ഗാനം കേസ് ചിത്ര ആലപിച്ചപ്പോൾ ഹരിചന്ദന മലരിലെ എന്ന് തുടങ്ങുന്ന ഗാനം എം ജി ശ്രീകുമാർ പാടി. ഈ ചിത്രം കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രം കാണണം. വളരെ മനോഹരമായൊരു ചിത്രമാണ്. മഞ്ജു വാര്യരുടെ അഭിനയ മികവ് തെളിഞ്ഞു കാണുന്ന ഒരു ചിത്രം കൂടിയാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട്.

ഇന്നത്തെ ചിത്രപരിചയത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ചിത്രപരിചയത്തിൽ വീണ്ടും വരാം. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ചിത്ര

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിലെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.0.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ

0: പ്രിയമുള്ള ശ്രോതാക്കളെ, ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. സ്ത്രീ എന്ന പദം അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, മകളാണ്, കാമുകിയാണ്, സർവോപരി ദേവതയും ദേവിയുമാണ്. ഇത്തരം വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ദേവി എന്ന വാക്ക് ഉൾപ്പെട്ട കുറച്ച് ചലച്ചിത്ര ഗാനങ്ങളാണ് ഞാൻ സുരേന്ദ്രൻ മാസ്റ്റർ ചാവശ്ശേരി,
1: ഞാൻ സതീഷ് ചന്ദ്രൻ ചാവശ്ശേരി,
0: ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ മേൽഗാനങ്ങൾ ശ്രോതാക്കൾക്കും ഇഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയോടെ ആരംഭിക്കും. സതീഷ്, 1965 പുറത്തിറങ്ങിയ കാവ്യമേള എന്ന ചിത്രത്തിലെ ഒരു പാട്ട് ഓർമ്മയില്ലേ?

0: നസീറും ഷീലാമിയും അവതരിപ്പിച്ച
1: പ്രേം നസീർ അന്ധനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ അതിൽ ദേവിയായും കാമുകിയായും ഈ ദേവി എന്ന പദത്തിന് അർത്ഥമുണ്ട്. വയലാറിന്റെ മികച്ച രചനയിൽ ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് പാടിയ ആ മനോഹര ഗാനമാവട്ടെ.

0: 1971 സി എ ഡി നസീർ എന്ന സിനിമയിൽ അർജുനൻ മാഷും ശ്രീകുമാരൻ തമ്പിയും ഒരുക്കി ബ്രഹ്മാനന്ദൻ പാടിയ ഒരു പാട്ടുണ്ടല്ലോ,
1: ആ പാട്ടിന്റെ ചരണത്തിൽ വരുന്നൊരു ഭാഗമുണ്ട് മാഷേ. തേനൂറും ചന്ദ്രിക തേങ്ങും

ആയി ഞാൻ ദേവിയെ കാണുവാൻ നിന്നു, ദേവിയെ കാണുവാൻ നിന്നു. അതിലും ദേവി എന്ന ഒരു വാക്ക് വരുന്നു.

0: 1972 പുറത്തിറങ്ങിയ തീർത്ഥയാത്ര എന്ന സിനിമ. വി ഭാസ്കരൻ മാസ്റ്ററുടെ രചന, എ ടി ഉമ്മർ സംഗീതം നൽകി, കെ ജെ യേശുദാസ് പാടിയ മറ്റൊരു മനോഹര ഗാനം.
1: തീർത്ഥയാത്ര മധുസാർ അഭിനയിച്ച സിനിമ. അനുവദിക്കൂ ദേവി അനുവദിക്കൂ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുരേന്ദ്രൻ മാസ്റ്റർ ചാവശ്ശേരി, സതീഷ് ചന്ദ്രൻ ചാവശ്ശേരി.

0: ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും ചുണ്ടിൽ മൂളിക്കൊണ്ടിരുന്ന ഒരു പാട്ടായിരുന്നു. 1972 ദേവി എന്ന സിനിമയിൽ വയലാർ രചിച്ച് ദേവരാജൻ മാഷ് സംഗീതം നൽകി യേശുദാസ് പാടിയ ഒരു ഗാനമായിരുന്നു അത്.
1: നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ.

0: 1972 പുറത്തിറങ്ങിയ നൃത്തശാല എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി, ദക്ഷിണാമൂർത്തി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഒരു ഗാനമുണ്ട്, ദേവവാഹിനി എന്നുള്ളത്. അതിലെ അനുപല്ലവിയിൽ നമുക്ക് ദേവി എന്നുള്ള പദം കേൾക്കാം.
1: പുളക പുതുമലർ തോരണം ചാത്തിയ പുരുഷവാഹനത്തിൽ

0: ദേവി കന്യാകുമാരി എന്ന സിനിമ അല്ലേ, കേട്ടിട്ടില്ലേ?
1: ഓ ബാ, ഒരു ഭക്തി
0: ഭക്തിയാണ്, ഭക്തി സാന്ദ്രമായ ഒരു സിനിമയായിരുന്നു അത്. 1974 അത് പുറത്തിറങ്ങിയത്. അതിലും വയലാറിൻ്റെ നല്ല വരികളും ദേവരാജൻ മാഷുടെ മനോഹരമായ സംഗീതവും, കെ ജെ യേശുദാസ് പാടിയ ഒരു ഗാനമാണ് അടുത്തത്.
2: ദേവി കന്യാകുമാരി പ്രസീദ പ്രത്യക്ഷമാകേശ്വരി.

0: 1976 പുറത്തിറങ്ങിയ പല്ലവി എന്നൊരു സിനിമയിൽ ഒരു പുതിയ രചന നടത്തിയ പരത്തുള്ളി രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മനോഹരമായ വരികൾക്ക് കണ്ണൂർ രാജനാണ് സംഗീതം നൽകിയത്. യേശുദാസ് പാടിയ ഒരു പാട്ടായിരുന്നു.
1: ദേവീക്ഷേത്ര നടയിൽ ദീപാരാധനാവേളയിൽ
0: എന്ന് തുടങ്ങുന്ന ആ ഗാനം.
1: ദീപസ്തംഭം തെളിയിച്ചു നിൽക്കും ദേവികേ നീയൊരു കവിത ത്രിസന്ധ്യ എഴുതിയ കവിത. പല്ലവി എന്ന സിനിമയല്ല മാഷല്ല?
0: അതെ, പല്ലവി.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുരേന്ദ്രൻ മാസ്റ്റർ ചാവശ്ശേരി, സതീഷ് ചന്ദ്രൻ ചാവശ്ശേരി.
1: അടുത്തത് രാജപരമ്പര എന്ന സിനിമ, 1977. അപ്പൻ തച്ചേത്ത് എന്ന രചയിതാവ് നടത്തിയ വരികൾ. അതിൽ എ ടി ഉമ്മറാണ് സംഗീതം നൽകിയത്. കെ ജെ യേശുദാസ് പാടിയ

0: മാഷെ 1977 പുറത്തിറങ്ങിയ സത്യവാൻ സാവിത്രി ശ്രീകുമാർ തമ്പി സാർ രചിച്ച് ദേവരാജൻ മാഷ് സംഗീതം നൽകിയ ഒരു മനോഹരമായ ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടുണ്ട്.
1: നീലാംബുജങ്ങൾ വിടർന്നു നീലാരവിന്ദായ ദാക്ഷിയത്തെ.

0: ഞാൻ ഗന്ധർവൻ 1991 സിനിമ. അതിലെ കൈതപ്രം രചിച്ച് ജോൺസൺ മാഷ് സംഗീതം നൽകിയ ഒരു മനോഹരമായ ഗാനം.
1: ദാസേട്ടൻ പാടി,
0: യേശുദാസ് പാടിയ ഒരു മനോഹരമായ ഗാനം.
1: ദേവീ

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുരേന്ദ്രൻ മാസ്റ്റർ ചാവശ്ശേരി, സതീഷ് ചന്ദ്രൻ ചാവശ്ശേരി.
1: അടുത്തത് 1981 ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു പ്രേമാഭിഷേകം. ആ കാലഘട്ടത്തിൽ യുവജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സിനിമയായിരുന്നു.
2: കോളേജിലും വളരെ റൊമാന്റിക് ആയി പാടിയ പാട്ടായിരുന്നു.
1: കമലഹാസൻ അഭിനയിച്ച
2: ശ്രീദേവി,
1: കമലഹാസൻ ശ്രീദേവി കോമ്പിനേഷൻ വളരെ നല്ല ഒരു പാട്ടായിരുന്നു. അതിന്റെ രചന നടത്തിയത് പൂവച്ചൽ ഖാദറാണ്. സംഗീതം ചെയ്തത് ഗംഗൈ അമരൻ എന്ന് പറയുന്ന മഹാ സംഗീത മാന്ത്രികൻ തന്നെയാണ്. കെ ജെ യേശുദാസ് പാടിയ
2: ചരണത്തിലല്ലേ.

0: 1989 പുറത്തിറങ്ങിയ ധ്വനി,
1: ജയഭാരതി
0: ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമ, ജയറാം ശോഭന. അതിലൊരുപാട് നല്ല നല്ല ഗാനങ്ങളുണ്ടായിരുന്നു. അതിൽ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്ന ഒരു പാട്ടാണ് മാനസ നീളയിൽ എന്ന് തുടങ്ങുന്ന ആ ഒരു മനോഹരമായ പാട്ട്. അതിൻ്റെ അനുപല്ലവിയിൽ

0: അടുത്തത് തുലാഭാരം എന്ന സിനിമ. ആ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു സിനിമയായിരുന്നു തുലാഭാരം. എനിക്കൊന്ന് ശാരദയാണ്
1: തോന്നുന്നത്.
0: അതെ, അതില് വയലാർ രചിച്ച് ദേവരാജൻ മാഷ് സംഗീതം ചെയ്ത് പി സുശീലയും കോറസും ആലപിച്ച ഒരു മനോഹരമായ ഗാനമുണ്ട്.
2: ഭൂമി ദേവി പുഷ്പിണിയായി കാമദേവനുത്സവമായി ഉത്സവമായി ഉത്സവമായി മതിരോത്സവമായി.
1: നാഷണൽ അവാർഡ് നേടിയ,
0: അതെ അതെ, ശാരദയ്ക്ക് അല്ലേ ദേശീയ അവാർഡ് ലഭിച്ച ഒരു സിനിമയും കൂടിയായിരുന്നു.

0: പ്രിയമുള്ള ശ്രോതാക്കളെ, ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ ദേവി എന്ന വാക്കു വരുന്ന ഏതാനും ചലച്ചിത്രങ്ങൾ, ദേവിയുടെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഗാനങ്ങൾ ആണ് ഞാൻ സതീഷ് ചന്ദ്രൻ ചാവശ്ശേരി,
1: ഞാൻ സുരേന്ദ്രൻ മാസ്റ്റർ ചാവശ്ശേരി
0: ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഗാനങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ശ്രോതാക്കൾക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷയോടെ ഈ പരിപാടി ശ്രവിച്ച മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: നന്ദി.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുരേന്ദ്രൻ മാസ്റ്റർ ചാവശ്ശേരി, സതീഷ് ചന്ദ്രൻ ചാവശ്ശേരി.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

ഡെറിവേറ്റീവ്

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 14. ഹിജറാവർഷം 1447, ദുൽഹജ് 11. ശകവർഷം 1948, ജ്യേഷ്ഠം 7. 2026 മെയ് 28, വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.